ആകാശവാണി ആനന്ദപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 19, കൊല്ലവർഷം 1201 കർക്കിടകം 25, 2026 ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:35. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിക്കുന്നു.
1: മനുഷ്യ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾ നേടിയിട്ടുള്ളവരൊക്കെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി അവനവൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. മഹാന്മാരുടെ ജീവിത ചരിത്രമെടുത്തു നോക്കിയാൽ ഇത് സത്യമാണെന്ന് തെളിയുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൻ്റെ ജീവിത രഹസ്യം ഇതുതന്നെ ആയിരുന്നു. ലിങ്കൻ്റെ ചെറുപ്പകാലം വളരെ ദാരിദ്ര്യം നിറഞ്ഞതും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു. അച്ഛൻ ഒരു മരപ്പണിക്കാരനായിരുന്നു. വീട്ടിൽ പട്ടിണി മാത്രം. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. അവർക്ക് അടുത്തുള്ള വീടുകളിൽ വീട്ടുജോലി ചെയ്ത് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാണ് ജീവിച്ചു പോന്നത്. ഈ തുച്ഛമായ വരുമാനം കൊണ്ട് ആ കുടുംബം പുലർത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കീറിയ ഉടുപ്പും ധരിച്ച് സ്കൂളിലെത്തുന്ന ലിങ്കണെ കൂട്ടുകാർ എപ്പോഴും കളിയാക്കുമായിരുന്നു. കൂട്ടുകാരുടെ ആക്ഷേപം കേട്ട് ആ മനസ്സ് വല്ലാതെ പലപ്പോഴും തളരുകയും അസ്വസ്ഥമാവുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ലിങ്കൺ അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്നെ കൂട്ടുകാർ ഒരുപാട് കളിയാക്കുന്നു ഈ കീറിയ ഉടുപ്പിട്ട് ചെല്ലുന്നത് കൊണ്ട്. അമ്മേ, എനിക്കൊരു പുതിയ ഉടുപ്പ് വാങ്ങിത്തരാമോ? മകൻ്റെ ദീനരോദനത്തോടുകൂടിയ വാക്കുകൾ കേട്ടപ്പോൾ ആ മാതാവിൻ്റെ കണ്ണുകൾ നനഞ്ഞു. അവരുടെ മനസ്സ് ആകെ തളർന്നുപോയി. അമ്മ പറഞ്ഞു, മോനെ, നീ കാണുന്നില്ലേ ഈ വീടിൻ്റെ അവസ്ഥ? അവനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി പറഞ്ഞു, മോനെ, അച്ഛനും അമ്മയ്ക്കും അതിനുള്ള കഴിവ് ഇല്ലെന്ന് നിനക്കറിയില്ലേ. നമ്മുടെ പരിതസ്ഥിതി അങ്ങനെയായിപ്പോയി, എന്തു ചെയ്യും? ഈ അവസ്ഥ കണക്കിലെടുത്ത് എൻ്റെ മോൻ ജീവിക്കണം. ഈ ദാരിദ്ര്യ ദുഃഖവും യാതനകളും എല്ലാം മാറും. ഏറ്റവും ഉയർന്ന ലക്ഷ്യം നേടിയെടുക്കുവാൻ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ കഠിനാധ്വാനം ചെയ്താൽ മോൻ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തി.

0: ചേരും. ആത്മവിശ്വാസം വെച്ച് പുലർത്തി മുന്നോട്ടു പോവുക, ഭാവിയിൽ നിനക്കെത്രയും വലിയവനാകുവാൻ കഴിയും. ആ അമ്മയുടെ ഉപദേശത്തോടുകൂടിയ വാക്കുകൾ ആ കൊച്ചു മനസ്സിൽ ആത്മവിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകി. ലിങ്കന്റെ വളർച്ചയുടെ രഹസ്യവും അതായിരുന്നു. ലിങ്കൻ കഠിനമായി പരിശ്രമിച്ചു, ഉന്നതമായ ബിരുദം നേടി, നാടിൻ്റെ സേവനത്തിനു വേണ്ടി മുന്നോട്ടിറങ്ങി, അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി തീർന്നു. അദ്ദേഹം നല്ല ഒരു അഭിഭാഷകനും വാഗ്മിയും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും പറയുമായിരുന്നു, ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഒരുവനെ വലിയവനാക്കുന്നതെന്ന്. കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം ഉന്നത നിലയിലെത്തിയത്. കഠിനാധ്വാനവും ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനവും ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം തന്നെ തനിയെ വന്നുകൊള്ളുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് എന്തെല്ലാം സുഖസൗകര്യങ്ങളാണ് പഠനകാലത്തെ വീട്ടിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ അമിതമായ സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉപേക്ഷിക്കപ്പെടുന്നു. എത്ര ദുരിതത്തിലും കഠിനമായ അധ്വാനവും ആത്മവിശ്വാസവും ഒരുവനെ ഉന്നത നിലവാരത്തിലെത്തിക്കുമെന്ന് ലിങ്കന്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും പങ്കെടുക്കുന്ന എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ പരിശീലനം 2026 ഇന്ന് കൊച്ചിയിലെ സതേൺ നാവിക കമാൻഡിൽ തുടക്കമാകും. ഈ മാസം 14 വരെയാണ് പരിശീലനമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി കോൺക്ലേവ് രാവിലെ കോഴിക്കോട് ആരംഭിക്കും. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കേരള പോലീസ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ പരിശോധനകൾ വ്യാപകമാക്കാൻ തീരുമാനിച്ചു. ADGPP വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വ്യാപക പരിശോധന. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയാണ് ഇക്കാര്യം അറിയിച്ചത്. കാർഷിക രംഗത്ത് പുതുമയാർന്ന പ്രവർത്തനത്തിന് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ സി അച്യുതമേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹമായി. 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കേരള തമിഴ്നാട് അതിർത്തിയായ അട്ടപ്പാടി മുള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. നീലഗിരി സ്വദേശികളായ രാജ്കണ്ണൻ, TD ഭോജൻ, രാധിക എന്നിവരാണ് മരിച്ചത്. കർക്കിടക വാവ് ബലി തർപ്പണത്തിനെത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവയിലേക്ക് രാത്രി 11:30-11:30 സർവീസ് ഉണ്ടായിരിക്കും. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടി. മുംബൈയിലെ സോമയ്യ വിദ്യാവിഹാർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു മത്സരം. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയാം. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ആദ്യം ഉഷമലരി, ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ കാവ്യോപാസന എന്ന കവിത, ആലാപനം ജി ശ്രീറാം. തുടർന്ന് അധ്യാത്മ രാമായണ പാരായണം, 25-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം, മണ്ണൂർ രാജകുമാരനുണ്ണി, പി ജാനകി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, രാമായണ പൊരുൾ, പ്രൊഫസർ മി മധുസൂദനൻ നായർ അവതരിപ്പിച്ചത്. തുടർന്ന് കാർഷിക മേഖലാ വാർത്തകൾ, ഗ്രാമകേരളം. 7:15 ആരണ്യകം, ആയുരാരോഗ്യം. തുടർന്ന് ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 105-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ, ചലച്ചിത്ര നടി ബിന്ദു മുരളി പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ NR മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയിപ്പൂക്കൾ. 12:40 പ്രകാശധാര. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് ഡോക്ടർ അനീഷ് TS സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകധാര. 2:02 ഹലോ ഡോക്ടർ. അവയവദാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3 മണിക്ക് വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4 മണിക്കും 5:02, 6:02, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:20 അധ്യാത്മ രാമായണ പാരായണം, 25-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. ഭക്ഷ്യ സംസ്കരണത്തിലെ പ്രവണതകൾ, ഡോക്ടർ മിനി സിയുമായി അഭിമുഖം. 7:30 ഗ്രാമഫോൺ. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധയിൽ R വേദവല്ലിയുടെ സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോട് കൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ താപനില 29.7°C, കുറഞ്ഞ താപനില 25.2°C. പെയ്ത മഴ 0.1 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: സ്വാഗതം ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക്. പരിപാടിയിൽ ആദ്യം കേൾക്കാം.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ കാവ്യോപാസന എന്ന കവിത പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം.

0: രാമായണ പാരായണം 25-ാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: ലങ്കാ ദഹനമാണ് ഇന്നത്തെ പാരായണ സന്ദർഭം. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ദശവദന സഹജ ഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരി ഗേഹങ്ങൾ വെന്തുകൂടി ജപം.

ഉദ്യാനവും ദഹിപ്പിച്ചിതു വിബുധകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമാറു കണ്ടു പറഞ്ഞിതു ജടിതി ദശരഥസുതനൊടി.

ഫലിതമഖിലം മമാദ്യ പ്രയാസം ഭൃശം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി

നമസ്തേ അനന്തപുരയിലിനി. ഉദയഗീതം മണ്ണൂർ രാജകുമാരനുണ്ണിയും പി ജാനകിയും പാടിയത്. ഉലകങ്ങൾക്കെല്ലാം ഉയിരായെകിടും വിലസിടും തായേ ജയമായേ എന്ന് തുടങ്ങുന്നു.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
2: സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ വരുമാനം വരണേ? എന്തായാലും അവരെ ഫാമിലി വരുമാനം കാണിക്കാൻ പറ്റും. ഫാമിലി എന്ന് പറഞ്ഞ സഹോദരങ്ങൾ, അവർക്ക് വേറെ ഫാമിലി ഉണ്ട്. അച്ഛനും അമ്മയായാലും അവർക്കും വയസ്സ് കുടുംബം, അവരെ ചെലവുകൾ കൂടുകയാണ്, മെഡിക്കൽ പല കാര്യങ്ങളും.
1: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. പ്രഭാതഭേരി. നമസ്കാരം ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി വന്ദേമാതരം ആലപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാർ. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗിക രേഖകളിൽ കേരള എന്നതിനു പകരം കേരളം എന്നാക്കാനുള്ള ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുണ്ടായാൽ CBI, IB, ED, പോലീസ് തുടങ്ങിയ ഏജൻസികളെ ഏകോപിപ്പിക്കാനടക്കം ദേശീയ പരീക്ഷാ ഏജൻസി ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിക്കും. നീറ്റ്, UG ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിവാദങ്ങളെ തുടർന്ന് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായാണിത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ 15-ന സമാധാന പദ്ധതി തള്ളി ഇസ്രായേൽ. ഇന്ത്യ ശ്രീലങ്ക സന്നാഹ മത്സരത്തിൽ ശ്രീലങ്ക 11 ഇന്ത്യ 6 തോൽപ്പിച്ചു.
1: മുതിർന്ന പൌരന്മാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരാക്രമം ഏറ്റവും ഒടുവിൽ സംഭവിക്കേണ്ട ഒരിടമാണ് വീട്. എങ്കിലും കേരളത്തിൽ മുതിർന്ന പൌരന്മാർക്ക് സംരക്ഷണം നൽകേണ്ട ചുവരുകൾ കൂടുതൽ ദുർബലമായ ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായവരെ ലക്ഷ്യമിട്ട കവർച്ചകളും അവഗണനയും പ്രായമായവരെ ഉപേക്ഷിക്കുന്ന കേസുകളും ഉൾപ്പെടുന്ന സമീപകാല സംഭവങ്ങൾ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാത്രം കണക്കാക്കാൻ കഴിയാത്ത പ്രശ്നമാണെന്ന് സൂചിപ്പിക്കുന്നു. ഇത് ഒരേസമയം കുടുംബം, ജനസംഖ്യാശാസ്ത്രം, സമൂഹ ഉത്തരവാദിത്തം, പോലീസിംഗ്, സാമൂഹിക സുരക്ഷ, അന്തസ് എന്നിവയുടെ മേലുള്ള ചോദ്യമാണ്.
2: എന്റെ പേര് ഹേമമാലിനി എന്നാണ്. എനിക്ക് 76 വയസ്സായിട്ടുണ്ട്. പക്ഷെ എന്റെ ചുറ്റുവട്ടത്ത് എത്രയോ വീട്ടുകാരുണ്ട്, പ്രായമായ ജനങ്ങളെ. ഞാൻ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോകാറുണ്ട്. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയാണ്. പണമുള്ള വീട്ടില് ഒറ്റപ്പെടുന്ന ആൾക്കാർക്കാണ് അധികം കള്ളന്മാരോ പത്രമോ ഒക്കെ ഉണ്ടാവുന്നത്. പലപ്പോഴും ഇപ്പൊ ഇതിനിടെ ഒരു വീട്ടിലെ ഒരാള് പുറത്ത് കാണാനും പിന്നെ അവർ ചെന്ന് നോക്കുമ്പോൾ മകളെ വീട്ടിൽ പോയി എന്നാ വിചാരിച്ചത്. പക്ഷെ വീട്ടില് മരിച്ചു കിടക്കുന്ന ഒക്കെയാണ് കണ്ടത്.
1: സാമൂഹിക പ്രവർത്തക കുസുമം ആർ പുന്നപ്ര.

0: പൊതുവിടങ്ങൾ എന്ന് പറയുമ്പോൾ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷന്, എയർപോർട്ട്, ഇതൊക്കെ പൊതുവിടങ്ങളാണ്. ഒറ്റയ്ക്ക് സീനിയർ സിറ്റിസൺ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അത് അനൗൺസ്മെന്റ് നടത്തും. ആ കണ്ണാടി വെച്ചാൽ തന്നെ കാണാൻ പറ്റാത്ത കുറെ പേരുണ്ട്. ആ ബസ്സിന്റെ ബോർഡ് അയോജന സൗഹൃദമായിട്ട് വേണം ബോർഡ്, ഇച്ചിരി വലിയ അക്ഷരത്തിൽ അത് വേണം. കയറാനും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വയോജനങ്ങൾക്ക്. ചില ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഉൾപ്പെടെയാണ് ഞാൻ ഈ പറയുന്നത്, കയറുന്നതിന് മുമ്പ് തന്നെ, ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അത് ബെല്ലടിച്ചു കഴിയും. വയോജനങ്ങളുടെ സീറ്റ് ഒരിക്കലും വയോജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ബസ്സിലാണെങ്കിലും. ഞാൻ പലവരെയും ഞാൻ തന്നെ പറഞ്ഞ് എണീപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട്. മേളിലോട്ട് നോക്ക്, ഇപ്പൊ അവർക്കൊരു ദേഷ്യം കൂടാണ്. സ്ത്രീകളെയും പുരുഷന്മാരെയും കൂടെ ഉൾപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ സ്ത്രീകൾക്ക് ഇപ്പൊ സൗജന്യ യാത്രയൊക്കെ ഉണ്ട്, പുരുഷന്മാർക്കും വയോജനങ്ങൾക്ക് പ്രത്യേകിച്ചും ടിക്കറ്റ് ഇല്ലാതെ ഒരു യാത്രാ പാസ് കൊടുക്കണം. ഇത് ഞാൻ പറയുന്നത് വിദേശത്താണ്. അവിടെ 60 ഉള്ള ആർക്കും ടിക്കറ്റ് ഇല്ല. മൂന്നാമത് പിന്നെ പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും വീക്ക്നെസ് ആണ്, കണ്ണുൾപ്പെടെ. അതിൽ ഉൾപ്പെടുന്നതാണ് യൂറിൻ പാസ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, പിടിച്ച് നിർത്താനുള്ള ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെടും. ഒരു ലോങ് ജേർണിയിൽ എന്നെ കയ്യിലിച്ചൂടെ പ്രായമുള്ള ഒരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ശരിക്കും യൂറിന്റെ മണം വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അവര് ഡയപ്പർ വരെ വെച്ച് വന്നിരിക്കുന്നുള്ള എനിക്ക് മനസ്സിലായി. പൊതുവിടങ്ങൾ ഒന്നും വയോജന സൗഹൃദവും അല്ല. റെയിൽവേ സ്റ്റേഷന് പിന്നെ പറയാം, നമ്മുടെ ബസ് സ്റ്റാൻഡുകളാണ്. അയ്യോ, ഞാൻ ഒരു തവണ കായംകുളം ബസ് സ്റ്റാൻഡ് പൈസ കൊടുത്തിട്ടാണ് കയറുന്നത്. ഞാൻ കയറിയിട്ട് അതേപോലെ തന്നെ ഞാൻ തിരിച്ചിറങ്ങി പോന്നിട്ടുണ്ട്, വൃത്തികെട്ട് കിടക്കുന്നു.
1: കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലിവിംഗ് ലൈഫ് ട്രസ്റ്റ് എന്ന സന്നദ്ധ സംഘടനയുടെ ചെയർപേഴ്സൺ ഡാർലിൻ പി ജോർജ്,
2: വിവിധങ്ങളായ സാമൂഹിക സാമ്പത്തിക തലങ്ങളിലുള്ള വയോധികരുടെ ആവശ്യങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഉൾനാടൻ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ട കാര്യങ്ങളല്ല മെട്രോ നഗരങ്ങളിൽ ഉള്ളവർക്ക് വേണ്ടത്. അതുപോലെ സാമ്പത്തിക ഭദ്രത ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും ആവശ്യങ്ങളും വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് സംസ്ഥാനത്തിനൊട്ടാകെ ഒരേ വയോജന നയം എന്ന നിലയിലല്ലാതെ പ്രാദേശിക സാമ്പത്തിക ആരോഗ്യപരമായ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ ശ്രേണികൾ രൂപീകരിച്ച് സംരക്ഷണവും കരുതലും നൽകുന്ന രീതിയിൽ സേവനങ്ങൾ എത്തിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ്.
1: ശാരീരിക ആക്രമണം, വാക്കാലുള്ള അപമാനം, ഭീഷണിപ്പെടുത്തൽ, അവഗണന, ഭക്ഷണമോ മരുന്നോ നിഷേധിക്കൽ, ഉപേക്ഷിക്കൽ എന്നിവ കുടുംബങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നുണ്ട്. ആരോപിക്കപ്പെടുന്ന കുറ്റവാളി ഒരു മകനോ മകളോ ബന്ധുവോ പരിചാരകനോ ആയതിനാൽ പ്രായമായ ആളുകൾ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കും. അപമാനവും ഒറ്റപ്പെടാനുള്ള സാധ്യതയും അവർ ഭയപ്പെട്ടേക്കാം.
3: വയോജനങ്ങൾ സ്വന്തം കുടുംബത്തിനുള്ളിൽ നേരിടുന്ന വാക്കാലുള്ളതും ശാരീരികവും മാനസികവുമായ പീഡനം പലപ്പോഴും നമ്മളൊരു നിയമ പ്രശ്നം മാത്രമായിട്ടാണ് കരുതുന്നത്.
4: സൈക്കോളജിസ്റ്റ് എൽ ആർ മധുജൻ,
3: അതൊരു നിയമ പ്രശ്നം മാത്രമല്ല, അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു മാനസിക സാമൂഹിക പ്രതിസന്ധി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം തകരുന്നത് പലപ്പോഴും ആത്മാഭിമാനവും സ്വന്തം ഒരു മൂല്യബോധവുമാണ്. ഞാൻ മക്കളെ വളർത്തിയതിൽ വന്ന പിഴവാണോ ഇതിന് കാരണം എന്ന കുറ്റബോധം അവരിൽ രൂപപ്പെടാം. തുടർച്ചയായ ഭീഷണിയും അവഗണനയും ഭയത്തിനും വിഷാദത്തിനും വരെ വഴിയൊരുക്കാം. അങ്ങനെ എത്രയോ ആളുകൾ വിഷാദ രോഗ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പരാതിപ്പെടാൻ മടിക്കുന്നതിന് പിന്നിലും ശക്തമായ മനഃശാസ്ത്രമുണ്ട്. പുത്രനോടോ പുത്രിയോടുള്ള വാത്സല്യം കാരണം തങ്ങളെ ഉപദ്രവിക്കുന്ന മക്കൾ നിയമ നടപടികൾ നേരിടണമെന്ന് ഒരു മാതാപിതാവും ആഗ്രഹിക്കില്ല. അതോടൊപ്പം പരാതി നൽകിയ ശേഷം ഭക്ഷണം, മരുന്ന്, താമസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ആര് നിറവേറ്റും എന്ന പ്രായോഗികമായ ആശങ്കയും അവരെ നിശബ്ദരാക്കുന്നു. അതുകൊണ്ട് തന്നെ വയോജന പീഡനത്തെ നേരിടുമ്പോൾ എന്തുകൊണ്ട് അവർ പരാതി പറയുന്നില്ല എന്ന ചോദ്യത്തെക്കാൾ അവർക്ക് സുരക്ഷിതമായി പരാതി പറയാൻ കഴിയുന്ന സാഹചര്യം നാം ഒരുക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ടത്.
1: ഭീഷണി ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു. പണമോ പാസ്ബുക്കോ കൈകാര്യം ചെയ്യുന്ന ഒരു മുതിർന്ന പൗരന് OTPകൾ, റിമോട്ട് ആക്സസ് ആപ്ലിക്കേഷനുകൾ, വ്യാജ കസ്റ്റമർ കെയർ നമ്പറുകൾ, നിക്ഷേപ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ആൾമാറാട്ട കോളുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ മനസ്സിലാകണമെന്നില്ല.
5: ഗവൺമെന്റ് പെൻഷൻ ബാങ്ക് മുഖാന്തരം അതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
4: ഹേമ മാലിനി,
5: അവർക്ക് പണം എടുത്ത് കൊണ്ടുവെക്കാനോ അല്ലെങ്കിൽ അവരെ പറഞ്ഞു കൊടുക്കാനോ ചെയ്യാനോ ആരെങ്കിലും ആയിരിക്കും ബന്ധുക്കളിൽ നിന്നുള്ള നിലയിലുണ്ടാവുക. അവര് സത്യസന്ധന്മാരാണെങ്കിൽ മാത്രമേ അവർക്ക് അത് ഉപയോഗപ്പെടുള്ളൂ.
1: ഭക്ഷണം, പെൻഷൻ, വൈദ്യപരിചരണം, വിനോദ സൗകര്യങ്ങൾ എന്നിവ അത്യാവശ്യമാണ്. പക്ഷേ അവ മാത്രം മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷ ഉറപ്പു നൽകുന്നില്ല. മുതിർന്ന പൗരന്മാർക്ക് പെൻഷൻ ലഭിക്കുകയും വീടിനുള്ളിൽ സുരക്ഷിതരല്ലാതിരിക്കുകയും ചെയ്യാം. അവർക്ക് ആരോഗ്യ സംരക്ഷണം ലഭ്യമല്ലാതാവുകയും കൊള്ളയടിക്കപ്പെടാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യാം.
6: കുടുംബത്തിലെ ചെറുപ്പക്കാരും മധ്യവയസ്കരും വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാരണങ്ങളാൽ വിദേശത്ത് വസിക്കേണ്ടി വരുന്നത് പ്രായമായവർ മാത്രം താമസിക്കുന്ന വീടുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണ്.
1: വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്,
6: വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സാമ്പത്തികമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറഞ്ഞു വരികയും സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളിലെ മുതിർന്നവരും മറ്റുള്ളവരും

0: തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുകയാണ്. ആയതിനാൽ ഗവൺമെന്റ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ചാരിറ്റി സംഘടനകൾ തുടങ്ങിയവരുടെ ഇടപെടൽ കൂടുതൽ ആവശ്യമായി വരുന്നുണ്ട്.
1: സർക്കാർ സംരക്ഷണവും ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്നവരുടെ ദൈനംദിന യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിൽ സന്നദ്ധ സംഘടനകൾക്ക് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും. ദുർബലരായ മുതിർന്ന പൌരന്മാരെ തിരിച്ചറിയുകയും പതിവായി ഭവന സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് മുതൽ അക്രമത്തിന് ഇരയായവർക്ക് കൌൺസിലിംഗ്, നിയമസഹായം, വൈദ്യസഹായം തുടങ്ങി പുനരധിവാസം വരെ നൽകാൻ സന്നദ്ധ സംഘടനകളുടെ ഇടപെടലുകൾക്ക് കഴിയും.
2: നിരവധി വിദേശ രാജ്യങ്ങൾ പല മോഡലുകളും നടപ്പിലാക്കിയിട്ടുണ്ട്.
1: ഡാർലിൻ പി. ജോർജ്.
2: അവയിലെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടേതായ തനത് ശൈലിയിൽ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രായമായവരെ കരുതലോടെ, സ്നേഹത്തോടെ സംരക്ഷിക്കാം. അതിനുവേണ്ട ഏതാനും സ്റ്റെപ്പുകൾ: ഒന്നാമതായി, സാമ്പത്തികമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അസുഖം വന്നാൽ ചികിത്സ തേടാത്ത, അല്ലെങ്കിൽ ലഭിക്കാത്ത, നല്ല ഭക്ഷണം കഴിക്കാത്ത ധാരാളം വയോധികർ നമ്മുടെ ചുറ്റുമുണ്ട്. രോഗബാധിതരായ പ്രായമായവരെ സംരക്ഷിക്കാനുള്ള ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്വം പല മക്കൾക്കും കുടുംബങ്ങൾക്കും താങ്ങാതാവുന്നതിനും അപ്പുറമാണ്. രണ്ടാമതായി, ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക. ജീവിതശൈലി രോഗങ്ങൾ, മാരക രോഗങ്ങൾ ഇവ മൂലം കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചികിത്സ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പല സാമ്പത്തിക ശ്രേണിയിലുള്ളവരുണ്ട്. ഉയർന്ന സാമ്പത്തിക നിലവാരത്തിലുള്ളവർക്ക് ലഭ്യമാകുന്ന അതേ ചികിത്സ അതില്ലാത്തവർക്കും ലഭ്യമാകുന്ന ഇൻഷുറൻസ് സംവിധാനം വേണം. മൂന്നാമതായി, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്കുള്ള കൂട്ടായ്മകൾ, പകൽ വീടുകൾ, അത് പ്രാദേശികമായി വയോജനങ്ങളുടെ ജനസാന്ദ്രതയ്ക്കനുസരിച്ച് രൂപീകരിക്കുക. നാലാമതായി, നമ്മുടെ കേരളത്തിലെ ധാരാളം യുവജനങ്ങൾ വിദേശ രാജ്യങ്ങൾ പഠനത്തിനായി പോകുന്നുണ്ട്. ഈ പോകുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകളും അവിടെയുള്ള കെയർ ഹോമുകളിൽ കെയർ ഗിവേഴ്സായി ജോലിയെടുക്കുന്നുണ്ട്. തീർച്ചയായും അവിടെയുള്ള ഉയർന്ന വേതനവും ജീവിത സാഹചര്യങ്ങളുമാണ് അവിടേക്ക് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഈ യുവതലമുറയുടെ കഴിവുകളും സേവനവും നമ്മുടെ വയോജന സംരക്ഷണ മേഖലയിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കേണ്ടതും ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിയാൽ കേരളത്തിലെ വയോജന സംരക്ഷണം വ്യത്യസ്ത തലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും.
1: കേരളത്തിൽ മുതിർന്ന പൌരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമ സംവിധാനങ്ങൾ ഇതിനകം തന്നെ നിലവിലുണ്ട്. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമം ഒരു നിയമപരമായ ചട്ടക്കൂട് നൽകുന്നു. അതേസമയം സംസ്ഥാനം ഇപ്പോൾ മുതിർന്ന പൌരന്മാർക്കുള്ള നയത്തിലേക്കും ഒരു വകുപ്പിലേക്കും തന്നെ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ശാന്തമായ ഒരു പാതയുടെ അറ്റത്തുള്ള ഒരു വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന മുതിർന്ന പൌരരിൽ ഈ സംവിധാനങ്ങൾ എത്തിച്ചേരുന്നുണ്ടോ എന്നതാണ് ആശങ്ക.
3: പുതുതായി വരുന്ന വയോജന വകുപ്പിന് ഇതിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും.
1: മണക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ജെറണ്ടോളജിക്കൽ സ്റ്റഡീസ് ചെയർപേഴ്സൺ ഡോക്ടർ ശോഭ പി. നായർ:
3: അംഗൻവാടികളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന അത്ര തന്നെ പരിഗണന വൃദ്ധർക്കും നൽകേണ്ടിയിരിക്കുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ശക്തമായ ഒരു മൾട്ടി സർവീസ് സെന്റർ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. വൃദ്ധജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുകയും വീടുകൾക്കുള്ളിൽ നടക്കുന്ന അതിക്രമങ്ങളെ തിരിച്ചറിയാൻ ആശാ വർക്കർമാർക്കും അംഗൻവാടി ടീച്ചർമാർക്കും വേണ്ട പരിശീലനം നൽകുകയും വേണം. വീടുകൾ സന്ദർശിക്കുന്ന അവസരങ്ങളിൽ ആശാ വർക്കേഴ്സ് വൃദ്ധരുടെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും തങ്ങളുടെ പരിധിയിൽ അവയൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം.
4: വയോജന ക്ഷേമത്തിന്റെ ആവശ്യകത അംഗീകരിക്കുമ്പോഴും കേരളത്തിന്റെ നിലവിലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കൂടി പരിഗണിക്കണം.
1: ഡോക്ടർ വി. നാഗരാജ നായിഡു:
4: 2026-27 എൽഎൽഡി ബഡ്ജറ്റ് ഏകദേശം 46,236 crore. ഇതിൽ 31,454 crore സർവീസ് പെൻഷനും 11,591 crore സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും 1,821 crore വെൽഫെയർ ഫണ്ട് ബോർഡ് പെൻഷനും എന്ന് ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഈ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ പദ്ധതികളും കൂടുതൽ ചെലവുകളും ഉണ്ടാക്കുന്നതിലല്ല, നിലവിലുള്ള പദ്ധതികളെ കൂടുതൽ നല്ല രീതിയിൽ ഏകോപിപ്പിക്കുന്നതിലായിരിക്കണം.
1: അഡ്വക്കേറ്റ് കെ. സോമപ്രസാദ്:
0: സർക്കാർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട 15 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കമ്മീഷൻ സർക്കാരിന്റെ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. സമൂഹത്തിലെ നിർണായക വിഭാഗമായി വയോജനങ്ങൾ മാറുമ്പോൾ സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മറ്റ് സർക്കാരിതര ഏജൻസികളും അവരുടെ പരിഗണനാ വിഷയങ്ങളിലെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തേണ്ടി വരുന്നു. അത്തരമൊരു ചരിത്രസന്ധിയിലാണ് കഴിഞ്ഞ LDF സർക്കാർ വയോജന കമ്മീഷനും ഇപ്പോൾ UDF സർക്കാർ വയോജന വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. വയോജന കമ്മീഷനും വയോജന വകുപ്പും പരസ്പരം പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ടതും പ്രവർത്തിക്കാൻ കഴിയുന്നതുമായ രണ്ട് സംവിധാനങ്ങളാണ്. കമ്മീഷനും വകുപ്പും നിലവിൽ വന്നതോടെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗൌരവത്തോടെയും അർഹിക്കുന്ന പ്രാധാന്യത്തോടെയും സമയബന്ധിതമായും പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
1: കേരളത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തമാണ്. മുൻവാതിലിലൂടെയോ വാതിൽ തകർത്തോ വരുന്ന അപരിചിതരിൽ നിന്നായാലും കുടുംബത്തിനുള്ളിൽ നിന്നായാലും കടന്നു വരുന്ന എല്ലാ ഭീഷണികളിൽ നിന്നും പ്രായമായവരെ സംരക്ഷിക്കുക. കാരണം വാർദ്ധക്യം ഭയമല്ല, സുരക്ഷയാണ് അർഹിക്കുന്നത്. പരിചരണം ക്രൂരതയല്ല, സുരക്ഷയില്ലാത്ത ആശ്രിതത്വമല്ല, അന്തസ്സോടെ ജീവിക്കാനുള്ള അനുകമ്പയാണ് അർഹിക്കുന്നത്.
5: പ്രഭാതഭേരി സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ ഇതേ സമയം.

പ്രിയ ശ്രോതാക്കൾ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടിയുണ്ട് 9496595321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15,00,000 രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് advance.gov.in സന്ദർശിക്കുക. നമസ്തേ, അനന്തപുരി തുടരും. 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. രാജ്യത്തെ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുതി ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെന്റ്. സംസ്ഥാനത്ത് ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിന്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനകൾ തുടങ്ങി. കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി കോൺക്ലേവിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കം. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലന പരിപാടിക്ക് ഇന്ന് കൊച്ചിയിലെ സതേൺ നാവിക കമാൻഡിൽ തുടക്കമാകും. സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കൽ, നീക്കം ചെയ്യൽ തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ മാസം 14 വരെയാണ് പരിശീലനമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഇരു നാവികസേനകളിലെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD ടീമുകൾ തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ഉഭയകക്ഷി പരിശീലനം ലക്ഷ്യമിടുന്നത്. 2005 രണ്ട് നാവികസേനകളും സംയുക്തമായി സാൽവേജ് EOD പരിശീലനങ്ങൾ നടത്തിവരുന്നുണ്ട്. മേഖലയിലെ 8th പതിപ്പ് പരിശീലനത്തിനാണ് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. തന്ത്രപ്രധാന സമുദ്രപാതകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഇന്ത്യയിലേക്കും പുതിയ റെയിൽപാത നിർമ്മിക്കുന്ന പദ്ധതി റഷ്യ മുന്നോട്ട് വച്ചു. ഹോർമൂസ് കടലിടുക്ക്, ബോസ്ഫറസ് കടലിടുക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ പരിഹരിക്കാൻ ഇത്തരം ബദൽ പാതകൾ സഹായിക്കുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി മരാത് ഗുസ്നുല്ലിൻ വ്യക്തമാക്കി. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. രാജ്യത്തെ ഫോസിൽ ഇന്ധനാധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി നവ പുനരുപയോഗ മന്ത്രാലയം അറിയിച്ചു. മൊത്തം സ്ഥാപിത വൈദ്യുത ഉൽപ്പാദന ശേഷിയിൽ ഫോസിൽ ഇന്ധനാധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷിയുടെ പങ്ക് 54% അധികമാണ്. വിവിധ മേഖലകളിലെ ശക്തമായ സംഭാവനകളാണ് ശുദ്ധോർജ്ജ ഉൽപ്പാദനത്തിലെ വളർച്ചയ്ക്ക് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജശേഷിയിലെ ദ്രുതഗതിയിലെ പുരോഗതി ഊർജ്ജോൽപാദനത്തിലും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. ശുദ്ധമായ ഊർജ്ജ പരിവർത്തനം, ഇന്ത്യയുടെ വ്യാവസായിക മത്സരശേഷി, ഊർജ്ജ സ്വാതന്ത്ര്യം, സാമ്പത്തിക പ്രതിരോധശേഷി എന്നിവ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമാണ്. ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കേരള പോലീസ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ പരിശോധനകൾ വ്യാപകമാക്കാൻ തീരുമാനിച്ചു. ADGP P വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വ്യാപക പരിശോധന. ഒന്നിലധികം കേസുകളിൽ പ്രതികളായവർ, ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, ക്വട്ടേഷൻ സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർ, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവർ തുടങ്ങി പൊതുജന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ആകെ 18 അറസ്റ്റിലായി 1879 വാഹനങ്ങൾ പരിശോധിച്ചു. ഉത്സവകാലത്ത് സപ്ലൈകോ നടത്തുന്ന വിപണി ഇടപെടൽ സാധാരണക്കാർക്ക് സഹായകമാകുകയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോഴിക്കോട്ട് ജില്ലാതല സപ്ലൈകോ മെഗാ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിത്യോപയോഗ വസ്തുക്കൾ മിതമായ വിലക്കാണ് സ്റ്റാളുകളിൽ ഒരുക്കിയതെന്നും ഒട്ടേറെ പുതുമകളോടെയാണ് ഇത്തവണ ട്രേഡ് ഫെയറുകളുടെ സംഘാടനമെന്നും സ്റ്റാളുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഫൈസൽ ബാബു MLA അധ്യക്ഷനായിരുന്നു. മേയർ O. സദാശിവൻ വിശിഷ്ടാതിഥിയായി. ഈ മാസം 25 രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയർ. സംസ്ഥാന കൃഷിവകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി കോൺക്ലേവ് രാവിലെ കോഴിക്കോട്ട് ആരംഭിക്കും. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് MLA അധ്യക്ഷനാവുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും. കാർഷിക രംഗത്ത് പുതുമയാർന്ന പ്രവർത്തനത്തിന് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ സി അച്യുതമേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹമായി. 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: സംസ്ഥാനതലത്തിൽ നേരത്തെ 2ാം സ്ഥാനവും ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച കാർഷിക കർമ്മസേന, സ്വന്തമായി കാർഷിക നഴ്സറി എന്നിവ ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി സണ്ണി ആകാശവാണിയോട്.
3: എല്ലാ വർഷവും ഉളിക്കൽ പഞ്ചായത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ ആവശ്യമുള്ള പച്ചക്കറി തൈകൾ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുവാനായി സാധിക്കുന്നു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ആവശ്യമായ തെങ്ങൻ തൈ, കവുങ്ങൻ തൈകൾ, പച്ചക്കറി തൈകൾ എന്നിവ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുന്നു. കാർഷിക കർമ്മസേന വഴി സാങ്കേതിക പരിജ്ഞാനം ലഭിച്ച തൊഴിലാളികൾ വാടശേഖരങ്ങളെ പണിയെടുത്തു കൊടുക്കുന്നുണ്ട്. ട്രാക്ടർ, അഗ്രസ്കട്ടർ, സ്പ്രെയർ മുതലായ ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. സംസ്ഥാന തലത്തിൽ ഇത്തരമൊരു അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്.
1: മന്ത്രി എൻ ഷംസുദ്ദീൻ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കുമ്പള GHSS കെട്ടിടം, കുമ്പള സഹകരണ ആശുപത്രിയിലെ EV ചാർജിംഗ് സ്റ്റേഷൻ എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മൊഗ്രാൽ പുത്തൂർ GHSS +1 അഡീഷണൽ ബാച്ചുകളുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തും. ഉച്ചയ്ക്ക് കടമ്പാല ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും എരുന്നുകാട് ഗവൺമെന്റ് LPSലെ ഇന്ററാക്റ്റീവ് ക്ലാസ്റൂം ബോർഡ് സമർപ്പണവും മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണയാണ് ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. ജേതാക്കൾ പ്രധാനമന്ത്രിയുമായി ഗെയിംസിലെ അനുഭവങ്ങൾ പങ്കുവച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി രക്ഷാനിഗ്ലി ഗഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗെയിംസിൽ പങ്കെടുത്ത താരങ്ങൾ അസാധാരണ പ്രകടനത്തിലൂടെ രാജ്യത്തിന് അഭിമാനമേകിയിട്ടുണ്ടെന്നും അവരുടെ വിജയം യുവാക്കളെ പ്രചോദിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടി. മുംബൈയിലെ സോമയ്യ വിദ്യാവിഹർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു മത്സരം. ഹോങ്കോങ് ചൈനയാണ് സ്വർണ മെഡൽ ജേതാക്കൾ. ഓം സെംവാൾ, ഷെമീന അറിയ, സൂരജ് കുമാർ ചന്ദ്, നിരുപമ ദുബെ എന്നിവരടങ്ങുന്ന ഇന്ത്യൻ ടീമാണ് മത്സരിച്ചത്. ഒറിഗോണിലെ യൂജിനിൽ ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ വസന്ത്കുമാർ മേഘ്വാൾ പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളിയും ഷഹനവാസ് ലോങ് ജമ്പിൽ വെങ്കലവും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 3ആയി. ഇന്നലെ 2.21 മീറ്റർ ചാമ്പ്യൻഷിപ്പിൽ മികച്ച വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് സ്കോർ വസന്ത് ഹൈജമ്പിൽ

തിങ്കളാഴ്ച രാവിലെ 10 വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ നടത്തും. ഈങ്ങാപ്പുഴ സ്വദേശി വസന്തകുമാരിയാണ് കഴിഞ്ഞ ദിവസം ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചത്. ബംഗളൂരുവിൽ KSRTC ബസ് അപകടത്തിൽ മരിച്ച ബസ് ഡ്രൈവർ കോഴിക്കോട് വെള്ളയിൽ സ്വദേശി മിഥിലേഷ്, കണ്ടക്ടർ ചേവായൂർ സ്വദേശി NM അരുൺ എന്നിവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായവും പരിഗണനയും സംസ്ഥാന ഗവൺമെൻറ് നൽകണമെന്ന് CPI ജില്ലാ സെക്രട്ടറി P ഗവാസ് ആവശ്യപ്പെട്ടു. മരിച്ച ഡ്രൈവർ KSRTCയിലെ താൽക്കാലിക ജീവനക്കാരനും കണ്ടക്ടർ സ്ഥിരം ജീവനക്കാരനുമാണ്. താൽക്കാലിക ജീവനക്കാരൻ എന്ന വ്യത്യാസത്തിൻ്റെ പേരിൽ ആനുകൂല്യവും നിഷേധിക്കാൻ പാടില്ലെന്ന് ഗവാസ് പറഞ്ഞു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച തമിഴ്നാട് സ്വദേശി C ശിവകുമാറിൻ്റെ അവയവങ്ങൾ 5 പേർക്ക് പുതുജീവനേകും. ശിവകുമാറിൻ്റെ 2 വൃക്കകളും കരളും 2 നേത്രപടലങ്ങളുമാണ് ബന്ധുക്കളുടെ സമ്മതത്തോടെ ദാനം ചെയ്തത്. തീരാവേദനയിലും അവയവദാനത്തിന് സന്നദ്ധരായ കുടുംബത്തോട് മന്ത്രി K മുരളീധരൻ ആദരവ് അറിയിച്ചു. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി പറഞ്ഞു. കർക്കിടകവാവ് ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് യാത്ര സുഗമമാക്കുന്നതിന് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 11:30 സർവീസ് ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. രാജ്യത്തെ നോൺ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുതി ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെൻറ്. സംസ്ഥാനത്ത് ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിൻ്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനകൾ തുടങ്ങി. കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി കോൺക്ലേവിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കം. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇപ്പോൾ സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി OMV കുറിപ്പ് വരികൾ എഴുതി രവി ബോംബെ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം.

0: നമസ്തേ അനന്തപുരിയിലെ ഇന്നത്തെ ചോദ്യം കേൾക്കണ്ടേ? ചോദ്യം ഇതാണ്, സൂര്യനിൽ നിന്നുമുള്ള ശക്തമായ ഭൂകാന്തിക സൗര കൊടുങ്കാറ്റിനെ തുടർന്ന് അടുത്തിടെ ബഹിരാകാശത്ത് നഷ്ടമായ ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സൂര്യനിൽ നിന്നുള്ള ശക്തമായ ഭൂകാന്തിക സൗര കൊടുങ്കാറ്റിനെ തുടർന്ന് അടുത്തിടെ ബഹിരാകാശത്ത് നഷ്ടമായ ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ചോദ്യത്തിനുത്തരം 8 മണിക്കുള്ള FM ന്യൂസ് ഹെഡ്ലൈൻസിനു ശേഷം. ഇനി രാമായണ പൊരുൾ.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
2: പാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ എഴുത്തച്ഛൻ്റെ കിളി കഥ പറയാൻ തുടങ്ങുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എഴുത്തച്ഛൻ അവിടെ നിന്നങ്ങോട്ട് കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരിടത്തുപോലും ഒരു പദമിടറുന്നില്ല. എവിടെയെങ്കിലും ഒരിടത്ത് തന്നെയുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ എന്ന് അച്ചടിച്ചിട്ടുണ്ട്. നമ്മുടെ നിരൂപകർ പലരും അതിനെ എടുത്തു വച്ചിട്ട് ഗ്രാമർ പഠിക്കുന്നവർ, വ്യാകരണം പഠിക്കുന്നവരും പറയുന്നവരും അതെടുത്തു വച്ചിട്ട് എഴുത്തച്ഛൻ പോലും ഇങ്ങനെ തെറ്റായിട്ട് ഉപയോഗിച്ചിട്ട് തന്നെയുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ, വസിഷ്ഠൻ്റെ നിയോഗത്താൽ എന്ന് പറയുന്നിടത്ത് വസിഷ്ഠ നിയോഗത്താൽ എന്ന് ഒറ്റ തമസപദം ചേർത്ത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എഴുത്തച്ഛന് പറ്റിയതായിരിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഒരു കവിയിൽ ഒരു അബദ്ധം കണ്ടാൽ, കവിയുടെ രചനയിലൊരു അബദ്ധം കണ്ടാൽ ഈ കവിക്ക് സംഭവിച്ചതാണോ പിന്നീട് ഇത് പകർത്തിയവർക്ക് സംഭവിച്ചതാണോ എന്ന് ചിന്തിക്കാൻ കഴിയണം. ഒരുപാട് പകർത്തി മാറിപ്പോയ ഒരു കൃതിയാണിത്. പാടിപ്പാടിയും മാറി, പകർത്തിയും മാറി. ഒരു കിളി ആവേശത്തോടെ പറക്കുമ്പോൾ അതിൻ്റെ ചിറകിൻ്റെ താളത്തിൽ ഒരു മാത്ര പഴക്കില്ല, ഇത്തിരിയോളം പോലുമില്ല, കൃത്യമായിരിക്കും. ഒരു കൊച്ചുകുട്ടി ഓടുമ്പോൾ പോലും അതിൻ്റെ ഓട്ടത്തിൽ ഒരളവ് പിഴയില്ല. അതുപോലെ ബോധത്തിൻ്റെ പ്രവാഹമായതുകൊണ്ട് എഴുത്തച്ഛൻ്റെ ഈ വാക്കുകൾ ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ ചേരേണ്ടതെന്തോ അത് ചേർന്നു എന്നത് മാത്രം. ചേരേണ്ടതെല്ലാം ചേരാനുള്ള യോഗം മനസ്സിലുണ്ടായി. അകത്തുള്ളതെല്ലാം ഒരുമിച്ച് ചേർന്ന് ജീവത്തായി ജൈവസ്വരൂപത്തോടെ പുറത്തേക്ക് വരും. രാമഭക്തി എന്ന് പറയുന്നത് വേദാന്തിയായിരുന്ന എഴുത്തച്ഛൻ താഴോട്ടിറങ്ങി ഭക്തിയിലേക്ക് വന്നു. ഈ ഭക്തി വന്നപ്പോൾ ആ ഭക്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഥകൾ സ്വരൂപിക്കുന്നതിൽ കൂടുതൽ ഉറച്ചു. ഇത്തിരി നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്നും വിട്ട് കഥ പറയുന്ന രീതിയുണ്ടെങ്കിലേ ഒരു ജനതയ്ക്ക് പ്രിയ

0: ഭയങ്കരമാവും. മാത്രമല്ല, സാധാരണ ജനതയ്ക്ക് സീത എന്ന് പറയുന്ന ഒരാളിനെ, ഒരു പതിപ്രധാരത്നമായ അഗ്നിയെ രാവണൻ തൊട്ടു എന്ന് വിശ്വസിക്കാൻ വിഷമം, ചിലപ്പോൾ വിപ്ലവം ഉണ്ടാവും. അതുകൊണ്ട് മായാസീത. മറ്റൊരു കാര്യം, സീത എന്ന തത്വം രാവണൻ എന്ന് പറയുന്ന ഭോഗിയായ രാജാവിന് നേരെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. സീതയുടെ മായയെ മാത്രമേ അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്ന ഒരു കാവ്യാത്മകമായ ആശയം കൂടെ അവിടെ ഒളിച്ചിരിക്കുന്നു. നമ്മൾ സീതയെ മാംസരൂപിണിയായ, മാംസ രക്താസ്ഥി മാംസങ്ങളോടുകൂടിയ ഒരു സ്ത്രീയായിട്ടും സാധാരണ സ്ത്രീയായിട്ടും അങ്ങ് കൽപ്പിച്ചാൽ, മറ്റേത് രാവണൻ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും നമുക്ക് ഒരു സ്ത്രീയെ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല, സീത എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ തത്വം എന്താണ്? സീത വാൽമീകി രാമായണത്തിൽ തന്നെ പല പ്രാവശ്യം പല രീതിയിൽ പറയുന്നതനുസരിച്ച് സീത അയോനിജ ആണ്. സീത എന്ന് പറഞ്ഞാൽ മനുഷ്യസ്ത്രീ മാത്രവും അല്ല, സീതയിൽ കൂടെ മനുഷ്യസ്ത്രീയുടെ കഥ പറയുന്നു. അത് വളരെ ഗംഭീരമായി പറയുന്നു. ഒരു പെണ്ണിനുണ്ടാകുന്ന യാതനയെക്കുറിച്ചും അവളുടെ ദാർഢ്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും അവളുണ്ടാക്കാവുന്ന പ്രലോഭനങ്ങളെക്കുറിച്ചും അവൾക്ക് പറ്റാവുന്ന അബദ്ധങ്ങളെക്കുറിച്ചും പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധങ്ങളിൽ വരാവുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയും ഗംഭീരമായി സീതയെ കൂടെ പറയുന്നു. അത് വാൽമീകിയുടെ മെച്ചമാണ്, എഴുത്തച്ഛൻ്റെ മെച്ചമാണ്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ വി. മധുസൂദനൻ നായർ.

0: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും നബാർഡും സംയുക്തമായി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൈത്താങ്ങായി AIF സംസ്ഥാനതല കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ഇന്ന് കോഴിക്കോട് കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നു. കാർഷിക മേഖലയെ മൂല്യവർദ്ധിതവും വരുമാന വർധനവുമുള്ള സംരംഭ മേഖലയാക്കി മാറ്റുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി പദ്ധതിയെക്കുറിച്ച് കർഷകർക്കും സംരംഭകർക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവബോധം നൽകുന്നതിനായിട്ടാണ് കൃഷിവകുപ്പ് സംസ്ഥാനതല AIF കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കാർഷിക വികസനത്തിനായി പുതിയ നിക്ഷേപ സാധ്യതകൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, ഗ്രേഡിംഗ്, പാക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, പ്രാഥമിക സംസ്കരണം, ഫുഡ് പ്രോസസിംഗ്, അഗ്രി ലോജിസ്റ്റിക്സ് തുടങ്ങി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിനാവശ്യമായ പദ്ധതികൾക്ക് AIF വഴി ആകർഷകമായ വായ്പയും പലിശ സബ്സിഡിയും ലഭ്യമാക്കുന്നു. കർഷകർ, കാർഷിക കൃഷി സംരംഭകർ, FPOകൾ, കാർഷിക ഇൻപുട്ട് ഡീലർമാർ, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ, SHGകൾ, കാർഷിക ധനസഹായം സർക്കാർ പദ്ധതികൾ തേടുന്നവർ എന്നിവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9188014503 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം ഈ മാസം 17 ആരംഭിക്കുന്ന പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള പൂക്കൃഷിയും പൂന്തോട്ട പരിപാലനവും എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഇന്ന് ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. ഇന്ത്യ ഗവൺമെന്റ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ആന്റ് മാനേജ്മെന്റിൽ വെച്ച് ഇന്ന് മുതൽ 14 വരെ മില്ലറ്റ് പ്രൊഡക്ട് പ്രോസസർ ഹ്രസ്വകാല നൈപുണ്യ പരിശീലന പരിപാടിക്ക് അപേക്ഷ ക്ഷണിച്ചു. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിളവിസ്തൃതി വ്യാപനം, പുതിയ കൃഷിത്തോട്ടം എന്നിവ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഹോർട്ടിക്കൾച്ചർ വിളകളുടെ വിസ്തൃതി വ്യാപനത്തിനായി ധനസഹായം നൽകുന്നു. ഈ ഘടകത്തിൽ ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടറിൽ കൃഷി ചെയ്യുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഇതിനായി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് പദ്ധതി ചെലവിന്റെ 40% 2.70 ലക്ഷം രൂപ 2 വർഷ കാലയളവിലായി ധനസഹായം നൽകുന്നു. സ്ട്രോബെറിയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 80,000 രൂപ ധനസഹായം നൽകുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% പരമാവധി 1,10,000 രൂപ ധനസഹായം 60:40 എന്ന അനുപാതത്തിൽ 2 വർഷങ്ങളിലായി നൽകുന്നു. വാഴയുടെയും കൈതച്ചക്കയുടെയും പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 44,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി ധനസഹായം നൽകുന്നു. ടിഷ്യൂ കൾച്ചർ വാഴയുടെ പുതിയ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 70,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 2 തവണകളായി ധനസഹായം നൽകുന്നു. കശുമാവ്, കൊക്കോ എന്നീ തോട്ടവിളകൾ ഇടവിളയായി കൃഷി ചെയ്യുന്നതിന് ഹെക്ടർ ഒന്നിന് മൊത്തം പദ്ധതി ചെലവിന്റെ 40% 20,000 രൂപ 60:40 എന്ന അനുപാതത്തിൽ 80% അതിജീവന നിരക്കിന് വിധേയമായി 2 വർഷങ്ങളിലായി നൽകുന്നു. ഈ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും അതാത് ജില്ലകളിലെ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ഗ്രാമകേരളം
3: താളുകറിയുടെ പഴയകാലം.
4: മറുനാടൻ പച്ചക്കറികളോ പഴങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഗ്രാമീണ വിപണികളെ കീഴടക്കാതിരുന്ന ഒരു സുവർണകാലത്തിന്റെ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഏറെ പ്രത്യേകത ഉണ്ടായിരുന്നത് അക്കാലത്തെ ഭക്ഷണ രീതികളിലായിരുന്നു. മുമ്മാസ വിഭവങ്ങൾ നാട്ടിൽ ലഭിക്കുന്നതുകൊണ്ട് കൃഷി ചെയ്തും പരിസ്ഥിതിയെ സംരക്ഷിച്ചും സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന കാലത്തിന്റെ മഹാത്മ്യം നാം ഒക്കെ മറന്നുപോയതായി തോന്നിപ്പിക്കുന്നു. പുതിയ തലമുറക്കാർക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. താളും തകരേം മുമ്മാസം, ചേനേം ചേമ്പും മുമ്മാസം, ചക്കേം മാങ്ങേം മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. ഇങ്ങനെ 12 മാസം ചെലവഴിച്ചിരുന്ന മലയാളികൾ നമ്മുടെ തനതായ ഭക്ഷണ രീതിയാണ് അനുവർത്തിച്ചു പോകുന്നത്. ശരീരത്തിന് ശക്തിയും ബുദ്ധിയും രോഗപ്രതിരോധ ശക്തിയുമൊക്കെ ഇതിൽ നിന്നും ലഭ്യമാകുമായിരുന്നു. നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഭക്ഷണ രീതിയാണല്ലോ എപ്പോഴും നാം അനുവർത്തിക്കേണ്ടത്. പത്തിലക്കറികളാണ് ഇവയിലേറെ ശ്രദ്ധേയമായിട്ടുള്ളത്. താള്, തകര, ചേനത്തണ്ട്, ചേമ്പിൻ താള്, മഞ്ഞൾ, കുമ്പളം, പയർ, കോവൽ, ചീര തുടങ്ങിയവയുടെ തളിരിലകളാണ് ഇതിനായി നാം ഉപയോഗിച്ചു വന്നത്. തഴുതാമ, മുള്ളൻചീര, കളത്താൾ, കാട്ടുതാൾ, സാമ്പാർ ചീര എന്നിവയൊക്കെ ഇന്നും നമ്മുടെ പറമ്പുകളിലുണ്ടെങ്കിലും അവയെയൊന്നും ശ്രദ്ധിക്കാനോ തിരിച്ചറിയാനോ പോലുമുള്ള സമയം നമുക്കിന്നില്ലാതായിരിക്കുന്നു. ചെടികളുടെ വളർച്ചാവേളയിൽ അവ സംഭരിച്ചു വയ്ക്കുന്ന പോഷകങ്ങൾ പരമാവധി നമ്മൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് പഴമക്കാർ ഇത്തരം ഭക്ഷണ സമ്പ്രദായങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നത്. പനിക്കൂർക്ക, പുളിയാറില എന്നിവയുടെ ഇലകൾ പുളിയും തേങ്ങയും ചേർത്ത് ചമ്മന്തി അരയ്ക്കാറുണ്ടായിരുന്നു. താളുകറികൾക്കാണ് ഗ്രാമീണർക്ക് എക്കാലവും ഏറെ പ്രിയമുണ്ടായിരുന്നത്. ഇലകളിലെ ധാതുസമ്പത്ത് ഏറെ സംഭരിച്ചു വയ്ക്കുന്നത് താളുകളിലാണെന്നതുകൊണ്ട് ചേമ്പിൻ്റെയും ചേനയുടെയും തണ്ടുകളൊക്കെ പാചകത്തിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. എക്കാലവും താളുകറികൾ കേവലമായ ഭക്ഷണത്തിനും അപ്പുറം ഒരു നാട്ടു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പണ്ടൊക്കെ ചേമ്പിൻ താളുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ ചേമ്പിൻ്റെയും താളുകൾ ഉപയോഗിച്ചിരുന്നില്ല. കറുത്ത താളുകളുള്ള ചേമ്പാണ് ഏറ്റവും ഉത്തമമായി കണക്കാക്കിയിരുന്നത്. കണ്ണൻ ചേമ്പിന്റെ താളിനും തണ്ടിനും ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. പച്ച നിറമുള്ള വെട്ടുചേമ്പിൻ താളും ഏറെ പ്രത്യേകതകളുള്ളതാണ്. താളുകറികൾ ഉണ്ടാക്കുന്നതിന് പ്രത്യേകമായ

കളും അക്കാലത്തുണ്ടായിരുന്നു. ചേമ്പിൻ തണ്ട് തൊലി കളയുമ്പോൾ കയ്യിൽ ചൊറിച്ചിലുണ്ടാകാറുണ്ട്. ഇതു തടയുന്നതിന് കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടാറുണ്ടായിരുന്നു. കറി വെച്ച് കഴിഞ്ഞാൽ നാവിലും തൊണ്ടയിലുമൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടാതിരിക്കാൻ കുടംപുളിയോ വാളൻ പുളിയോ ആവശ്യത്തിന് ചേർത്തിരുന്നതായും കാണാം. കർക്കിടക മാസത്തിലാണ് താളുകറികൾ പണ്ടൊക്കെ കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനപ്രക്രിയ സുഗമമാക്കുന്നതിനും ഇവ ഏറെ സഹായകമായിരുന്നു. താളുകറികൾക്ക് പ്രാദേശിക ഭേദമുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. തേങ്ങയും പച്ചമുളകും ജീരകവും അരച്ചു ചേർത്ത കറിയാണ് അതിലൊന്ന്. താള് കൊത്തിയരിഞ്ഞ് തേങ്ങ അരയ്ക്കാതെ പുളിയും മുളകും ചേർത്ത് വറ്റിച്ചെടുക്കുന്ന രീതിയുമുണ്ട്. ചിലയിടങ്ങളിൽ മോരുകറിയിൽ പോലും താള് ചേർത്തിരുന്നു.

0: കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമെത്തുമ്പോൾ നമ്മൾ പാടിയിരുന്ന കുസൃതിപ്പാട്ടിലും നാടൻ കറികളുടെ വർണ്ണനയുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ വിഭവങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണ രീതികളിൽ നിന്നും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പഴയകാലത്തെ വീട്ടുമുറ്റത്തെ ചേനയുടെയും ചേമ്പിൻ്റെയും മറ്റിലകളുടെയും കറികൾ പഴയ തലമുറകളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെയായിരുന്നുവെന്ന് പറയേണ്ടതുണ്ട്.
1: താളുകറിയുടെ പഴയകാലം, രചന സുരേഷ് മണ്ണറശാല, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം, ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കാമോ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
5: കർക്കിടക മാസത്തിൽ വളരെ ശ്രദ്ധാപൂർവം പാലിക്കുന്ന ചില ആഹാര നിഷേധങ്ങൾക്കിടയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുത്. മുരിങ്ങ എന്നാൽ പോഷക സമ്പത്ത് നിറഞ്ഞ ഒരു സസ്യമാണ്. ഈ പഴമൊഴിക്ക് പിന്നിൽ എന്താണ് കാരണങ്ങൾ, ശാസ്ത്രീയമായി അതിന് അടിസ്ഥാനം ഉണ്ടോ എന്നതെല്ലാം നാം പരിശോധിക്കേണ്ടതുണ്ട്. കർക്കിടകത്തിൽ കഴിക്കാൻ പറയുന്ന 10 ഇലകളുടെ കൂട്ടത്തിൽ മുരിങ്ങയില ഇല്ല. ഇത് സംബന്ധിയായി രസകരമായ പല നാട്ടുചൊല്ലുകളും പഴംപുരാണങ്ങളും ഉണ്ട്. മഴക്കാലത്ത് സകല അഴുക്കും വഹിച്ചു വരുന്ന ജലത്തിലെ വിഷാംശം എല്ലാം മുരിങ്ങ വലിച്ചെടുക്കും. ആയതിനാൽ ആ സമയത്ത് ഉപയോഗിച്ചാൽ രോഗമുണ്ടാകും. ഇലകൾ തീങ്ങി നിറഞ്ഞതും മഴവെള്ളം പറ്റിപ്പിടിക്കാത്തതുമായ മുരിങ്ങയില മഴക്കാലത്ത് പ്രാണികളുടെ സുരക്ഷിത താവളമാണ്, അതിനാലാണ് ഒഴിവാക്കുന്നത്. ഇങ്ങനെ പല വാമൊഴികളും നിലവിലുണ്ട്. ആയുർവേദ സംഹിതകളിൽ ഒന്നും തന്നെ കൃത്യമായി ഇത്തരമൊരു മുരിങ്ങയില നിഷേധത്തെക്കുറിച്ച് സൂചനയില്ല. മുരിങ്ങയിലയിൽ ധാരാളമായി വിറ്റാമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ, കാൽഷ്യം, ഇരുമ്പ്, ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ അടിസ്ഥാനത്തിൽ മുരിങ്ങയില ഒരു സൂപ്പർ ഫുഡ് ആണെന്നത് സംശയമില്ല. കർക്കിടക മാസത്തിൽ വാദം വർദ്ധിക്കുന്നു, ദഹനശക്തി കുറയുന്നു, പിത്തം അസന്തുലിതമാകുന്നു. ഈ സമയത്ത് ഭക്ഷണത്തിൽ ചൂട് വളരെയധികം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നു. മുരിങ്ങയില ഉഷ്ണവീര്യമാകുന്നതിനു പുറമെ വിഡ്ഭേദി അഥവാ മലം ഇളക്കുന്ന ഗുണമുള്ള ഇലയാണ്. വർഷകാലങ്ങളിൽ മുരിങ്ങ കഴിച്ച ശേഷം തലവേദന, ചൊറിച്ചിൽ, വയറിളക്കം തുടങ്ങിയ അവസ്ഥകൾ ചിലർ പറയാറുണ്ട്. കൊഴുപ്പുള്ള ഭക്ഷണത്തോടൊപ്പം മുരിങ്ങയില കഴിക്കുന്നത് കൊഴുപ്പിന്റെ ആകിരണത്തെ കുറയ്ക്കുന്നതായി പഠനങ്ങൾ കാണുന്നു. കാൽഷ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ സി ഇവയൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ആഹാരമാണെങ്കിലും കൊഴുപ്പിനെ കുറയ്ക്കുന്നു എന്നതിനാലാവണം പൊതുവെ പഞ്ഞമാസമായ കർക്കിടകത്തിൽ ഇതൊഴിവാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർക്കിടകത്തിൽ മുരിങ്ങയെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതില്ല, മിതമായി ഉപയോഗിക്കണം. അതും ശരീര അവസ്ഥയ്ക്കനുസരിച്ച്. ദഹനശക്തിയുള്ളവർക്കും ചെറുപ്പക്കാർക്കും മിതമായി യുക്തിയിൽ പാകം ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. മുരിങ്ങയില പാകം ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയോടെ വൃത്തിയാക്കി വേണം എടുക്കാൻ. പ്രാണികളൊന്നുമില്ല എന്നുറപ്പുവരുത്തേണ്ടതുണ്ട്. പാരമ്പര്യവും ശാസ്ത്രവും തമ്മിൽ പൊരുത്തക്കെ

0: ഉണ്ടാകുമ്പോൾ നാം അതിൽ നിന്ന് ബാലൻസ്ഡ് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. കൂടുതൽ വ്യക്തത വരുന്നതിനായി കർക്കിടകത്തിലെ കേരളീയ അന്തരീക്ഷത്തിൽ മുരിങ്ങയിലയുടെ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കാമോ? ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: നമസ്തേ. അനന്തപുരിയിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം, അനുരാഗ കരിക്കിൻ വെള്ളം. ഈ ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി പ്രശാന്ത് പിള്ള ഈണം നൽകി മാതംഗിയും ഹരിചരണും പാടിയത്.

0: മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
2: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ഇനി ഓഗസ്റ്റ് 10-ന്റെ ചരിത്ര വിശേഷങ്ങളുമായി.
7: ചരിത്രത്തിൽ ഇന്ന്,
8: ഏഷ്യൻ ചരിത്രത്തിലെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെയും ഏറ്റവും സുവർണ അധ്യായങ്ങളിലൊന്നായ കൊളച്ചൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചതും ഡച്ച് സൈന്യം കീഴടങ്ങിയതും 1741 ഓഗസ്റ്റ് 10-നാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ലോകശക്തിയായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പാടെ തറപറ്റിച്ച ചരിത്രപ്രധാനമായ പോരാട്ടമാണിത്. ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ നാവികസേനയെ ഒരു വലിയ യുദ്ധത്തിൽ നിർണായകമായി പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവമാണിത്. ഭാരതത്തിന്റെ 4-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന VV ഗിരി ജനിച്ചത് 1894 ഓഗസ്റ്റ് 10-നാണ്. 1969 ഒരു ഔദ്യോഗിക പാർട്ടി സ്ഥാനാർത്ഥിയല്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഒരേ ഒരു വ്യക്തിയാണ് VV ഗിരി. രാജ്യം അദ്ദേഹത്തിന് 1975 ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചു. ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന MK വൈനു ബാപ്പു ജനിച്ചത് 1927 ഓഗസ്റ്റ് 10-നാണ്. നക്ഷത്രങ്ങളുടെ പ്രകാശ തീവ്രതയും അവയുടെ വർണ്ണരാജിയിലെ ചില പ്രത്യേക രേഖകളും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയതിലൂടെയാണ് അദ്ദേഹം ലോകപ്രശസ്തനായത്. അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഒലിൻ വിൽസണൊപ്പം കണ്ടെത്തിയ ഈ പ്രതിഭാസം ജ്യോതിശാസ്ത്രത്തിൽ വിൽസൺ ബാപ്പു പ്രഭാവം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയുടെ നട്ടെല്ലായ ആറ്റമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948 ഓഗസ്റ്റ് 10-നാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് കൃത്യം ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭ ആയിരുന്നു കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. മഹാരാഷ്ട്രയിലെ മുംബൈയാണ് ഇതിന്റെ ആസ്ഥാനം. ആധുനിക റോക്കറ്റ് ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന അമേരിക്കൻ ഭൌതികശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ റോബർട്ട് എച്ച് ഗൊഡാർട്ട് അന്തരിച്ചത് 1945 ഓഗസ്റ്റ് 10-നാണ്. ലോകത്തിലാദ്യമായി ദ്രാവക ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി നിർമ്മിച്ച് വിക്ഷേപിച്ചത് ഇദ്ദേഹമാണ്. അന്തരീക്ഷമില്ലാത്ത ശൂന്യാകാശത്തും റോക്കറ്റുകൾക്ക് മുന്നോട്ട് കുതിക്കാനാകുമെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചത് ഗൊഡാർട്ടാണ്. റോക്കറ്റ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് 214 പേറ്റന്റുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. 1957 ഓഗസ്റ്റ് 10-നാണ് അന്നത്തെ കൊല്ലം, കോട്ടയം ജില്ലകളുടെ ചില ഭാഗങ്ങൾ വിഭജിച്ച് ആലപ്പുഴ ജില്ല രൂപീകരിച്ചത്. പണ്ടുകാലത്ത് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെട്ടിരുന്ന ആലപ്പുഴ തോട്ടപ്പള്ളി ബണ്ടിലൂടെയും കുട്ടനാടൻ കൃഷിരീതികളിലൂടെയും ശ്രദ്ധേയമായ പ്രദേശമാണ്. കയർ വ്യവസായം, വള്ളംകളി, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് ലോകപ്രശസ്തമായ ഈ ജില്ല കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയായ രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകൻ രാമോജി റാവു 1936 ഓഗസ്റ്റ് 10-നാണ് ജനിച്ചത്. തെലുങ്കിലെ ഏറ്റവും വലിയ ദിനപത്രമായ ഈ നാടുവും തെലുങ്ക് ചലച്ചിത്ര വ്യവസായത്തെ മാറ്റിയെഴുതിയ ഈ TV ശൃംഖലയും അദ്ദേഹം സ്ഥാപിച്ചു. 1990 ഓഗസ്റ്റ് 10-നാണ് നാസയുടെ വിഖ്യാത ബഹിരാകാശ പേടകമായ മഗല്ലൻ ശുക്രന്റെ ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിയത്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ശുക്രന്റെ ഉപരിതലത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങളും ചിത്രങ്ങളും ശേഖരിക്കാനാണ് ഈ പേടകം അയച്ചത്. പ്ലാനറ്ററി സയൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശുക്രന്റെ 98% ഉപരിതല ചിത്രീകരണവും ഭൂപട നിർമ്മാണവും ഈ ദൌത്യം പൂർത്തിയാക്കി.

0: തലപ്പാവ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് കേട്ടത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ

0: സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: വരവായി
2: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
1: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക് വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

0: 5000 വിജയികളുമായി പിട്ടാമ്പളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
1: തൊഴിൽ ദർശനം.
2: ഛത്തീസ്ഗഡിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NMDC സ്റ്റീൽ ലിമിറ്റഡ് NSL എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 102 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും മെക്കാനിക്കൽ 51, ഇലക്ട്രിക്കൽ 22, ഫിനാൻസ് 7, കെമിക്കൽ 4, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 4, സെറാമിക്സ് 3, സിവിൽ 3, ഹ്യൂമൻ റിസോഴ്സ് 3, മെറ്റലർജി 3, ഇൻസ്ട്രുമെന്റേഷൻ 2. യോഗ്യത BE, BTech, MCA, PG ഡിപ്ലോമ, CA, CWA, MBA, ബിരുദം, ബിരുദാനന്തര ബിരുദം. പ്രായം 27 വയസ്സ് കവിയരുത്. SC/ST വിഭാഗത്തിന് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് 500 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസില്ല. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nsltd.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nsltd.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 11. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അക്കാദമിക് അസോസിയേറ്റിന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൊച്ചി ക്യാമ്പസിലാണ് നിയമനം. യോഗ്യത MBA, MTech, MA, എക്കണോമിക്സ്, MCOM, MSc മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിനാൻസ്, എക്കണോമിക്സ്, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 11. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iimk.ac.in. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഫിനാൻസ് ഓഫീസർ ഒഴിവ് 17. യോഗ്യത CA, ICWA. പ്രായം 35 വയസ്സ് കവിയരുത്. ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് ഒഴിവ് 8. യോഗ്യത CA, ICWA. പ്രായം 45 വയസ്സ് കവിയരുത്. മാനേജർ ഒഴിവ് 5. മെക്കാനിക്കൽ 1, ഇലക്ട്രിക്കൽ 3, ഇലക്ട്രോണിക്സ് 1. യോഗ്യത BE, BTech, തത്തുല്യം, ME, MTech. പ്രായം 45 വയസ്സ് കവിയരുത്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://hal-india.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://hal-india.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 12. ഡൽഹിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSI എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 20 ഒഴിവുണ്ട്. യോഗ്യത കൊമേഴ്സ് ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.icsi.edu. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.icsi.edu. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 12.
1: തൊഴിൽ ദർശനം.
3: രതിനിർവേദം എന്ന ചിത്രത്തിനുവേണ്ടി മുരുകൻ കാട്ടാക്കട വരികളെഴുതി M. ജയചന്ദ്രൻ ഈണം നൽകി നിഖിൽ രാജ് പാടിയ ഗാനം കേൾക്കാം.

0: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ്.

0: ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
1: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും ഏവർക്കും സ്വാഗതം. August 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
0: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൌണ്ട്.
2: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
0: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
5: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുക്കുന്നു.
6: സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ വരുമാനം വരണേ? എന്തായാലും അവരെ ഫാമിലി വരുമാനം കാണിക്കാൻ പറ്റും. ഫാമിലി എന്ന് പറഞ്ഞ സഹോദരങ്ങൾ, അവർക്ക് വേറെ ഫാമിലി ഉണ്ട്. അച്ഛനും അമ്മയായാലും അവർക്കും വയസ്സ് കുടുംബം, അവരെ ചെലവുകൾ കൂടുകയാണ്, മെഡിക്കൽ പല കാര്യങ്ങളും.
5: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.

0: ഇന്ത്യയിലെ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി വരികളെഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: നമ്മൾ BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
7: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
6: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
7: ആ, അത് വാങ്ങിക്കാം. BMW പുറകെ വരും.
6: അതെങ്ങനെ?
7: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
8: മൈജി ഓണം മാസ ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
10: എന്നും രാവിലെ 10:30
9: പ്രായോജകർ.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
11: ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനീഷ് DS സംസാരിക്കുന്നു.

0: ജോക്കർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻആർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496595631. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: പ്ലസ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: കൃഷിയെപ്പറ്റി കൂടുതൽ ശാസ്ത്രീയമായി പഠിക്കാനും അതിലെ നൂതനമായ വിദ്യകളെക്കുറിച്ച് അറിവ് നേടാനും ഇവിടെയുള്ള 4 വർഷം എന്നെ സഹായിച്ചു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: രാജ്യത്തെ നോൺ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി നവ പുനരുപയോഗ മന്ത്രാലയം. മൊത്തം സ്ഥാപിത വൈദ്യുത ഉൽപ്പാദന ശേഷിയിൽ നോൺ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷിയുടെ പങ്ക് 54%. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ, സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് പ്രകാശനം ചെയ്യും. തിരുവനന്തപുരത്താണ് ചടങ്ങ്. ഉത്സവകാലത്ത് സപ്ലൈകോ നടത്തുന്ന വിപണി ഇടപെടൽ സാധാരണക്കാർക്ക് സഹായമാവുകയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കോഴിക്കോട് ജില്ലാതല സപ്ലൈകോ മെഗാ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണന മേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഈ മാസം 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിലാണ് മേള. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. കണ്ണൂർ ഉദയഗിരിയിൽ കാലവർഷക്കെടുതിയിൽ നാശനഷ്ടമുണ്ടായവർക്ക് അടിയന്തരമായി സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. കർഷകരുൾപ്പെടെ വലിയ തോതിൽ നഷ്ടമുണ്ടായെന്ന് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ഫിബ അണ്ടർ 18 ഏഷ്യ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വ്യാഴാഴ്ച അഹമ്മദാബാദിൽ തുടക്കമാകും. വെള്ളിയാഴ്ച ജപ്പാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു: സൂര്യനിൽ നിന്നുമുള്ള ശക്തമായ ഭൂകാന്തിക സൗര കൊടുങ്കാറ്റിനെ തുടർന്ന് അടുത്തിടെ ബഹിരാകാശത്ത് നഷ്ടമായ ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസോർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഉത്തരം: ദൃഷ്ടി. 2026 മെയ് 3 ബംഗളൂരുവിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ച ദൃഷ്ടി ഭൗമ നിരീക്ഷണത്തിന് 2 സെൻസറുകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. വിക്ഷേപണത്തിനായി ഇലക്ട്രോ ഒപ്റ്റിക്കൽ, സിന്തറ്റിക് അപ്പോർച്ചർ റഡാർ എന്നിവ സംയോജിപ്പിച്ചതിലൂടെയാണ് ഒപ്റ്റോസർ എന്ന പേര് ലഭിച്ചത്.

ഇനി കൂടും തേടി ഈ ചിത്രത്തിനു വേണ്ടി കൃഷ്ണചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. എം ഡി രാജേന്ദ്രൻ്റെ വരികൾക്ക് ജെറി അമൽദേവിൻ്റെ സംഗീതം.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
7: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: ഇനി കാലം സാക്ഷി.
9: KP ബ്രഹ്മാനന്ദൻ. മലയാള സിനിമയിലെ പിന്നണി ഗായകനായിരുന്ന KP ബ്രഹ്മാനന്ദൻ 1946 February 22 തിരുവനന്തപുരം ജില്ലയിലെ കടക്കാവൂരിൽ ജനിച്ചു. 12 വയസ്സിൽ അദ്ദേഹം ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. 1965 ആകാശവാണിയുടെ

0: ലളിതഗാന മത്സരത്തിൽ മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചു. 1969 കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ കെ രാഘവൻ ഈണം നൽകിയ മാനത്തെ കായലിൻ എന്ന പാട്ടിലൂടെ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് തുടക്കം കുറിച്ചു. തെക്കൻ കാറ്റ്, സ്നേഹദീപമേ മിഴിതുറക്കൂ, ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു, CID നസീർ തുടങ്ങി മലയാളത്തിലെ ഒട്ടനവധി ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗാനമാലപിച്ചു. മലയാളത്തിനു പുറമെ ഇളയരാജ, ശങ്കർ ഗണേഷ് എന്നീ സംഗീത സംവിധായകരുടെ കീഴിൽ തമിഴിലും ഏതാനും സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം പാടിയിട്ടുണ്ട്. മലയത്തിപ്പെണ്ണ്, കന്നിനിലാവ് എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ലളിതമായ ആലാപന ശൈലിയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ KP ബ്രഹ്മാനന്ദൻ 2004 August 10 നമ്മെ വിട്ടുപിരിഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് KP ബ്രഹ്മാനന്ദന്റെ ശബ്ദം.
1: 1965 ആൾ ഇന്ത്യ റേഡിയോ നടത്തിയ ലളിതഗാന സംഗീത മത്സരത്തിൽ എനിക്ക് ഇന്ത്യൻ പ്രസിഡൻ്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ഗാനമേള എന്ന പരിപാടി നടത്തിക്കൊണ്ടിരുന്നു. ആ ഇടയ്ക്കാണ് ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ അഗ്നിമുത്രി എന്ന നാടകത്തിൽ എനിക്ക് പിന്നണി പാടാനുള്ള അവസരം ഉണ്ടായത്. അപ്പോൾ ഈ നാടകമായിട്ട് പല സ്ഥലങ്ങളിലും പോയ കൂട്ടത്തിൽ കോഴിക്കോട്ട് വെച്ച് കെ രാഘവൻ മാഷെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പരിചയം വളരെ കാലം നീണ്ടു നിന്നു. ആ സമയം ഞാൻ ആകാശവാണിയിൽ ലളിതഗാനങ്ങൾ പാടി തുടങ്ങിയിരുന്നു. അങ്ങനെ രാഘവൻ മാഷ് ഒരു മാസത്തെ റിപ്പോർട്ടേഷന് വേണ്ടി ആയിട്ട് ഇവിടെ ആകാശവാണിയിൽ വന്നു, തിരുവനന്തപുരം ആകാശവാണിയിൽ. അന്നെനിക്ക് മാഷയുടെ കീഴിൽ രണ്ട് പാട്ട് പാടാൻ കഴിഞ്ഞു. അപ്പോൾ ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എവിടെ പോയാലും എൻ്റെ അഡ്രസ്സ് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 6 മാസം 1 വർഷത്തിനകത്ത് എന്നെ മദ്രാസിലേക്ക് ക്ഷണിച്ച് കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ മാനത്തേക്കായൽ എന്ന പാട്ട് പാടാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. ഇതാണ് എൻ്റെ പശ്ചാത്തലം. മാനത്തേക്കായലിൻ മണപ്പുറ

0: കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി, കെ രാഘവൻ സംഗീതം നൽകി, കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമാണ് കേട്ടത്.
1: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
4: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
3: 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
4: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോൾ ആൻഡ് അഡ്ഡമാം.
5: ഈ ഓണം കേക്ക് ചേട്ടൻ തൂക്കും,
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
10: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
11: അതെങ്ങനെ?
10: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: August 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി, 25 വയസ്സിലേക്ക്.
13: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
12: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
13: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
0: തുടരും എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. BK ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.

0: സ്വാമി അലുമിനിയം കമ്പനി ചാല.
1: ഓണം വരവായി.
2: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
1: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: എംആർടിയിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
0: 2,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
4: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ.
5: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം. ലിനൺ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
0: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
7: നമസ്തേ. അനന്തപുരയിൽ ഇനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സായാഹ്ന എംടെക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 13 രാവിലെ 10 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-299-8391. മറ്റൊരു നമ്പർ 9447205324. വെബ്സൈറ്റ് വിലാസം www.cet.ac.in. ധനുവച്ചപുരം IHRD കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഡേറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് വിത്ത് റോബോട്ടിക്സ്, BCOM ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, BCA, MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളിൽ ഏതാനും സീറ്റ് ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446446334. നമ്പർ ഒരിക്കൽ കൂടി 9446446334. വെബ്സൈറ്റ് വിലാസം admissions.ihrd.ac.in. കേരള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിച്ചവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ നീറ്റ് UG സ്കോറ് അപ്ലോഡ് ചെയ്യുകയും അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കുകയും ചെയ്യാം. വെബ്സൈറ്റ് വിലാസം cee.kerala.gov.in. കാലിക്കറ്റ് സർവകലാശാലയുടെ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രവേശനത്തിന് രജിസ്ട്രേഷനുള്ള സമയം ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ്. വെബ്സൈറ്റ് admission.uo.ac.in. ഒരിക്കൽ കൂടി admission.uoc.ac.in. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: ഹലാൽ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി അൻവർ അലി വരികൾ എഴുതി ബിജുപാൽ ഈണം നൽകി സൗമ്യ രാമകൃഷ്ണൻ പാടിയ ഗാനമാണ് കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ഹൃദയം ഭൂതകാലത്തിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ശാന്ത കോൺവെന്റിൽ ചേരാൻ വേണ്ടി പട്ടണത്തിലേക്ക് പുറപ്പെട്ട ആ ദിവസം വിശ്വമോർത്തു. ആകെ പൂത്ത ഒരശോകമരം പോലെയാണ് അവൾ തൻ്റെ മുറിയിലേക്ക് കടന്നു വന്നത്. അന്ന് നടാടെയാണ് അവളെ സാരി ചുറ്റിക്കണ്ടത്. വക്കത്ത് വിചിത്ര കസവുകൾ തുന്നിപ്പിടിപ്പിച്ചതും മധുരനാരങ്ങയുടെ നിറമുള്ളതുമായ ആ സാരി അവൾക്ക് അസ്സലായി ചേർന്നിരുന്നു. അതിൻ്റെ മുന്താണി ഒഴുകി വീഴുന്ന ആ വെളുത്ത കൈത്തണ്ട തികച്ചും ആകർഷകമായിരുന്നു. ആ സാരിയുടെ വർണ്ണം പ്രതിഫലിച്ച കവിളുകൾ ഇളം പഴുപ്പോടിയ ഓളോർ മാമ്പഴം പോലെ ഇരിക്കുന്നു. ഉരുണ്ട ചുമലുകൾ, നീണ്ട നീലിമയൊലുന്ന കണ്ണുകൾ, ആ കണ്ണുകളിൽ ഒരുതരം സംഗീതം കിടന്ന് ഓളം വെട്ടുന്നുണ്ടെന്ന് തോന്നി. വിശ്വം, വിശ്വം എന്ന് ദ്രുതഗതിയിൽ വിളിച്ചുകൊണ്ട് അവൾ തൻ്റെ അടുത്തേക്ക് വന്നു. ജാലകത്തിനുള്ളിലൂടെ തിക്കിത്തിരക്കി വരുന്ന പ്രഭാതസൂര്യൻ്റെ കിരണങ്ങൾക്കെതിരെ ഒരു കണ്ണാടി എടുത്തു പിടിച്ച പോലെ തോന്നി. മുറിയിൽ കൂടുതൽ ചൈതന്യം, കൂടുതൽ ഉന്മേഷം. ഞാൻ പോകുന്നു വിശ്വം. വിശ്വം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിശബ്ദനായി നിന്നതേയുള്ളൂ. അന്നേ വരെ വേർപാടിൻ്റെ വേദന എന്തെന്നറിയാത്ത അയാളുടെ ഹൃദയത്തിലേക്ക് ശരിക്കും ഒരു മുള്ളു വന്നു തറച്ചു. ആ വേദന കണ്ണുകൾ എടുത്തുകാട്ടുകയും ചെയ്തു. മറ്റേ കണ്ണുകളിലേക്കും അത് പകർന്നു. പിന്നെ കുറേ നേരത്തിന് ആരും ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ ശാന്ത തന്നെ തുടർന്നു. ഞാൻ ചെന്നെത്തിയാൽ അപ്പോൾ കത്തെഴുതും. എഴുതുവോ? തീർച്ച. ഉടനെ മറുപടി എഴുതണം. എഴുതില്ലേ? എഴുതാം. ഞാൻ കാത്തിരിക്കും. ആ വാക്കിന് കവിഞ്ഞ് അർത്ഥമുള്ളതായി വിശ്വത്തിന് തോന്നി. മനസ്സ് അറിയാതെ തെള്ളിപ്പോയി. ഉവ്വോ, തീർച്ച. കാത്തിരിക്കണം, വിശ്വം ഊന്നി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? ശാന്ത പുഞ്ചിരി തൂകി. ഞാൻ എപ്പോഴും ഈ വാക്കോർക്കും. ഓർക്കണം. അപ്പോഴേക്കും ഉമ്മറത്തു നിന്ന് അമ്മയുടെ വിളി കേട്ടു. വരൂ ശാന്തേ, വണ്ടിക്കാരൻ കാത്തു നിൽക്കുന്നു. അവൾ പോയി. ഭൂമി ഒഴിഞ്ഞുകിടക്കുന്നു. ഒരു പുൽക്കൂമ്പ് പോലും അവിടെയില്ലെന്ന് വിശ്വത്തിന് തോന്നി. ഓർക്കണം എന്ന അവളുടെ ആജ്ഞയെ എന്നെങ്കിലും താൻ തെറ്റി നടന്നുവോ എന്ന് വിശ്വം ആലോചിച്ചു നോക്കി. ഈ കാലമത്രയും അവളെക്കുറിച്ചല്ലാതെ ഒന്നിനെ പറ്റിയും അയാൾ ഓർത്തിട്ടില്ല. പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ ജീവിയിൽ സാക്ഷാത്കരിച്ചിരിക്കുകയായിരുന്നു. പ്രഭാതവും സന്ധ്യയും ഇളങ്കാറ്റും കൊടും വേനലും എല്ലാം അവളെക്കുറിച്ചാണ് ഓർക്കാൻ പ്രേരിപ്പിച്ചത്. അയാൾ ഓർത്തുകൊണ്ടേയിരുന്നു. സ്മരണ ഒരു പുഴ പോലെ ഇടമുറിച്ചിലില്ലാതെ ഒഴുകി. എന്നിട്ട് പുഴകളെയെല്ലാം നടുക്കുവെച്ച് മരുഭൂമി കോരി കുടിച്ചു കളയുമോ? അവൾ വേണ്ട.

0: സ്മരിക്കാൻ ഇഷ്ടമില്ലാത്തതെല്ലാം സ്മരിച്ചു പോകുന്നു.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: വീരെ, ഓണക്കൂടിക്കും പിന്നെ ഓണ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
3: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
4: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ.
3: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
5: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം ഉത്തരിക്കണ്ടം നയനാർ പാർക്കിലും. ഏവർക്കും സ്വാഗതം.
6: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
7: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: സമയം 8:35.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
11: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
12: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര ഗാനരംഗത്തും ലളിത ഗാനശാഖയിലും ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ ഗായകൻ കെ പി ബ്രഹ്മാനന്ദന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. ആദ്യ ചലച്ചിത്ര ഗാനം കൊണ്ട് തന്നെ ആസ്വാദക ഹൃദയങ്ങളിൽ അദ്ദേഹം ഇടം നേടി. കള്ളിച്ചെല്ലമയിലെ മാനത്തെ കായലിൽ എന്നും തുടങ്ങുന്ന ഗാനമാണ് ആദ്യം പാടിയത്. പിന്നീട് 35 വർഷം നീണ്ട സംഗീത ജീവിതത്തിൽ കുറേയേറെ മനോഹര ഗാനങ്ങൾ സംഭാവന ചെയ്തു. മലയത്തി പെണ്ണ്, കന്നിനിലാവ് എന്നീ ചിത്രങ്ങൾക്ക് സംഗീതവും നൽകി. കെ രാഘവൻ, വി ദക്ഷിണാമൂർത്തി, അർജുനൻ മാസ്റ്റർ, ആർ കെ ശേഖർ, എ ടി ഉമ്മർ എന്നിവരുടെ ഈണങ്ങൾ കെ പി ബ്രഹ്മാനന്ദിലൂടെ ഭാവദീപ്തമായ ഗാനങ്ങളായി. 2004 ഓഗസ്റ്റ് 10 അദ്ദേഹം അന്തരിച്ചത്. ശാരദ പുഷ്പ വനത്തിൽ വിരിഞ്ഞ ശതാവരിമലരായും ഏകാന്ത ചില്ലയിൽ പൂവിടുന്ന ഏഴിലം പാലപ്പൂവായും പ്രണനിയെ വർണ്ണിച്ചു പാടിയ പാട്ടുകൾ. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് കെ പി ബ്രഹ്മാനന്ദൻ പാടിയ രണ്ട് പാട്ടുകൾ കേൾക്കാം. ആദ്യം 1973 പുറത്തിറങ്ങിയ തെക്കൻ കാറ്റ് എന്ന ചിത്രത്തിലേതാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
4: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
3: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇനി ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ദക്ഷിണാമൂർത്തി ഈണം നൽകി KP ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം.

0: കെ.പി. ബ്രഹ്മാനന്ദന്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹം അവിസ്മരണീയമാക്കിയ രണ്ട് പ്രണയഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ യോഗയിലൂടെ സൗന്ദര്യ സംരക്ഷണം, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS സംസാരിക്കുന്നു.
5: നിത്യേന കുറഞ്ഞത് 30 മിനിറ്റ് സമയം യോഗയ്ക്ക് വേണ്ടി ചിലവാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ക്രമേണ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. ആരോഗ്യമുള്ള ശരീരവും മനസ്സും സ്വായത്തമാക്കാൻ കഴിഞ്ഞാൽ തന്നെ അനായാസേന ഒരു ചിലവുമില്ലാതെ നിങ്ങൾക്കും ആകർഷണീയത കൈവരിക്കാം. സൗന്ദര്യ സംരക്ഷണത്തിനായി ഇന്ന് അനേകം ഉപാധികളുണ്ട്. പക്ഷേ അവയെല്ലാം പുറം തോലിന് ചായമടിക്കുന്ന പോലെ മാത്രമാണ് അനുഭവവേദ്യമാകുന്നത്. യഥാർത്ഥ സൗന്ദര്യം മനസ്സ് തുറന്ന് ചിരിക്കുമ്പോഴും ഉല്ലസിക്കുമ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള കണ്ണുകളിൽ തുടിക്കുന്ന ജീവന്റെ വെളിച്ചത്തിൽ നിന്നും ദ്യോതകമാണ്. എന്നാൽ അത്തരം സൗന്ദര്യം നേടിയെടുക്കാൻ നാം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പോഷിപ്പിക്കേണ്ടതുണ്ട്. ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സാത്വികാഹാരം കഴിച്ചുകൊണ്ടും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് അകന്ന് ശാന്തമായും സ്വസ്ഥമായും ഇരിക്കുമ്പോഴും നൈസർഗികമായ സൗന്ദര്യവും ആകർഷണവും നിങ്ങളിലേക്ക് മടങ്ങിവരും. അത് യോഗയിലൂടെ സാധ്യവുമാണ്. ഇതോടൊപ്പം പുരുഷനിലായാലും സ്ത്രീയിലായാലും ശരീരഘടനയിൽ പ്രത്യേകമായ സൗന്ദര്യവും ആകർഷണവും പ്രകൃത്യാലുള്ളതാണ്. അവയെ അതുപോലെ നിലനിർത്താനും പ്രത്യുൽപാദന ഹോർമോണുകളെ സന്തുലിതമാക്കാനും യോഗാസനങ്ങളിലൂടെ കഴിയും. അർദ്ധചക്രാസനം, ഭുജംഗാസനം, പശ്ചിമോത്താനാസനം, പാദഹസ്താസനം, നൗകാസനം മുതലായവ ഉദരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ തടയുകയും ശരീരത്തിന് ആകാരഭംഗി നിലനിർത്തുകയും ചെയ്യുന്നു. സ്ത്രീകളിലെ അബ്ഡോമിനൽ ഒബിസിറ്റി കുറയുന്നതോടെ അവർ കൂടുതൽ സൗന്ദര്യവതികളാകുന്നു. പുരുഷന്മാരിലും വയസ്സായവരിലും കുട്ടികളിലും യോഗയിലൂടെ ആകർഷണീയത വർദ്ധിപ്പിക്കാനാകും. കൂടുതൽ ഊർജ്ജസ്വലതയും പ്രസരിപ്പും മുഖത്ത് കൊണ്ടുവരാൻ യോഗയ്ക്ക് കഴിയും. മുഖത്ത് ലഘുവായ മസാജ് നൽകി യോഗ ചെയ്യുമ്പോൾ രക്തചംക്രമണം പുനഃസ്ഥാപിക്കപ്പെടുകയും മുഖപേശികൾക്ക് ഉണർവും ലഭിക്കും. മധ്യവയസ്കരിൽ ഇന്ന് അധികം കണ്ടുവരുന്ന പ്രധാന സൗന്ദര്യ വെല്ലുവിളികളിൽ ഒന്നാണ് കണ്ണിന് ചുറ്റും കാണുന്ന ഡാർക്ക് സർക്കിൾസ് അഥവാ കറുപ്പ്. അവരിൽ ആത്മവിശ്വാസം കുറയ്ക്കാനായി ഈ ഒരു കുറവ് മതി. ഇത്തരം ആൾക്കാരുടെ നിദ്രാചക്രം അഥവാ സ്ലീപ്പ് സൈക്കിൾ പരിശോധിച്ചാൽ തന്നെ അതിനുള്ള കാരണവും കാണാൻ കഴിയും. രാത്രി സ്ക്രീൻ ടൈം കൂടുകയും ഉറക്കം കുറയുകയും ജലപാനം കുറയുകയും ചെയ്യുമ്പോൾ കണ്ണിനും മുഖപേശികൾക്കും വേണ്ടവിധം വിശ്രമം ലഭിക്കാതെ വരികയും കണ്ണിന് ചുറ്റുമുള്ള പ്രദേശത്ത് ചുളിവുകൾ, കറുത്ത നിറം എന്നിവ രൂപപ്പെടുകയും ചെയ്യും. പ്രായാധിക്യം കൂടുന്നതനുസരിച്ച് മുഖം വികൃതമായി മാറാം. എന്നാൽ സ്ലീപ്പ് റിതം ശരിയാക്കുന്നതിലൂടെ ഉറക്കത്തിന്റെ നിലവാരം മെച്ചപ്പെടുകയും ഹോർമോൺ പ്രവർത്തനം സ്ഥായിയാകുകയും ചെയ്യപ്പെടും. ക്രമേണ അവ സൗന്ദര്യത്തിലേക്കും ആകർഷണീയതയിലേക്കും നയിക്കും. ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ മനസ്സിൽ നിന്ന് നിഷ്കളങ്കതയോടെ വിടരുന്ന പുഞ്ചിരി കൊണ്ട് മാത്രം സൗന്ദര്യം വർദ്ധിപ്പിക്കാനാകും. അത് യോഗയിലൂടെ സാധ്യമാണ് താനും.
4: യോഗയിലൂടെ സൗന്ദര്യ സംരക്ഷണം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.

0: പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
1: തിരക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് വരികളെഴുതി ശരത് ഈണം നൽകി ശ്വേതാമോഹനും നിശാന്തും പാടിയ ഗാനം.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുന്നു. നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: വഴിയിൽ ചെക്കയുണരി വാലുതിറയിൽ പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവരം നനങ്ങുമ്പോഴുന്ന മറന്നു തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരവിനകത്ത് തെല്ലിട്ടടച്ചതല്ലേ.
1: ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരവിനകത്ത് തെല്ലിട്ടടച്ചതല്ലേ.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്.
1: ഡിസ്കൗണ്ട് ഉണ്ടോ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം.

0: അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
2: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. 1961 മുതൽ 70 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് കേൾക്കാം ഭാർഗവി നിലയം. ഈ ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി, MS ബാബുരാജ് ഈണം നൽകി, യേശുദാസും പി സുശീലയും പാടിയത്.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: നീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെ നിന്നാ വാങ്ങിക്കുന്നേ?
3: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
2: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
3: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
2: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
4: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും.
5: വയലാറിന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം ഇണപ്രാവുകൾ.

0: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജി പോയിരുന്നോ?
1: എങ്ങനെ പോവാതിരിക്കും?
0: അതെന്താ,
1: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൻ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
0: അപ്പോ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
4: എന്താ, വേറെ മാച്ച് ഉണ്ടോ?
3: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പിനെ കൊണ്ട് ബാങ്കിൽ പോകണം.
4: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
3: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
5: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
3: സീനിയർ ഏറ്റവും ആദ്യം.

నాకు. ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിനു വേണ്ടി എ എം രാജയും പി സുശീലയും പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
5: മൈ ജി ഫ്യൂച്ചറില്
4: എന്താ ഇത്ര അത്യാവശ്യം?
5: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
4: എന്നാ ഞാനും വരുന്നളയാ.
6: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: ഗാനോപഹാരത്തിൽ ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം. കളിത്തോഴൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി ജി ദേവരാജൻ ഈണം നൽകിയത്.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഗാനോപഹാരത്തിൽ ഇനി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി MS ബാബുരാജ് ഈണം നൽകിയ ഗാനം കാട്ടുമല്ലിക എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്.

ഭാര്യമാർ സൂക്ഷിക്കുക ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

ഗാനോപഹാരത്തിൽ ഇനി കണ്ടം വെച്ചകോട്ട്. ഈ ചിത്രത്തിനു വേണ്ടി പി ലീല പാടിയ ഗാനം. ഗാനശില്പികൾ പി ഭാസ്കരനും എം എസ് ബാബുരാജും.

0: ആവശ്യമായി നാളെ രാവിലെ 9:30. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഹർ ഘർ തിരംഗ യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരംഗ യാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക സിംഹദിനം. പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥയിൽ സിംഹങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം വന്യജീവി ജൈവ വൈവിധ്യ സംരക്ഷണത്തോട് ഗവൺമെന്റ് കാണിക്കുന്ന പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. രാജ്യത്തെ സിംഹങ്ങളുടെ എണ്ണം 2015 523-ൽ നിന്ന് 2025 891 വർദ്ധിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ബംഗളൂരുവിൽ KSRTC ബസ് അപകടത്തിൽ ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ അന്വേഷണം പൂർത്തിയായതായി മന്ത്രി CP ജോൺ. മരിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്ലസ് വൺ പ്രവേശനത്തിൽ സ്കൂൾ വിഷയം മാറ്റത്തിന് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഇന്നും നാളെയും പ്രവേശനം നേടാം. 7380 പേർക്കാണ് മാറ്റം ലഭിച്ചത്. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് ഇന്ന് തുടക്കം. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ, സ്പെഷ്യൽ കവർ എന്നിവ ഇന്ന് പ്രകാശനം ചെയ്യും. തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് പ്രകാശനം ചെയ്യുക. ഫിബ U18 ഏഷ്യ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് അഹമ്മദാബാദിൽ വ്യാഴാഴ്ച തുടക്കമാകും. വെള്ളിയാഴ്ച ജപ്പാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. പ്രധാന വാർത്തകൾ ഇനി 11:00.

1961 മുതൽ 70 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനോപഹാരം വീണ്ടും എത്തും. 1971 മുതൽ 1980 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളും

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിട്ടുള്ളത് മലയാള സിനിമയിലെയും മിനിസ്ക്രീനിലെയും പ്രിയപ്പെട്ട അഭിനേത്രി ബിന്ദു മുരളിയാണ്. നിരവധി സിനിമയിലൂടെയും സീരിയലുകളിലൂടെയും നമ്മെ വിവിധ വേഷങ്ങളിലൂടെ ആനന്ദിപ്പിച്ച മലയാളികളുടെ പ്രിയങ്കരി ബിന്ദു മുരളി തന്റെ സിനിമാ വിശേഷങ്ങളും ജീവിതത്തിലെ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം.
1: നമസ്കാരം.
0: ബിന്ദു മുരളി എന്ന് ഓർക്കുമ്പോ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് കസ്തൂരിമാനിലെ കുഞ്ചാക്കോ ബോബന്റെ അമ്മയുടെ റോളാണല്ലോ.
1: അതെ, ശരിയാണ്.
0: പിന്നെ ആ സീരിയലിൽ മാനസപുത്രിയിലേക്ക് അഭിനയമാണ് എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയുന്നത്. എങ്ങനെയാണ് ഈ സിനിമ രംഗത്തോട്ട് വന്നത്?
1: ഞാൻ തുടക്കത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്യും. എന്റെ ഹസ്ബൻഡ് മുരളിയാണ്, അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്ത. അപ്പോൾ അവിടുത്തെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഒരു ഡാൻസ് ചെയ്തു. അത് കണ്ടിട്ട് അവിടെ നിന്ന് ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വിളിക്കുകയായിരുന്നു. അവിടെ നിന്ന് രണ്ടു മൂന്ന് ആളുകളെ പരിചയപ്പെട്ടു. അതുവഴി പിന്നെ ദി കാർ ആണ് എൻ്റെ ആദ്യത്തെ സിനിമ. പക്ഷെ അതൊരു വിഷമമുള്ള രീതിയിൽ പോയി. അതിലെനിക്ക് ഭയങ്കര വിഷം
0: വരണം.
1: അതെ, അതിൻ്റെ പ്രൊഡ്യൂസർ സിനിമയിൽ ഉപയോഗിച്ച കാർ തന്നെയെന്നു പറഞ്ഞു അത് അദ്ദേഹം മരിക്കുക. എൻ്റെ ആദ്യ സിനിമ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും അത് ഫീൽ ചെയ്യാൻ കാരണം.
0: അതൊരുപാട് വർഷം ആയില്ലേ?
1: അതെ.
0: ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടല്ലോ.
1: ആ, ഒറ്റ സീനേ ഉള്ളതായിരുന്നെങ്കിലും എല്ലാരും കണ്ടു അത്, ആ സീന്. അത് എല്ലാരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ തുടങ്ങണ. ഞാൻ ഇന്ദ്രനിഷ്ഠയായിട്ടാണ് ചീത്ത പറഞ്ഞുകൊണ്ട് ആ സിനിമയിൽ തുടക്കം എന്റെ.
0: സിനിമ അങ്ങനെ തുടർച്ചയായിട്ട് പിന്നെ ചെയ്തുകൊണ്ടേയിരുന്നോ?
1: അത്യാവശ്യം സിനിമകളും സീരിയലും ഉണ്ടായിരുന്നു. ഒരു 60 സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും

0: ഇപ്പോഴും എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് ചാക്കോച്ചന്റെ അമ്മയാണ്, കസ്തൂരി മാനിലെ.
1: ആ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട, ആ ക്യാരക്ടറും ഒക്കെ അധികം ആൾക്കാർ ചർച്ച ചെയ്ത.
0: ആ ക്യാരക്ടർ എനിക്ക് നല്ലതായിരുന്നു.
1: നമ്മളൊരു നല്ല ക്യാരക്ടറൊക്കെ ചെയ്ത ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുമല്ലോ ഇതുപോലത്തെ റോൾസ് ഇനിയും വരും.
0: വിചാരിച്ചിരുന്നു, പക്ഷെ അതുപോലെ ഒന്നും കിട്ടിയില്ല. പലരും ചോദിക്കാറുണ്ട് എൻ്റെ അതെന്താ അങ്ങനത്തെ സിനിമയൊന്നും കിട്ടാത്ത, അതെനിക്കറിയില്ല. അങ്ങനെ നല്ല വേഷങ്ങളും വരുമ്പോൾ അതിൻ്റെ ആൾക്കാർ എന്നെ ഓർക്കില്ലായിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ നമ്മളെ സ്കൂളിൻ്റെ ഇതിലേക്ക് പോയപ്പോൾ അവർ വിചാരിച്ച് ഇത് വിട്ട് വരാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച, അങ്ങനെയാണോ അറിയില്ല, സിനിമ കുറഞ്ഞു.
1: മാഡം പിന്നെ സ്കൂളിന്റെ തിരക്കിൽ ഇതുപോലെ അഭിനയ രംഗത്ത് സജീവമായി നിൽക്കാനുള്ള ഒരു ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമല്ലോ. വിസിബിൾ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിന്റെ ശ്രദ്ധയും ഉണ്ടായില്ല എന്ന് തോന്നുന്നു.
0: അതൊരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും രീതിയിൽ വയറുള്ള ഒരാളിനെയാണ് ഇവർക്കെല്ലാം ആവശ്യം. ഒരു സീരിയൽ എടുത്താലും ഞാൻ അങ്ങനെ ഒരിക്കലും അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല, അതെനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ആർക്കെങ്കിലും ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്റെ.
1: മാഡത്തിന് 2023 അസുഖം വന്നത്?
0: അതെ, സ്ട്രോക്ക് ആയിട്ട് വന്നത്.
1: എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം?
0: അന്ന് ഒരു ഓണസമയമായിരുന്നു, എനിക്ക് 2 ദിവസം മുന്നേ ഒരു പനിയുണ്ടായിരുന്നു. അതിന്റെ ക്ഷീണമായിരിക്കും എന്ന് വിചാരിച്ച് ഒരു വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആവുമ്പോൾ എനിക്കൊരു കോഫി വേണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, എല്ലാവരും ചായ കുടിക്കുന്ന സമയം, നിനക്ക് എന്തെങ്കിലും വേണോ? അപ്പോൾ ഞാൻ വന്ന് ഒരു ബ്ലാക്ക് കോഫി കിട്ടിയാൽ കൊള്ളായിരുന്നു. ഈ ബ്ലാക്ക് കോഫി കുടിക്കുമ്പോൾ എല്ലാവരും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു, ഹസ്ബൻഡും മോനും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ കൂടെ ഇരിക്കാൻ കാരണം. അവർ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ഈ കോഫി കുടിക്കുമ്പോൾ കോഫി ഒരു സൈഡിൽ കൂടെ ഒഴുകി പോകുന്നു, ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചേ എന്ന് തോന്നുന്നു. അവര് അപ്പോഴും വിചാരിക്കുന്ന എനിക്ക് പനി ഉണ്ടെന്തോ ആണെന്ന്. അന്ന് ഞാൻ ചരിഞ്ഞെരിഞ്ഞ് അങ്ങ് വീണു. ആംബുലൻസിൽ കയറ്റിയപ്പോൾ അവരാ പറയണേ ഇത് പനീൻ്റെ അല്ല, ഇത് സ്ട്രോക്കാന്ന്. അവിടെ നേരെ മെഡിക്കൽ കോളേജിൽ, പക്ഷെ വേഗം തന്നെ ട്രീറ്റ്മെന്റ് കിട്ടിയതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കും.
1: പെട്ടെന്ന് റിക്കവറി ആയി.
0: അതെ,
1: 15 ദിവസത്തോളം പക്ഷെ ICU-യില് അൺകോൺഷ്യസ്
0: ICU-യില്. ഈ ലോകത്ത് ആണെന്ന് പോലും അറിയാതെ ഞാൻ കിടന്നതാണ്.
1: നമുക്ക് ആ വിഷമങ്ങളൊക്കെ മറക്കാനായിട്ട് ആദ്യത്തെ പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് മാഡത്തിന് ആദ്യമായിട്ട് കേൾക്കേണ്ടത്?
0: എപ്പോഴും എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ജയചന്ദ്രൻ ചേട്ടന്റെ ഒന്നിനി സ്വതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, ആ പാട്ടാണ് എനിക്ക് വലിയ ഇഷ്ടം. ആ പാടുന്ന രീതിയാണ് അതിന്റെ കൂടുതൽ നമ്മളെങ്ങനെ പിടിച്ചിട്ടെത്തുന്നത്. ONV സാറിന്റെ രചനയിൽ, സംഗീതം ദേവരാജൻ.
1: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25-ാം വയസ്സിലേക്ക്.
3: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൌണ്ട്.
2: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5,000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
3: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
5: മാഡത്തിന് ഒരു മകനാണ്,
6: രണ്ട് മക്കള്.
5: എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ?
6: മൂത്താള് ഓട്ടിസം ഉള്ള കുട്ടിയാണ്. അന്നൊന്നും ഓട്ടിസത്ത് മാത്രമായിട്ട് സ്കൂളില്ലല്ലോ. അന്നെന്ന് പറയുമ്പോൾ അതൊരു 2005 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഓട്ടിസത്തിന് മാത്രമായിട്ട് ഒരു സ്ഥാപനം ഇല്ല നമ്മളുടെ വേണ്ടത്. മെന്റൽ ഇറിട്ടാർഡ് സ്കൂള് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അമ്മമാർ കുട്ടികളെയും കൊണ്ട് വന്നിട്ട് അവിടെ ഒരു എന്തോ അവർക്ക് നഷ്ടപ്പെട്ട പോലെ ഭയങ്കര ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നെ കൊണ്ട് ഇതുപോലെ ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ലേ ഓട്ടിസത്തിന് മാത്രമായിട്ട്. അങ്ങനെ ഞാൻ അതിലോട്ട് തിരിയായിരുന്നു. ആദ്യം 3 കുട്ടികളെ വെച്ച് വീട്ടിലാണ് തുടങ്ങിയ, ഡേ കെയർ മാത്രമായിട്ട്. അവിടെ നിന്ന് ഒരു 2 വർഷം കഴിയുമ്പം ഡേ കെയർ മാറ്റിയാലോ. എൻ്റെ മോൻ്റെ കാര്യം മാത്രമല്ലേ എനിക്കറിയൂ, അല്ലാതെ ഓട്ടിസത്തെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഒരു ബോർഡിങ്ങായി തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചു, കുറേ അന്വേഷിച്ചു. പക്ഷേ ഇത്തരം കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ആരും ബിൽഡിംഗ് തരില്ല.
5: അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അറിയാത്ത ഒരു
6: പേടിയാണ് ഈ കുട്ടികളെ കാണുമ്പോൾ ആളുകൾക്ക്. ഇപ്പോഴും പേടിയുണ്ട്.
5: പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ, അതൊരു അവസ്ഥയല്ലേ, രോഗമേ അല്ലല്ലോ.
6: അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. ആവശ്യമില്ലാതെ അവര് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാതിരുന്നാൽ മതി, അല്ലാതെ അവര് ആരെയും കാര്യത്തിൽ ഇടപെടില്ല. എന്റെ മോനെ സംബന്ധിച്ച് തന്നെ ഇപ്പം പറയാം, മറ്റേ കുട്ടിയെ പോലെ അവനും ഒരു റൂമുണ്ട്.

0: അവൻ്റെ പുറത്തുള്ള ആവശ്യം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ അതിനകത്ത് കയറും. ടി വി അവൻ തന്നെ അവന് ഇഷ്ടമുള്ള പ്രോഗ്രാം ഇട്ടോളും. പിന്നെ പാട്ടാട്ടും കൂടുതലിഷ്ടം, ഹിന്ദി പാട്ടുകളാണ് അവന് താല്പര്യം, അവൻ ഇട്ട് കേട്ടോണ്ടിരുന്നുള്ളൂ. അതിനകത്ത് അവൻ്റെ ടൈമിന് അവൻ കിടക്കും ഇരിക്കും, നമ്മളത് നോക്കേണ്ട കാര്യമേ ഇല്ല. അല്ലാതെ ഈ ടി വി എന്നും പറഞ്ഞ് അതിൽ ആവശ്യമില്ലാതെ പണിയൊന്നും ചെയ്യില്ല അവൻ. അത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അത്രേ ഉള്ളൂ. സൗകര്യം പോലെ അവൻ ടോയ്ലറ്റ് പൊക്കൊള്ളും, ഡ്രസ് ചെയ്യും, തിരിച്ചു വന്ന് കിടക്കേ ഇരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം അതിനെപ്പറ്റി ശ്രദ്ധിക്കാറേ ഇല്ല. അവൻ്റെ മുറിയിൽ തന്നെ അവന് വേണ്ട ഡ്രസ്സുള്ള ഒരു അലമാര വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് പോയാൽ തിരിച്ചു വരും, അലമാര തുറക്കും, അവന് വേണ്ട ഡ്രസ്സ് എടുത്തോളൂ ഇട്ടോളൂ. എപ്പോഴെങ്കിലും ഇട്ട് മാറി തിരിച്ച് ഇറങ്ങി വരുമ്പോഴേ നമ്മൾ അറിയുന്നത് അവൻ ഡ്രസ്സ് മാറിയെന്ന്. അത് കൂടുതൽ എനിക്ക് മനസ്സിലായത് എങ്ങനെയെന്ന് വെച്ചാൽ, കുറച്ചുകൂടെ ചെറുപ്പത്തിൽ 8-10 വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അവനെ നോക്കാം ഒരാളിൽ നിന്ന്. അവർ ഈ ടി വിയില്ല അഡിക്റ്റായിരുന്നു. ഈ ഉച്ച സമയത്തൊക്കെ സീരിയലിലുണ്ടായിരുന്ന സമയങ്ങളിൽ അവർക്ക് സീരിയലാണ്, അവൻ ഇട്ട് കൊടുക്കൂല. അവന് ഹിന്ദി പാട്ട് കേൾക്കണം. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരുടെ കയ്യിലാണ് ആ പ്രശ്നമെന്ന്. ഇവൻ ചാനൽ മാറ്റുണ്ട്. ഇവർ അവനെ അന്ന് ചെറിയ കുട്ടിയായിരുന്നു, ഇവരുടെ കയ്യിൽ ഒതുങ്ങുമായിരുന്നു. ഇവർ അമ്മയ്ക്ക് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക അവനെ, എണീറ്റ് പോവാതിരിക്കാൻ. അപ്പോൾ അവന് എന്ത് ചെയ്യുമെന്നോ അറിയില്ല, സംസാരിക്കില്ല അവൻ. നമ്മളോട് പറയാനും പറ്റില്ല, നമ്മളില്ലാത്ത സമയത്തല്ലേ ഇത് നടക്കുന്നത്, നമുക്കും മനസ്സിലായില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ അവരുടെ മുടിയെ പിടി തുടങ്ങി. അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് അത്, അവരെ രക്ഷപ്പെട്ട എന്താ വഴിയെന്ന്. ഈ ആളുകൾ പറയും പോലെ ഓട്ടിസം ഒന്നും ഒരിക്കലും ബുദ്ധിയില്ലായ്മ അല്ല, അവർക്ക് ബുദ്ധി കൂടുതല. അവരെ ഇഷ്ടമുള്ള വഴിക്ക് വിട്ടാൽ നമുക്ക് മനസ്സിലാവും അത്. ഇപ്പോൾ അവർക്ക് പാട്ടാണ് ഇഷ്ടമെങ്കിൽ അവരിഷ്ടമുള്ള പാട്ടിട്ടോളൂ, അത് കേട്ടോളൂ, പഠിച്ചോളൂ. എൻ്റെ സ്കൂളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, കുട്ടിയെ ഇത്തിരി വലുതായതാ അവൻ. അവന് എല്ലാം പഴയ പാട്ടുകളോടാണ് കൂടുതലിഷ്ടം. ഈ പാട്ട് അവൻ അവിടെ വന്ന് നിന്നിട്ടൊന്ന് പാടുന്നതാ. അവനിന്നാ ഞാൻ പഴയ പാട്ടുകൾ പലതും പഠിക്കുന്നത്. അപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് പാടുമ്പോൾ ഞാൻ തെറ്റിച്ച് പാടും. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അവൻ തന്നെ എനിക്ക് ശരിയായി പറഞ്ഞു തരും. പിന്നെ യവനെ ചുമ്മാ ഇതാക്കാൻ വേണ്ടി ഞാൻ തെറ്റിച്ച് പാടും. അപ്പോൾ അവൻ വീണ്ടും എനിക്ക് പഠിപ്പിക്കും. അവസാനം ഒരു ഇതാകും, ടീച്ചർ അങ്ങനെ പാടുണ്ടാ. പക്ഷെ അതൊക്കെ ഇപ്പം കുറേ നാൾ കൊണ്ടും ഇല്ലാത്തതുകൊണ്ടും എനിക്ക് ഭയങ്കര വിഷമമാണ്.
1: ഈ സ്ട്രോക്കിന് ശേഷം പിന്നെ കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ആരോഗ്യമില്ലാതെ
0: വീട്ടിൽ വന്നിട്ടും ഞാൻ 3-4 മാസം ഇങ്ങനെ എന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നു. ഇപ്പോഴാണ് ഇവരെ വീട്ടിൽ വിട്ടെ.
1: കുഞ്ഞുങ്ങൾക്കും മാഡത്തിനും വളരെ ബുദ്ധിമുട്ടായിരുന്നു കാണുമല്ലോ.
0: എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് അവരെ ആ ഓർമ്മയുള്ള ഞാൻ.
1: അപ്പോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഞാൻ ഈ പറഞ്ഞ കുട്ടി, അവൻ്റെ പേര് സന്തോഷം എന്നാണ്. അവൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്, പാമരം പളുങ്കോട്, പഴയ പാട്ടാ.
1: ത്രിവേണി എന്ന ചിത്രത്തിലെ വയലാർ രചിച്ച് ദേവരാജന്റെ സംഗീതം യേശുദാസ് പാടിയ ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട് സ്പുട്നിക് ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
5: മാഡത്തിന്റെ മകൻ ഒരു 2 വയസ്സൊക്കെ ആയപ്പോ അവൻ ഒരു കുട്ടിയെ അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അറ്റൈൻ ചെയ്യാതിരുന്ന സമയത്തായിരിക്കുമല്ലോ മാഡത്തിന് ഒരു സംശയം തോന്നിയത്, കുഞ്ഞിനെ എന്തോ സാധാരണ കുട്ടികളിൽ നിന്നും വളർച്ചയിൽ വ്യത്യാസമുണ്ട് എന്ന്. അപ്പൊ അന്നത്തെ കാലത്ത് മാഡം പറയുന്ന പോലെ 2008 അധികം ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അവയർനെസ് ഇല്ല, മാഡത്തിനും അറിയില്ലായിരിക്കും. അപ്പൊ പല സ്ഥലങ്ങളിലും
6: എന്റെ സ്ഥാപനം തുടങ്ങിയ സമയം അവന് അതിനേക്കാളും വലുതാ. അന്ന് അവന് 14 വയസ്സ്.
5: കുഞ്ഞു ജനിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി വളരെ ധാരണ കുറവുള്ള ഒരു കാലമായിരിക്കണമല്ലോ,
6: ഒന്നും അറിയില്ല.
5: പല സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുപോയി പലരും പല ഡയഗ്നോസിസ് പറഞ്ഞു പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവസാനം ഇത് ഓട്ടിസം എന്നുള്ള ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതൽ അവയർനെസ് ഉണ്ട്, നമുക്ക് ആരോഗ്യ പരിപാടികൾ വിദഗ്ധർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, കൂടുതൽ കുഞ്ഞുങ്ങൾക്കും ഇത്തരം അവസ്ഥകളുണ്ട്. അപ്പൊ നമുക്ക്
6: ഓട്ടിസം കൂടുതലാ.
5: എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൂടുതലെന്ന് മാഡത്തിന് തോന്നുന്നത്?
6: അതിനെപ്പറ്റി ഒരു ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. എന്നാലും നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ കൂടുന്നു ഓട്ടിസത്തിന് വേണ്ടി. അതിലും കുട്ടികളില്ലാത്ത സ്ഥാപനം ഇല്ല.
5: 2008 തുടങ്ങിയിട്ട് 2023 വരെയൊക്കെ സ്ഥാപനം കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അവരുടെ പാരന്റ്സ് ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആയിട്ട് തോന്നുന്നത് എന്താണ്? നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തെറാപ്പി കൊടുത്തൊക്കെ ശരിയാക്കാം.
6: പാരന്റ്സ് ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുന്നത് കാരണം ഇവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അവര് മറ്റുള്ളവരെ പോലെ പെരുമാറുന്നില്ല എന്ന്. അത് വിഷമിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ വലുതായി ഒത്തിരി പ്രായമാകുമ്പോൾ എന്തെല്ലാം അസുഖങ്ങൾ വരുന്നു, ഓർമ്മപ്പശകം വരുന്നു പലർക്കും. നമ്മളെ കൈയും കാലും നമ്മൾ പറഞ്ഞിട്ട് നിൽക്കുമോ? ഇല്ലല്ലോ. 60-70 വയസ്സൊക്കെ ആയി എന്തെങ്കിലും ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ തന്നെ നമ്മൾ ഒരു സാധനം എടുക്കാൻ പോയാൽ അത് കയ്യിൽ നിൽക്കില്ല, താഴെ വീണു. ഇവര് അതിന് താഴെ ഇടുന്നു, അത്രയും ചിന്തിച്ചാൽ മതി. അല്ലാതെ അയ്യോ എന്റെ കുട്ടി അങ്ങനെ ആയിരുന്നു പറഞ്ഞാൽ നമുക്ക് എന്നും ദുഃഖിച്ചിരിക്കാനേ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ തുടക്കത്തിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇവൻ ഒരിക്കലും നോർമൽ ആവില്ല എന്ന് പറയുമ്പോൾ ആ ഒരു മനസ്സാണ് നമുക്ക് പിടിച്ച് നിർത്താൻ പാടുപെടുന്ന ഒരു ആളും.
5: എല്ലാ അമ്മമാരുടെയും ചിന്ത നമ്മുടെ കാലശേഷം ഈ കുഞ്ഞുങ്ങളെ ജീവിക്കും എന്നുള്ളതാണല്ലോ. മാഡം എങ്ങനെയാണ് അത്തരം ചിന്തകൾ തരണം ചെയ്തത്?
6: അല്ല, എന്റെ മാത്രമല്ല നമ്മളെ സമൂഹത്തിലെ ഒരുപാട് രക്ഷകർത്താക്കൾ പോലെ ചിന്തയാ നമ്മുടെ കാലശേഷം എന്ത് ചെയ്യും. ഒറ്റ വഴിയുള്ളൂ, അതിന് സർക്കാർ എന്തെങ്കിലും കണ്ടെത്തിയാലേ പറ്റൂ.
5: റീഹാബിലിറ്റേഷൻ,
6: അതെ, ഒരു സെന്റർ തുടങ്ങണം.
5: ഓരോ കുട്ടിക്കും പ്രത്യേക അറ്റൻഷൻ വേണ്ടെന്നാണല്ലോ.
6: പ്രത്യേകിച്ച് ഓട്ടിസം എന്ന് ഭയങ്കര സ്പീഡി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കുന്ന ഒരു സെക്കൻഡുള്ളൂ, നമ്മളെ മനസ്സിൽ കടന്നു പോണ ഒരു സെക്കൻഡിൽ എന്തെല്ലാം കാര്യം പോ, അതിനേക്കാളും സ്പീഡാണ് അവരുടെ പ്രവൃത്തി. അതുകൊണ്ട് അത്രയും കെയറിങ് കൊടുത്താൽ മാത്രമേ നോക്കാൻ പറ്റൂ. അതുപോലെ എനിക്കിപ്പം പറയാനുള്ള ഒരു കാര്യം എന്നോ, ഇപ്പോൾ സർക്കാർ മാറിപ്പോണ സമയത്ത് ഒരു നിയമം കൊണ്ടുവന്നു, ഈ കുട്ടികൾക്ക് മാസം മാസം പെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. പക്ഷെ ഇപ്പോൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? വരുമാനം വച്ചേക്കണം, വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്നാലേ ഇവർക്ക് എന്താ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാം.

0: പറ്റാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ വരുമാനം വരണേ? എന്തായാലും അവരെ ഫാമിലി പരിമാനം കാണിക്കാൻ പറ്റും. ഫാമിലി എന്ന് പറഞ്ഞ സഹോദരങ്ങൾ, അവർക്ക് വേറെ ഫാമിലി ഉണ്ട്, അച്ഛനും അമ്മയായാലും അവർക്കും വയസ്സ് കുടുംബം, അവരെ ചെലവുകൾ കൂടുകയാണ്, മെഡിക്കൽ പല കാര്യങ്ങളും. അപ്പോൾ ഇവരുടെ പെൻഷൻ ഒന്നിനും തികയില്ലെങ്കിൽ കൂടി അതൊരു ആശ്വാസമാണ്. ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും കുട്ടികളും, ഇങ്ങനെയുള്ള കുട്ടികളും, എല്ലാ ചെലവിൻ്റെ ഇടയിലാണ് അവരിതും കൂടെ ചെയ്യുന്നത്. ഈ കുട്ടികളെ കൂടെ നോക്കുന്നത്, അവരെ മെഡിസിൻ ചെലവ്, അല്ലാതെ അവരെ ആഹാര ചെലവ്. ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയുണ്ടെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഈ കുട്ടികളെ നോക്കിയാലേ മറ്റേ ആളിന് ജോലിക്ക് പോകാൻ പറ്റൂ. എന്നാൽ കൂടിയും ഫുൾ ടൈം ജോലിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോയാലും ഈ കുട്ടികൾ എന്ത് ചെയ്യണം എങ്ങനെയെന്നുള്ള ചിന്തയില്ല അവർ ജോലിയിൽ. അപ്പോൾ ആ കുട്ടികളുള്ള ഈ നിസ്സാര പെൻഷനും വേണ്ടി ഇങ്ങനെ ഓരോ നിയമം കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് അവർക്ക് വേണ്ടി അവർ ചെയ്യാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യം.
1: ഇപ്പോ അവർക്കായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ പാരന്റ്സിന്റെ കാലശേഷം ഒക്കെ ആരെങ്കിലും അവരെ നോക്കാനുണ്ടാവും. പക്ഷെ വരുമാനം കൂടി ഇല്ലാത്ത അവസ്ഥയിൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യം വരാം. നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
0: അടുത്ത പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ലാലേട്ടന്റെ ആദ്യത്തെ സിനിമ മഞ്ഞിന് വിരിഞ്ഞ പൂക്കളിൽ ഉള്ളത്, മഞ്ഞണ്ണി കൊമ്പിൽ എന്നുള്ള പാട്ടാണ് ജാനകി അമ്മ പാടിയത്. ചെറിയ അമ്മൽ ദേവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയാണ് പാട്ടിന്റെ കമ്പോസിങ്.
1: രചന ബിച്ചു തിരുമല. അതെ, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ തുടരും. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം ഇന്നത്തെ

0: സ്വർണവില പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 13,930 രൂപ നിരക്കിലും പവന് 280 രൂപ കുറഞ്ഞ് 111,440 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില വീണ്ടും നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
1: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
1: അപ്പൊ മാഡം എങ്ങനെയാണ് സിനിമയിൽ നിന്ന് സീരിയലുകളിലോട്ട് എത്തുന്നത്?
2: അതിങ്ങനെ ഓരോരുത്തരും നമ്മൾ ഒരു സെറ്റിൽ ചെല്ലുമ്പോൾ കുറെ ആളുകളെ പരിചയപ്പെടില്ല, ആ വഴിക്ക് ഇങ്ങനെ മാറി മാറി.
1: അപ്പൊ അന്നത്തെ സമയത്ത് സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അഭിനയിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി യാത്ര ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ നടത്തിയിരുന്നത്?
2: അത് ഞാൻ സ്കൂളിൽ പിള്ളേരെ നോക്കാൻ ആള് നിർത്തി. അപ്പൊ ഞാൻ നിർത്താൻ തന്നെ കാര്യം ഒരു ആത്മാർത്ഥതയോട് ജോലി ചെയ്യണം, ആളിന് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. ഈ ജോലിക്കാരെന്ന് പറഞ്ഞ ഞാൻ നോക്കുമ്പോ എല്ലാ മാസവും ഞാൻ പൈസ കൊടുക്കണം, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. ഓരോ സ്ഥാപനം തീ നമ്മൾ ആള് വിളിച്ചാൽ അവരൊക്കെ ഒരു ടൈമുണ്ട്, അടുത്ത് എന്ത് ജോലി കിടന്നാലും അവര് ടൈം രാവിലെ 8 മണി 2 മണി അവരെ, 1 മണിക്ക് പിള്ളേർക്ക് ചോറ് കൊടുക്കണം, ഒരു ചോറ് കോരി കൊടുത്താൽ പിന്നെ അവരെ ജോലി തീർന്നു. സാധാരണ നമുക്ക് തന്നെ അറിയാം, വീട്ടിലും ആഹാരം കൊടുത്ത് കഴിഞ്ഞാലാണ് ജോലി. അപ്പൊ അവര് അവരുടെ ടൈം കഴിഞ്ഞാൽ അങ്ങ് ക്ലോസ് ചെയ്ത് അങ്ങ് പോവുക. ഈ കുട്ടികളോ അങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഈ കുട്ടികളോട് ഒരു കുട്ടികളോട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല, ഒരു ടൈം വെച്ചിട്ട് എന്നെ പോലെയുള്ളവർക്ക് അത് പറ്റില്ല.
1: മാഡം ഇത്രയും കാലം ഈ സ്കൂള് നടത്തിയതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാഡം ഒരുപാട് കാലം അധ്വാനിച്ച ഒരു വ്യക്തിയാണല്ലോ. ഇപ്പൊ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ജോലിക്കാരെ പോലും കിട്ടാനില്ലാത്ത സാഹചര്യങ്ങളിലും പ്രതീക്ഷ കൈവിടാതെ നമ്മൾ മുന്നോട്ടിറങ്ങി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തപ്പോ ഈ കാലയളവിലും മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കും?
2: നമ്മൾ ഈ കുട്ടികളെ നോക്കുമ്പോ ആത്മാർത്ഥതയായിട്ട് തന്നെ നോക്കണം എന്നുള്ളത്. എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കാൻ ഒരു സ്ഥാപനം തുടങ്ങാവൂ. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ അത് നേരിടണം.
1: അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് മാഡത്തോടുള്ള സ്നേഹം ഇപ്പൊ ഓർക്കുമ്പോ, ഇവരൊക്കെ നമ്മളെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന കുട്ടികളാണല്ലോ, അപ്പൊ അവരും നമ്മളെ സ്നേഹത്തോടെ ഇതുപോലെ ഓർക്കാറുണ്ടോ? അനുഭവങ്ങളുണ്ടോ അങ്ങനെ?
2: ഇപ്പോ ഓർക്കാറുണ്ടോന്ന് എനിക്കറിയില്ല, കാരണം അവര് ഓരോ സ്ഥലങ്ങളിലേ. പക്ഷെ അന്ന് എന്നോട് കാണിക്കുന്ന ആ സ്നേഹം ഇന്ന് എനിക്ക് ഭയങ്കര ഒരു വീണ്ടും തുടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ തരേണ്ടത്. എൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കുക. അന്നൊക്കെ ചെറുപ്പമായിരുന്നു, എവിടെയും ചാടി കയറാനും എവിടെയും ഓടിയെത്താനും എനിക്ക് പറ്റുമായിരുന്നു. ഇനി അത് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്.
1: മാഡം പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുമല്ലോ, ഇപ്പോൾ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ആൾക്കാർ വന്ന് സിനിമാ നടി എന്നുള്ള രീതിക്ക് സന്തോഷം പങ്കിടാറൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിൽ അതിശയിപ്പിച്ച അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
2: ഞാൻ വിചാരിച്ച് എന്നെ ആർക്കും അറിയില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്നു. അമ്മേരെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ വലിയ വലിയ നടന്മാരും നടിമാരും എന്നെക്കാളും സീനിയേഴ്സും എല്ലാം അവിടെ വരുമ്പോൾ, കഴിഞ്ഞ അമ്മേരെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു റൈറ്റപ്പ് ഞാൻ കണ്ടു. അവർ ഭയങ്കര സ്നേഹത്തോട് തന്നെ ബിന്ദു ചേച്ചി എന്ന് പറയുന്നത്, എനിക്കും അതാ ഇഷ്ടം.
1: രണ്ടാമത്തെ കുട്ടി
2: അവൻ ഭയങ്കര സ്നേഹ ചേട്ടനു.
1: ഇപ്പൊ എന്ത് ചെയ്യുന്നവൻ?
2: കോളേജിൽ പഠിപ്പിക്കും. അവന് എന്തും അവന്റെ ചേട്ടൻ കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെ അവൻ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ടു, വന്ന മോളും അങ്ങനെ. അവക്കും ബാലുചേട്ടൻ ഭയങ്കര സ്നേഹം. മൂത്ത ആളിന്റെ ബാലു എന്നാ, എന്തെങ്കിലും ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടോ ഉള്ളൂ. അവിടെ ഒന്ന് ബാലുചേട്ടാ ബാന്ന് വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം.
1: കുഞ്ഞുങ്ങളോടൊക്കെ എങ്ങനെയാണ്? മകൻ ഇഷ്ടമാണോ? കൊച്ചുമോനുണ്ടല്ലോ.
2: കൊച്ചുമോനുണ്ട്, പക്ഷെ നമ്മള് മോനെ നോക്കടാ പറഞ്ഞ മൈൻഡ് ഇല്ല. നമ്മള് കാണാനുള്ളത് ഉമ്മോ കൊടുക്കും.
1: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
2: താലോലും പൂമ്പൈതലേ നാടോടി വന്ന് ONV എഴുതി SP വെങ്കടേഷ് മ്യൂസിക് ചെയ്ത് മാർക്കോസ് പാടിയത്.

0: പിന്നെ മാഡത്തിന് സിനിമ അഭിനയം ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സ്കൂളിന്റെ പ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും നിർത്തി വെച്ചിരിക്കുന്നത്, ഇതല്ലാതെ മറ്റ് താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? യാത്രയുണ്ടോ, വായന, ഗാർഡനിങ് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്താണ്?
1: യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സ്ഥലത്തിൻ്റെ ഓരോ രീതികളല്ലേ, അതൊക്കെ കണ്ടു പഠിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം.
0: പക്ഷേ ഈ സ്കൂളിൻ്റെ തിരക്കുകൾക്കിടയിലൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല,
1: അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആരോഗ്യമില്ല,
0: പെട്ടെന്ന് ശരിയായിട്ട് യാത്രയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
1: എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പോവാൻ, പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ വിടാനുള്ള ധൈര്യമില്ല. എൻ്റെ ചിന്തയിൽ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മളെ നാട്ടിൽ ഒരുപാട് പേര് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും ഉണ്ടായി, എന്നാലും ഒരു പ്രായമാവുമ്പോൾ പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് മനുഷ്യന്. 70 വയസ്സിനുണ്ട് അടുക്കുമ്പോഴാണ് അതൊക്കെ ഫീൽ ചെയ്യുന്നത്. അതുവരെ ആർക്കും അത് ഒന്നും മനസ്സിലാവില്ല, കാരണം മക്കളെല്ലാം പല സ്ഥലങ്ങളിൽ ജോലിയായിട്ട് പോയി. ഇപ്പോൾ എന്തിനും ഒരാളിൻ്റെ ആവശ്യമുണ്ട്? അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തുന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം.
0: അപ്പോൾ ഇത്തരം പദ്ധതികൾക്കും ഭാവി പരിപാടികൾക്കും സിനിമയ്ക്കും മാഡത്തിൻ്റെ ആഗ്രഹം പോലെ യാത്ര ചെയ്യാനും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ, സന്തോഷമുള്ളൊരു ജീവിതം ആശംസിക്കുകയാണ്. ആകാശവാണിയിൽ വന്ന വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചതിന് നന്ദി, നമസ്കാരം.
2: ചലച്ചിത്ര സീരിയൽ താരം ബിന്ദു മുരളി അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ക്യാപ്റ്റൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ. ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
3: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
7: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: എല്ലാം ശരിയാകും. ഈ ചിത്രത്തിനു വേണ്ടി BK ഹരിനാരായണൻ വരികൾ എഴുതി, ഔസേ ബച്ചൻ ഈണം നൽകി, ഹരിശങ്കർ പാടിയ ഗാനം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
3: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
2: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
3: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
4: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
5: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
4: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൌസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
8: വെള്ളരി പട്ടണം. ഈ ചിത്രത്തിന് വേണ്ടി വിനായക് ശശികുമാർ വരികളെഴുതി, സച്ചിൻ ശങ്കർ മന്നത്ത് ഈണം നൽകി, പൂജ വെങ്കിടരാമനോടൊപ്പം പാടിയ ഗാനം.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 10 വർഷത്തിനിടെ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്തം വ്യാപാര മൂല്യം 422 കോടി രൂപയിൽ നിന്ന് 1.55 ലക്ഷം കോടി രൂപയിലധികമായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 10 വർഷത്തിനിടയിൽ ഈ പ്ലാറ്റ്ഫോം മത്സരക്ഷമത വർദ്ധിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു.

സ്ത്രീകളുടെ നേതൃത്വത്തിൽ 200,000-ലധികം സംരംഭങ്ങൾ ഉൾപ്പെടെ 12,000-ലധികം സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളും 42,000-ലധികം സ്റ്റാർട്ടപ്പുകളും ഈ മാർക്കറ്റ് പ്ലേസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പീയൂഷ് ഗോയൽ. കേന്ദ്ര ഗവൺമെന്റ് താഴെത്തട്ടിൽ ശാക്തീകരണത്തിന് നൽകുന്ന പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നതെന്നും പീയൂഷ് ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ ഇനി നടക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടിൽ ജനങ്ങൾക്കാവശ്യം സമാധാനമാണെന്നും രമേശ് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. കാസർകോട്ടെ വിവാദ ചോദ്യപേപ്പർ വിഷയത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക നടപടി മാത്രമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ കൂടുതൽ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം കാസർകോട്ട് പറഞ്ഞു. ടി ജി മോഹൻദാസിന്റെ അറസ്റ്റ് വിവേചനപരമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ്. അവധി ദിവസം നോക്കിയാണ് അറസ്റ്റെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് കുന്ദമംഗലത്ത് പോലീസ് 12 കിലോ കഞ്ചാവ് പിടികൂടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പരിശോധനയ്ക്കിടെയാണ് കാരന്തൂരിലെ ഒഴിഞ്ഞ പറമ്പിൽ കഞ്ചാവ് കണ്ടെത്തിയത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണന മേള ഇന്നു മുതൽ ഈ മാസം 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ. ഖാദി വസ്ത്രങ്ങൾക്ക് 30% കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 12 മണിക്ക്.

0: ആകാശവാണി. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495964321. ഒരു നമ്പർ കൂടി 9495964321. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നമുക്കറിയാം, ഒന്നുമല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നാം എല്ലാം നികുതിദായകരാണ്. അതുകൊണ്ട് തന്നെ ഈ ആദായനികുതി റിട്ടേണിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആരൊക്കെ ഫയൽ ചെയ്യണം, കൃത്യസമയത്ത് ഫയൽ ചെയ്യാതിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, പിഴവുകളുണ്ടാകും, റീഫണ്ട് എങ്ങനെ ലഭിക്കും, ഇങ്ങനെ സാധാരണക്കാരായ നികുതിദായകർ നേരിടുന്ന നിരവധി സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റുഡിയോയിലുള്ളത് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ ആണ്. സ്വാഗതം മാഡം.
2: നമസ്കാരം.
1: ഈ സാധാരണക്കാരായ നികുതിദായകർക്കിടയിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള തീയതികളാണ് ജൂലൈ 31, ഈ ഓഗസ്റ്റ് 1, നവംബർ 31, ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ടൈം ലൈനിൽ ആർക്കൊക്കെ ആയിരുന്നു ജൂലൈ 31 വരെ ഫയൽ ചെയ്യേണ്ടതിരുന്നത്, ആരൊക്കെയാണ്, ആർക്കൊക്കെയുണ്ട് ഇനി സമയം ഓഗസ്റ്റ് 31, നവംബർ 31, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് പറയാമോ?
2: അതായത് സാലറി വരുമാനക്കാർ ITR 1 ITR 2 ഫയൽ ചെയ്യേണ്ട ആളുകൾ, അവർക്കുള്ള ഡ്യൂ ഡേറ്റ് ആയിരുന്നു ജൂലൈ 31. ബിസിനസ് ഇൻകമോ പ്രൊഫഷണൽ ഇൻകമോ ഉള്ള ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടാത്ത അസസികളുടെ, നമ്മുടെ അസസികൾ എന്നവർ പറയുന്നത് അല്ലെങ്കിൽ ആൾക്കാരുടെ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഓഗസ്റ്റ് 31. അപ്പം നിലവിൽ ജൂലൈ 31 കഴിഞ്ഞു പോയത് ITR 1 2 റിട്ടേൺ ഫയൽ ചെയ്യാൻ വിധേയമായ സാലറിയും പലിശ വരുമാനവും മാത്രം ഇൻകമുള്ള, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മാത്രമുള്ള, ബിസിനസ്സോ പ്രൊഫഷണലോ ഇൻകം ഉള്ളവർക്ക് ഓഗസ്റ്റ് 31 വരെ ഫയൽ ചെയ്യാം. അവരിനി ഓഡിറ്റ് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് നവംബർ 31 വരെയും റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്.
1: ഇനി നമുക്ക് മുമ്പേ ചെയ്യണം എന്ന് പറയുന്നില്ല, ഒരു ഡെഡ്ലൈൻ തന്നിരിക്കുന്നത് നാം മുമ്പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
2: അതെ.
1: അപ്പോൾ ഈ മുമ്പേ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്?
2: നേരത്തെ റിട്ടേൺ ഫയൽ ചെയ്താൽ റീഫണ്ട് കിട്ടുന്നവർക്ക് നേരത്തെ കിട്ടും. പിന്നെ ഈ സൈറ്റിലുള്ള ലാസ്റ്റ് മിനിറ്റിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് നേരത്തെ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ.
1: എല്ലാവർക്കും അറിയാം, എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇതിന് ടാക്സ് ഫയൽ ചെയ്യാൻ, അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ?
2: www.incometax.gov.in എന്ന സൈറ്റിൽ കയറി ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ ഐ ഡി എന്ന് പറയുന്നത് പാൻ നമ്പർ തന്നെയാണ്. ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. വൺ ടൈം ആണ് ഈ രജിസ്ട്രേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫയൽ റിട്ടേൺസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ആവശ്യമായ റിട്ടേൺ ഫോം എടുത്ത് ഫയൽ ചെയ്യാവുന്നതാണ്.
1: ഓക്കെ. ഇനി നമ്മുടെ സമയപരിധിക്ക് ശേഷം

0: ഫയൽ ചെയ്യാൻ പറ്റുമോ? അതിനുള്ള പിഴ എങ്ങനെയാണ്?
1: അതെ, പറ്റും. നമുക്ക് December 31 വരെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. 5000 രൂപ പിഴയൊടുക്കിക്കൊണ്ട് പിഴ അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി
0: നമുക്കതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആദ്യം പേരും സ്ഥലവും ഒന്ന് പറയാമോ? പേരും സ്ഥലവും ഒന്ന് പറയാമോ? ഇൻകം ടാക്സ് ഓഫീസർ നമ്മോടൊപ്പം ഉണ്ട്, സംശയം ചോദിച്ചോളൂ.
1: നമസ്കാരം സാർ, ചോദിച്ചോളൂ.
2: ഞാൻ റിട്ടയർ ആയ ഒരു ഉദ്യോഗസ്ഥനാണ്.
1: അതെ,
2: എനിക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ ഓണം കൊണ്ട് കിട്ടുന്ന പെൻഷനേ ഉള്ളൂ, 10 വർഷം റിട്ടയർ ആയിട്ട്.
1: അതെ.
2: അപ്പൊ PF പെൻഷൻ നമ്മുടെ നോമിനൽ പെൻഷനാണ്. അതിന് ഞാൻ റിട്ടയർസ് കൊടുക്കേണ്ട കാര്യമുണ്ട്, വേറെ എന്തും ഒന്നുമില്ല.
1: സാറിന് സീനിയർ സിറ്റിസൺ ആണോ? 60 വയസ്സ് കഴിഞ്ഞ ആളാണോ? ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പം 3 ലക്ഷത്തിൽ താഴെ ആണ് സാറിൻ്റെ വരുമാനമെങ്കിൽ സാർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല നോർമൽ കേസിൽ. ഇനി സാറിന് ഈ അതാ ഞാൻ പറയാൻ വന്നത്, സാറിന് വിദേശ യാത്രയ്ക്കോ ഇല്ലെങ്കിൽ ബാങ്ക് ലോണിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ഭാവിയിൽ വേണ്ടി വരുന്നുണ്ടെങ്കിൽ സാർ റിട്ടേൺ ഫയൽ ചെയ്ത് അക്നോളജ്മെന്റ് കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. അതെ, വിദേശയാത്രയിൽ പോകുമ്പോൾ എംബസികളിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ITR റിട്ടേൺ ഫോമിന്റെ അക്നോളജ്മെന്റ് ആവശ്യപ്പെടാറുണ്ട്. അപ്പം ആ പർപ്പസിന് വേണ്ടി സാറ് റിട്ടേൺ ഫയൽ ചെയ്ത് അക്നോളജ്മെന്റ് സൂക്ഷിക്കുക.
0: ഓക്കെ മാം, അപ്പൊ നമ്മള് സംസാരിച്ചുകൊണ്ടിരുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാൻ താമസിച്ച് ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ എന്താണ്?
1: December 31 വരെ 5000 രൂപ ഫൈൻ കൊടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇനി സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ടാക്സബിൾ ലിമിറ്റിന് താഴെയുള്ള ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുവാണെങ്കിൽ July 31 ശേഷം 1000 രൂപ ഫൈനേ വരത്തുള്ളൂ. ഇനി ഇത് കഴിഞ്ഞു പോയിട്ടും ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ടുന്ന ടാക്സിൻ്റെ, അതായത് TDSO അഡ്വാൻസ് ടാക്സോ ഒക്കെ കിഴിച്ചിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടി വരുന്ന ടാക്സിൻ്റെ ഒരു 25%, 50%, അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും 4 വർഷം വരെ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഈ എക്സ്ട്രാ ടാക്സും ഫൈനും ഇൻട്രസ്റ്റും എല്ലാം അടച്ചുകൊണ്ട് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം.
0: ഓക്കെ, ഒരു സാമ്പത്തിക വർഷം എത്ര രൂപ വരെ വരുമാനമുള്ളവരാണ് ഈ ITR 1 ഫയൽ ചെയ്യേണ്ടത്?
1: സീനിയർ സിറ്റിസൺ അല്ലാത്തവർ 2.5 ലക്ഷത്തിന് താഴെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ഡിഡക്ഷൻസ് ഇല്ലാതെ 2.5 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ഒരാൾ ITR റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ് ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്.
0: ഓക്കെ, അതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ, ഹലോ,
3: ഹലോ, ചോദിക്കട്ടെ.
0: നമസ്കാരം, ഹലോ ആകാശവാണി, ഇതാരാണ്?
3: എന്റെ പേര് അഡ്വക്കേറ്റ് PG മൂർത്തി. ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്.
0: ഓ, സംസാരിച്ചോളൂ മാഡത്തിനോട്.
3: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
1: ഗുഡ് മോർണിംഗ് സർ.
3: എനിക്ക് ഒരു സംശയമുള്ളത്, ഇപ്പോ സാലറി റിട്ടേണും എല്ലാ റിട്ടേണും ഓൺലൈനായിട്ടാണല്ലോ ഫയൽ ചെയ്യുന്നത്.
1: അതെ.
3: അപ്പൊ അതിനെ നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഫോം നമ്പർ 26AS, 26AS പിന്നെ AIS
1: അല്ലേ?
3: ഇത് രണ്ടുമാണ്. ഇത് രണ്ടിനുമുള്ള വ്യത്യാസം എന്താണ് എന്നറിയണം. പിന്നെ ഒരു സംശയം കൂടെ ഉണ്ട്
1: സാർ, ഇതിന്റെ മറുപടി പറയട്ടെ. 26AS വരുന്നത് നമ്മുടെ ടാക്സ് പിടിച്ച ഡീറ്റെയിൽസ് മാത്രം, നമ്മുടെ പെൻഷനിൽ നിന്നോ സാലറിയിൽ നിന്നോ ഇൻട്രസ്റ്റിൽ നിന്നോ ഒക്കെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം മാത്രമാണ് 26AS വരിക. അതേസമയം AIS അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നടത്തുന്ന മറ്റു പല ട്രാൻസാക്ഷൻ, ഉദാഹരണം പറഞ്ഞാൽ ഷെയർ ട്രാൻസാക്ഷൻ, ഇല്ലെങ്കിൽ വസ്തു വിറ്റിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ SB ഇൻട്രസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് മുതലായ എല്ലാ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.
3: പിന്നെ ഇപ്പൊ ടാക്സ് TDS പിടിക്കുന്നു, അതേസമയം 26AS കാണിക്കാതിരിക്കുകയും ചെയ്താൽ
1: നികുതിദായകൻ ചെയ്യേണ്ടത് ആരാണോ ടാക്സ് പിടിച്ചത്, ഏത് ഓഫീസാണോ, ബാങ്കാണോ, എവിടാന്ന് വെച്ചാൽ ആ ഓഫീസിന്റെ പറ്റുമെങ്കിൽ നിങ്ങളുടെ TDS പിടിച്ച പ്രൂഫ് ഉണ്ടെങ്കിൽ അതും ആ ഓഫീസിന്റെ അഡ്രസ്, ടാൻ നമ്പർ എന്നിവ വെച്ച് അതാത് സ്ഥലത്തുള്ള TDS ഓഫീസർമാർക്ക് ഒരു ഗ്രീവൻസ് പെറ്റീഷൻ

0: ഒരു കംപ്ലയിൻ്റ് എഴുതി കൊടുക്കുക. അപ്പോൾ ഇൻകം ടാക്സ് ഓഫീസിൽ DDS ഓഫീസർ ഈ ഡിഡക്റ്റ് ചെയ്ത് ഡിഡക്ടർക്ക് എഗെയിൻസ്റ്റ് ആക്ഷൻ എടുത്ത് അത് അപ്ലോഡ് ചെയ്യിക്കുന്നതായിരിക്കും.
1: അപ്പോ ഒരു സംശയം കൂടെ
2: ചോദിച്ചോട്ടെ,
1: പ്രൊഫഷണൽസ് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് എന്തൊക്കെ കിഴിവുകളാണ്, അതായത് ഒരു അഡ്വക്കേറ്റ് എന്തൊക്കെ കിഴിവുകളാണ്
0: സാർ? ചെറിയ തരത്തിലുള്ള ഈ സാർ പറഞ്ഞ പോലെ ചെറിയ അഡ്വക്കേറ്റ്സ് അവർക്കൊക്കെ 44 ADA എന്നുള്ള പ്രൊവിഷൻ അനുസരിച്ച് കിട്ടുന്ന മൊത്തം പ്രൊഫഷണൽ ഇൻകത്തിന്റെ 50% പ്രിസംപ്റ്റീവ് ബേസിസിൽ ഡിഡക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും.
2: സാറിന്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ സംസാരിച്ചതിലേക്ക് തിരിച്ചു വരാം. ഈ വരുമാന പരിധി, ഓരോ ഇൻകം ടാക്സ് സ്ലാബ്സിനുള്ള വരുമാന പരിധി, ഇപ്പോൾ ITR 1 ആണെങ്കിൽ എത്ര രൂപ വർഷം എത്ര രൂപ വരെ വരുമാനമുള്ളവരാണ് ഫയൽ ചെയ്യേണ്ടത്?
0: അതായത് സീനിയർ സിറ്റിസൺ അല്ലാത്ത ഒരാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷമാണ്. അവർക്ക് റിബേറ്റും മറ്റും കിട്ടുന്നത് കൊണ്ടാണ് 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ട എന്ന് പൊതുവിൽ പറയുന്നത്. അതായത് ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 60,000 രൂപ വരെ റിബേറ്റ് കിട്ടും. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലയബിലിറ്റി നോക്കുന്നത് ഒരാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് കഴിഞ്ഞ് ടോട്ടൽ ഇൻകം വന്നാൽ ഡിഡക്ഷൻസിനും റിബേറ്റിനും ഒക്കെ മുമ്പ് അവരെല്ലാം റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യണം. അത് ഏത് ഫോമിൽ ഫയൽ ചെയ്യേണ്ടവരാണെങ്കിലും അത് തന്നെയാണ് റൂള്. പിന്നെ ഇതുകൂടാതെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരാൾക്ക് ഈ ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴേ ഉള്ളൂ, പക്ഷേ അവർക്കൊരു റീഫണ്ട് കിട്ടാനുണ്ട്, അവരും നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇത് കൂടാതെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വേറെ 2-3 കാറ്റഗറി ഉണ്ട്. ഇവർക്കാർക്കും ഇൻകം ഇല്ല എന്ന് വെക്കുക, പക്ഷേ 1 വർഷത്തിൽ 1 കോടിയിൽ കൂടുതൽ കറണ്ട് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. ചിലപ്പം ബിസിനസ്സുകാർക്ക് ഉണ്ടാവാം, അവർക്ക് ഇൻകം ചിലപ്പോൾ നഷ്ടമായിരിക്കാം, എന്നാലും അവർ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. പിന്നെ 2 ലക്ഷം രൂപ 2 ലക്ഷമോ അതിൽ കൂടുതൽ രൂപയോ ചിലവാക്കി വിദേശയാത്ര നടത്തിയത്, അത് സ്വന്തമായി വിദേശയാത്ര നടത്താനോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ വിദേശയാത്രയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവരും നിർബന്ധമായി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി 1 ലക്ഷത്തിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് 1 വർഷം അടയ്ക്കുന്ന ഒരു കൺസ്യൂമർ, അവരും നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം.
2: അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫയലിങ്ങിൽ വരുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ എപ്പോഴും പറയുമല്ലോ ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ, ഇത് തമ്മിലുള്ള വ്യത്യാസം മിക്കവർക്കും ഒരു കൺഫ്യൂഷനാണത്.
0: അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 ആക്ട് ആണ് കഴിഞ്ഞ March 31 വരെ നിലവിലുണ്ടായിരുന്നത്. അതിലായിരുന്നു ഈ ഫിനാൻഷ്യൽ ഇയറും അസസ്മെന്റ് ഇയറും തമ്മിലുള്ള വേർതിരിവ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ ഏത് വർഷത്തിലാണോ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, ഇൻകം ഏൺ ചെയ്യുന്നത്, അതിനെ ഫിനാൻഷ്യൽ ഇയർ എന്നും ആ ഇൻകത്തിനെ അസസ് ചെയ്യുന്ന വർഷം തൊട്ടടുത്ത വർഷം അസസ്മെന്റ് ഇയർ എന്നാണ് പറഞ്ഞു വന്നത്. അതേസമയം ഈ പുതിയ ആദായ നികുതി നിയമം 2025 ഈ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ടാക്സ് ഇയർ എന്നാണ് ഇനി ഈ ഇപ്പം നിലവിലുള്ള 1/4/2026 മുതൽ ടാക്സ് ഇയർ മാത്രമേ ഉള്ളൂ. അതായത് ഫിനാൻഷ്യൽ ഇയറിനെയും അസസ്മെന്റ് ഇയറിനെയും ഒരുമിച്ചാക്കി ടാക്സ് ഇയർ എന്ന് പറയും.
2: അപ്പോൾ ശ്രോതാക്കൾക്കെല്ലാം അതൊരു വെളിച്ചമാണെന്ന് വിചാരിക്കുന്നു. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ ഹലോ
3: ഹലോ ഗുഡ് മോർണിംഗ് മാഡം.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: എന്റെ പേര് നാരായണ അയ്യർ. ബാംഗ്ലൂരാണ്.
2: സ്ഥലം എവിടെയാണ്?
3: അമ്പലപ്പുഴ.
2: സംസാരിച്ചോളൂ കേട്ടോ മാഡത്തിനോട്.
3: ഓക്കെ ഓക്കെ. ഞാൻ July 12 റിട്ടേൺ ഫയൽ ചെയ്തു.
0: ഓക്കെ.
3: അറൗണ്ട് 24,000 എനിക്ക് റീഫണ്ട് കിട്ടാനുണ്ട്.
0: അതെ സാർ. ആ
3: ഹലോ.
0: ആ സാർ പറഞ്ഞോളൂ.
3: ആ റീഫണ്ട് കിട്ടാനുണ്ട്. വേറെ പലർക്കും വിത്തിൻ 2 or 3 days കിട്ടിയായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ഉണ്ടാകുന്നത്?
0: സാർ ഈ റിട്ടേൺ പ്രോസസ് ചെയ്ത് റീഫണ്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ബാംഗ്ലൂർ CPC സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെന്ററിലാണ് പ്രോസസ്സിംഗ് നടക്കുന്നത്. സാധാരണ ചെറിയ റീഫണ്ടുകളെല്ലാം ഇല്ലെങ്കിൽ ചെറിയ വരുമാനമുള്ളതൊക്കെ പെട്ടെന്ന് നടക്കും. സാറിന് ക്യാപിറ്റൽ ഗെയിൻസ് വല്ലതും ഉണ്ടായിരുന്നോ ഈ വർഷം റിട്ടേണിൽ?
3: ഇല്ല. ഓക്കെ,
0: മാത്രമേ ഉള്ളൂ. അപ്പൊ സാറ് AIS നോക്കി എല്ലാ ഇൻഫർമേഷനും നോക്കി തന്നെയാണോ റിട്ടേൺ ഫയൽ ചെയ്തത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണം എന്ന് നിർബന്ധമില്ല. അത് സോഫ്റ്റ്വെയർ പ്രോസസ് ചെയ്യുന്ന അനുസരിച്ച് വരും. പിന്നെ ഹൈ റീഫണ്ട് ഉള്ളതൊക്കെ കുറച്ചുകൂടെ ഫർദർ ചെക്കിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ പ്രോസസ്സിംഗ് നടക്കത്തുള്ളൂ. സാറ് 24,000 എന്ന് പറയുമ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നില്ല. പിന്നെ സാറ് ചെക്ക് ചെയ്യേണ്ടത് സാറിൻ്റെ റിട്ടേൺ ആൾറെഡി പ്രോസസ് ആയിട്ട് റീഫണ്ട് കിട്ടാത്തതാണോ. അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ പ്രോസസ്ഡ് എന്നാണോ വന്നത്, ഇ വെരിഫൈഡ് എന്നാണോ വന്നത്? പ്രോസസ്ഡ് സക്സസ്ഫുള്ളിന്ന് വന്നിട്ട് റീഫണ്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സാറിന്റെ ബാങ്ക് അക്കൗണ്ട് ഇ ഫൈലിംഗ് പോർട്ടലിൽ കറക്റ്റായിട്ട് വാലിഡേറ്റഡ് ആയിട്ടുണ്ടോ

0: എന്ന് ചെക്ക് ചെയ്യാം.
1: ഉണ്ട്
0: ആണ് സാർ. എന്നാലും ചില സമയം ഈ ബാങ്കിൽ IFSC കോഡ് മാറുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ വീണ്ടും അത് റീവാലിഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാർ അത് ബാങ്ക് ലോഗിൻ ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റഡ് ആണോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്യുക. അതെല്ലാം ഓക്കെ ആണെങ്കിൽ അധികം വൈകാതെ റീഫണ്ട് വരും സാറിന്.
2: ഇപ്പൊ മാം പറഞ്ഞു പുതിയ ടാക്സ് വ്യവസ്ഥ, അപ്പം ഈ പുതിയതാണോ പഴയ ഓൾഡ് റെജീമാണോ, ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് ഓൾഡ് റെജീമിൽ ടാക്സ് കണക്കാക്കുന്നതും ന്യൂ റെജീമിൽ കണക്കാക്കുന്നതും വ്യത്യാസമുണ്ട്. ഓൾഡ് റെജീമിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒത്തിരി ഡിഡക്ഷൻസ് ATC D അതുപോലെയുള്ള ഡിഡക്ഷൻസ് കിട്ടും. അപ്പം ഇത് ജനറലൈസ് ചെയ്ത് ഒരാൾക്ക് ഓൾഡ് ആണോ ന്യൂ ആണോ ബെനിഫിഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും വരുമാനവും അവർക്ക് അവൈലബിളായ ഡിഡക്ഷൻസും വർക്കൗട്ട് ചെയ്ത് നോക്കി വേണം. അതിന് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ തന്നെ ടാക്സ് കാൽക്കുലേറ്റർ, അഡ്വാൻസ്ഡ് ടാക്സ് കാൽക്കുലേറ്റർ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ വരുമാനവും നിങ്ങൾക്ക് അവൈലബിളായ ഡിഡക്ഷൻസ്, ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഏത് റെജീമാണ് ബെനിഫിഷ്യൽ എന്ന് ഇൻകം ടാക്സ് പോർട്ടലിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾഡ് റെജീമിലാണ് ഒരാൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് ചെയ്തിരിക്കണം, July 31. July 31 കഴിഞ്ഞാൽ ഒരാൾക്ക് ഓൾഡ് റെജീമിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കില്ല.
2: ഈ പറയുന്ന പിഴ അടച്ചിട്ട് ഒന്നും
0: പറ്റില്ല, ന്യൂ റെജീമിലേക്ക് പിന്നെ പറ്റുള്ളൂ. അവർക്ക് ചിലപ്പം ബെനിഫിഷ്യൽ ആയത് ഓൾഡ് ആയിരിക്കാം, പക്ഷേ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞു, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോയത് കൊണ്ട് അവർക്ക് അതിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല. ന്യൂ റെജീമിൽ എക്സ്ട്രാ ടാക്സ് അടച്ച് ഫൈനും അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ.
2: ഓ ഓക്കെ ഓക്കെ. അതുപോലെ ഈ ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഒരുപാട് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ വസ്തു വിൽപ്പനയിലൂടെ ലാഭം ഉണ്ടാക്കുന്നവരാണ്, ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ഏത് വരുന്നവർക്ക് ഏത് ഫോമാണ് ഫിൽ ചെയ്യേണ്ടത്?
0: ITR 2, അതായത് സാലറിയും ഇൻട്രസ്റ്റും ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണെങ്കിൽ ITR 2. ഇനി ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ ITR 3 പോകണം വ്യക്തികൾ. അപ്പോൾ ഇവരിതിൻ്റെ ലോസ് ആണെങ്കിൽ പോലും, ഈ ഷെയർ മാഡം പറഞ്ഞല്ലോ, അപ്പോൾ ഷെയറിൻ്റെ കാര്യത്തിൽ പല സമയത്തും ലോസ് വരാം. അപ്പോൾ ഈ ലോസ് വരുമ്പം പലരും വിചാരിക്കും ഇത് റിട്ടേണിൽ കാണിക്കണ്ടല്ലോ, പക്ഷേ ലോസ് വരുമ്പം പല ലോസും നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തെ ലാഭത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് റിട്ടേൺ വിതിൻ ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്താൽ മാത്രമേ ഈ ക്യാരി ഫോർവേഡ് ലോസിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഷെയർ ട്രാൻസാക്ഷൻ ലോസ് ആണെങ്കിൽ പോലും ITR 2 അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുക.
2: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
2: നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്
3: മാഡം? ഞാൻ എക്സ്പ്രസ് ആണ്. എനിക്ക് 40,000 രൂപ.
2: സാർ പേരും സ്ഥലവും പറയാമോ? എന്നിട്ട് മാഡത്തിനോട്.
3: ശ്രീകുമാർ ഹരിപ്പാട്.
2: സംസാരിച്ചോളൂ മാഡത്തിനോട്.
3: ഞാൻ എക്സ്പ്രീസുകാരനാണ്. എനിക്ക് 40,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: സാറിന് 40,000 എന്ന് പറയുമ്പോൾ ഒരു വർഷം 480,000 രൂപ ഉണ്ട്. സാറിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ പോയിട്ടാണ് സാറ് ടാക്സബിൾ ലിമിറ്റിന് താഴെ ആവുന്നത്, അതായത് 400,000 താഴെ ആവുന്നത്. അതുകൊണ്ട് സാറ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാറിന് ഇനി ഭാവിയിൽ വിദേശയാത്രയോ ഇല്ലെങ്കിൽ ബാങ്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ITR 4 ഇല്ലെങ്കിൽ അക്നോളജ്മെന്റ് അത്യാവശ്യമായി വരും. അതുകൊണ്ട് സാറ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത്.
2: മാം, റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ചില ഫോംസ്, ഇപ്പോൾ ഫോം 10E അങ്ങനത്തെ കുറെ ഫോംസുകൾ, ആ ഫോമുകളെ കുറിച്ച് ഒന്ന് പറയാം.
0: അതായത് 10E ഫോം എന്ന് പറയുന്നത് സാധാരണ അരിയർ വാങ്ങിക്കുമ്പോൾ, സാലറിക്കാർ പേ റിവിഷനോ മറ്റോ വരുമ്പോൾ കുറേ വർഷത്തെ അരിയർ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ അവർ ഈ അരിയർ അതാത് വർഷങ്ങളിൽ വാങ്ങിയിരുന്നു എങ്കിൽ അവർക്ക് ഇത്രയും ടാക്സ് കൊടുക്കേണ്ടി വരില്ലായിരുന്നു. അപ്പം അതിന് കൊടുക്കുന്നൊരു റിലീഫാണ് ഈ 10E നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് അരിയർ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന സാലറിയിൽ നിന്ന് TDS പിടിക്കുമ്പോൾ തന്നെ ഇവർ 10E വർക്കൗട്ട് ചെയ്ത് റിലീഫൊക്കെ എടുക്കും. റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മറ്റ് വരുമാനങ്ങൾ കയറി വരും, ഇൻട്രസ്റ്റോ ഒക്കെ. അത് വരുമ്പോൾ ചിലപ്പം ഈ 10E നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും റിലീഫ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അവർ വീണ്ടും ഇത് സാധാരണ കണ്ടുവരുന്നൊരു തെറ്റാണ്, അവർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത 10E എടുത്തങ്ങ് ഫയൽ ചെയ്യും. അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ റിട്ടേണിലെ ഇൻകവും 10E ടോട്ടൽ ഇൻകവും മാച്ച് ആവാതെ വരികയും ഈ പറയുന്ന റിലീഫ് പ്രോസസ്സിങ്ങിൽ അനുവദിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും റിലീഫ്, 10E റിലീഫ് ക്ലെയിം ചെയ്യുന്നവർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തുള്ള ടോട്ടൽ ഇൻകം വെച്ച് 10E റീവർക്ക് ചെയ്തിട്ട് ഇൻകം ടാക്സ് പോർട്ടലിൽ തന്നെ ഫയൽ ഫോംസ് എന്നുള്ളതിൽ 10E സെലക്ട് ചെയ്ത് ആദ്യം അത് ഇ വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിട്ടേണിൽ 10E ക്ലെയിമിട്ട്, അതായത് 10E എത്ര രൂപയാണോ റിലീഫ് വർക്കൗട്ട് ചെയ്തത് അതേ എമൗണ്ട് റിട്ടേണിൽ റിലീഫ് കോളത്തിലിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്.

0: നമ്മള് BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
1: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
0: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
1: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
0: അതിങ്ങനെ
1: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW ആ. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
2: മൈജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ആയിരം വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ചേട്ടാ ഒന്നും ജില്ലയിലേക്ക് വിടാമോ?
2: ഓണം ഷോപ്പിംഗ്
1: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
2: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പൊന്നിൻ ചിഹ്നം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
7: അതെങ്ങനെ?
9: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ആയിരം വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: അപ്പോ അത് നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് മേൽ പിന്നൊരു നോട്ടീസ് വരാതിരിക്കാൻ സാധിക്കും.
2: ഗവൺമെന്റിനെ
1: അറിയിക്കുക എനിക്ക് ഇത്രേ വരുമാനമുള്ളൂ, ബിലോ ലിമിറ്റ് ആണ്, അത് കാണിക്കുക. ഇല്ല, നമ്മൾ ഇൻകം കാണിച്ചു പോയാൽ മറ്റു നടപടി ക്രമങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവാവാം.
3: മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മാം, ഇപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ ഇൻകം ടാക്സ് ഡിമാൻഡ് നോട്ടീസ് വരാതിരിക്കുന്ന ഏതൊക്കെ കാരണങ്ങളാലാണ് ഇങ്ങനൊരു ഡിമാൻഡ് നോട്ടീസ് വരുന്നത്?
1: ഡിമാൻഡ് നോട്ടീസ് വരാവുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, നേരത്തെ ഒരു സാറ് ചോദിച്ചു ടി ഡി എസ് റിട്ടേൺ 26 AS ഇല്ല, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഡിഡക്ടർ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളിന് അതിന്റെ ക്രെഡിറ്റ് കിട്ടാതെ വരും. ആ ഒരു സാഹചര്യത്തിൽ ഡിമാൻഡ് വരാം, അതൊരു പ്രൈമറി ആയിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നത്, അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഡിഡക്ടറെ കൊണ്ട് അത് അപ്ലോഡ് ചെയ്യിച്ചിട്ട് റെക്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഈ ഫൈലിംഗ് പോർട്ടലിലുണ്ട്. റെക്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാക്സ് ക്രെഡിറ്റ് 26 AS വരുന്ന സമയത്ത് ക്രെഡിറ്റ് തന്ന് ഡിമാൻഡ് കുറയാം. പിന്നെ ഡിമാൻഡ് വരുന്നത് അസസ്മെൻറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ഒരു ചെറിയ ശതമാനം റിട്ടേൺസ് സ്ക്രൂട്ടണിക്കായിട്ട് സെലക്ട് ചെയ്യും. അത് സ്ക്രൂട്ടണിക്ക് സെലക്ട് ചെയ്യുമ്പോൾ, സ്ക്രൂട്ടണിക്ക് സെലക്ട് ചെയ്യുന്നതിന് ഓരോ മാനദണ്ഡങ്ങളുണ്ട് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന. അപ്പോൾ അത് വെച്ചിട്ട് ക്ലെയിംസ് ഇടുന്നത്, അതായത് ചുമ്മാ ഓൾഡ് റെജീമിൽ ക്ലെയിം ചെയ്യുന്നവർ ചിലർ ഒരുപാട് ഡിഡക്ഷൻസ് ഇടും, ഡൊണേഷൻ ഇല്ലെങ്കിൽ ATDDB, അങ്ങനെ ബോഗസ് ക്ലെയിംസ് ഇടുന്നവർ, അങ്ങനെയുള്ള റിട്ടേൺസ് ഒക്കെ സ്ക്രൂട്ടണിക്ക് സെലക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ആവശ്യപ്പെടും. ആ പ്രൂഫ് തന്നില്ല എങ്കിൽ അതിന് ആ ഡിഡക്ഷൻ ഡിസലവ് ചെയ്തുകൊണ്ട് അസസ്മെൻറ്റ് തീർക്കും. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് വരാം. ഈ സാഹചര്യങ്ങളിലാണ് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും ഡിമാൻഡ് നോട്ടീസ് വരുന്നത്. പിന്നെ ഡിമാൻഡ് നോട്ടീസ് അല്ലാത്ത നോട്ടീസ് വരുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആൾക്കാർക്ക്. AAS ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ട്, പക്ഷെ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നോട്ടീസ് വരികയും അസസ്മെന്റ് ചെയ്യുകയും ചെയ്യും.
3: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
1: മാഡം, ഞാൻ ചന്ദ്രൻ നായർ, തിരുവനന്തപുരം.
0: സംസാരിച്ചോളൂ മാഡത്തിനോട്, വിഷയം അറിയാലോ.
1: അറിയാം മാഡം. നമസ്തേ.
2: നമസ്കാരം.
1: മാഡം, എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സീനിയർ സിറ്റിസൺ ആണ്. സീനിയർ സിറ്റിസൺ ആകുമ്പം നമ്മുടെ ഇൻടാക്സിന്റെ പരിധി അറിയണം. അതുകൂടാതെ നമ്മള് കെ എസ് എഫ് ഇയിലേക്ക് ഇട്ട പൈസ, ചിട്ടി പിടിച്ച പൈസ അവര് തരുമ്പോൾ എന്താ വെച്ചാൽ ജി എസ് ടി പിടിച്ചിട്ടാണ് തരുന്നത്. വീണ്ടും ആ പൈസ അവിടെ എഫ് ടി ഇടുമ്പോൾ അതിന് വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരുമോ? ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുമോ? ഇങ്ങനെ രണ്ട് ചോദ്യം വേണം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും എന്താ വെച്ചാല് സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഇൻകം ടാക്സിന്റെ പരിധി. രണ്ടാമത്, കെ എസ് എഫ് ഇയിലിട്ട പൈസക്ക് വീണ്ടും ഇത്ര ഉള്ളു മണം.
2: അതായത് ഓൾഡ് റെജീമിലാണെങ്കിൽ സാറ് 3 ലക്ഷം വരെയും ടാക്സ് കൊടുക്കേണ്ടതില്ല. സാറിന്റെ വരുമാനം, സാറ് പറഞ്ഞത് പെൻഷനും ഇൻട്രസ്റ്റും മാത്രമാണ് അല്ലേ സാർ?
1: അത്രേ.
2: അപ്പോ സാറിന്റെ പെൻഷൻ ഒരു വർഷം
1: 60,000 രൂപ.
2: അപ്പൊ സാറിന് ഈ 3 ലക്ഷത്തിൽ താഴെ ആയതുകൊണ്ട് സാറിന് ടാക്സബിൾ പരിധിക്ക് മുകളിൽ വരുന്നില്ല. സാർ അതാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല നോർമൽ കേസിൽ. രണ്ടാമത് സാറ് ചോദിച്ച കെ എസ് എഫ് ഇയിൽ നിന്ന് കിട്ടുന്ന ചിട്ടി പിടിച്ച വരുമാനം അവിടെ ഇടുകയും വീണ്ടും അവിടെ ഇട്ടിട്ട് സാറിന് അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അത് അഡീഷണൽ വരുമാനമാണ്. ജി എസ് ടി അല്ല സാർ, ഇത് ഇൻകം ടാക്സ് ആണ്. ജി എസ് ടിയും ഇൻകം ടാക്സും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഡബിൾ ടാക്സ് അല്ല സാർ. സാറിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ 1 ലക്ഷം രൂപയാണ് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത്. സാറിന് ഒരു 8,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് വെക്കുക. ആ 1 ലക്ഷം രൂപയ്ക്കല്ല ടാക്സ് ചെയ്യുന്നത്, 8,000 രൂപയ്ക്കാണ് ടാക്സ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡബിൾ ടാക്സേഷൻ ഇല്ല. സാറിന് 8,000 രൂപ പലിശ കിട്ടുന്നത് കൊണ്ട് ആണ് അതിന് ടാക്സ് ചെയ്യുന്നത്.
0: മാം, ഇപ്പോ പറഞ്ഞല്ലോ ഡിഡക്ഷൻസിനകത്ത് വരുന്ന ഈ 80D, 80CCD, അങ്ങനെ പല ഈ പേര് കേൾക്കുമ്പോ കടുകട്ടി എന്ന് തോന്നി. ഇതിനകത്തുള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: അതായത് ഓൾഡ് റെജീംകാർക്ക് മാത്രമേ ഉള്ളൂ. 80C എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം. അതിൽ വരുന്നത് നമ്മുടെ GPF കോൺട്രിബ്യൂഷൻ, LIC പ്രീമിയം, ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് തുടങ്ങി അതുപോലുള്ള എടി. പിന്നെ വരുന്നത് മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം കൂടി 1.5 ലക്ഷം രൂപ. ന്യൂ പെൻഷൻ സ്കീമിലെ കോൺട്രിബ്യൂഷൻ, അതും 80Cയിൽ വരും. ഇനി ന്യൂ റെജീംകാർക്ക് ഇതിൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ന്യൂ പെൻഷൻ സ്കീമിൽ എംപ്ലോയർ ഇടുന്ന കോൺട്രിബ്യൂഷൻ 80CCD2, അത് മാത്രം ന്യൂ റെജീംകാർക്ക് കിട്ടും. ഇതാണ് മെയിനായിട്ട് 1.5 ലക്ഷത്തിനകത്ത് വരുന്നത്. ഇനി അടുത്തത് 80D, മെഡി ക്ലെയിം പോളിസി. മെഡിക്കൽ ഇൻഷുറൻസിന് പ്രീമിയം അടയ്ക്കുന്നതിന് 20,000 രൂപയും സ്വന്തം ആയിട്ടും അവരുടെ ഫാമിലിക്കും ആണെങ്കിൽ 25,000 രൂപയും, പാരൻസിന് വേണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 25,000 രൂപയും, ഇതിലാരെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 30,000 രൂപയും ആ രീതിയിൽ കിട്ടും. ഇതെല്ലാം ഓൾഡ് റെജീമിലേ ഉള്ളൂ. ഇനി 80DDB എന്ന് പറയുന്നത് ചില സ്പെസിഫൈഡ് അസുഖങ്ങൾക്ക്, എല്ലാ അസുഖങ്ങൾക്കുമില്ല, ക്യാൻസർ, എയ്ഡ്സ്, കിഡ്നി ഫെയിലർ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ്. അതും സീനിയർ സിറ്റിസൺസിന് 60,000, അല്ലാത്തവർക്ക് 40,000. പിന്നെ 80DD എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഉള്ളവർക്ക്, ഡിപ്പെൻഡൻറ്റ് ഡിസബിലിറ്റി ഉള്ളവർക്കും. 80U എന്ന് പറയുന്നത് സ്വന്തമായി ഡിസബിലിറ്റി ഉള്ളവർക്കും. അത് 75,000 രൂപയാണ് നോർമലി. 80% മേൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ 125,000 രൂപയും ക്ലെയിം ചെയ്യാം.
0: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ.
3: ഹലോ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഞാൻ വിളിക്കുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. പേര് സുധേന്നാണ്. ഞാനൊരു പെൻഷനറാണ്.
2: പറഞ്ഞോളൂ മാഡം.
3: എനിക്ക് 3 ലാക്സിനകത്തേ ഉള്ളു പെൻഷൻ കിട്ടുന്നത്. പിന്നെ പലിശ ഒരു 10-40 രൂപ അത്ര ഉള്ളത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞാല് ബിലോ 3 ലാക്സ് ആണ്. അപ്പൊ ഈ എല്ലാ വർഷവും ഇത് ഫയൽ ചെയ്യണോ വേണ്ടെന്ന് അറിയാനാണ് മാഡം വിളിക്കുന്നത്.
2: മാഡത്തിന് ഫയൽ ചെയ്യണം നിർബന്ധമില്ല. പിന്നെ നേരത്തെ ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു, അതായത് ഇനി ഭാവിയിൽ വിദേശ യാത്രയോ വല്ല ബാങ്ക് ലോണോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും.
3: അല്ലാതെ വെക്കുന്നത് വെച്ചില്ലാന്ന് വെച്ചിട്ട് നമുക്ക് ലീഗലി ആയിട്ട്
2: ഇല്ല. പിന്നെ ഇനി വേറൊരു കാര്യം, മാഡത്തിന് ഇനി ഒരു 5-6 വർഷം കഴിഞ്ഞ് വല്ല പെൻഷൻ അറിയറോ മറ്റോ വരണമെങ്കിൽ അന്ന് റിലീഫ് ക്ലെയിം ചെയ്യേണ്ടി വരും. ആ ആവശ്യത്തിനും പഴയ വർഷത്തെ റിട്ടേണിലെ ഇൻകം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം എന്തുകൊണ്ടും റിട്ടേൺ
3: കഴിഞ്ഞു
2: റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഫയൽ ചെയ്യുന്നതാണ് വെച്ചാൽ നമുക്ക് ഭാവിയിൽ വരുന്ന കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. ഒരു അരിയറ കിട്ടില്ല എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഫയൽ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്.
0: ഓക്കെ മാം, ഇപ്പോ അതുപോലെ തന്നെയുള്ള ഈ

0: ടേമാണ് ATTTA TTB എന്നൊക്കെയുള്ള, അത് തമ്മിലുള്ള
1: ഇതും ഓൾഡ് റെജീമിൽ വരുന്നതാണ്. ATTTAയും TTBയും ഇൻട്രസ്റ്റ് ഇൻകത്തിന് കിട്ടുന്ന എസ് ബി ഇൻട്രസ്റ്റിന് 10,000 രൂപ വരെ സീനിയർ സിറ്റിസൺ അല്ലാത്ത ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഡിഡക്ഷനാണ് ATTTA. ATTTB ഫിക്സഡിൻ്റെയും സേവിങ്സിൻ്റെയും ഇൻട്രസ്റ്റ് സീനിയർ സിറ്റിസൺസിന് 50,000 രൂപ വരെ ഡിഡക്ഷൻ എടുക്കാം. ഇതെല്ലാം ഓൾഡ് റെജീമിൽ മാത്രമേ ഉള്ളൂ, ന്യൂ റെജീമിൽ കിട്ടില്ല.
0: ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ കേട്ടു തുടങ്ങുന്ന ഒരു പദമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ അസറ്റ്സിൽ നിന്നുള്ള വരുമാനം, ഇതൊക്കെ എങ്ങനെയാണ്, ഇവിടെയൊക്കെ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
1: ഇതിനെല്ലാം ഒരു ലാഭവും നഷ്ടവും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതെല്ലാം നമ്മുടെ ഷെയർ ട്രാൻസാക്ഷൻ പോലെ ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ITR 2 അതിൻ്റെ വരുമാനം അല്ലെങ്കിൽ നഷ്ടം എന്തായാലും അത് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുക.
0: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, പേരും സ്ഥലവും പറയാമോ? ഹലോ, ആകാശവാണിയിലേക്ക്
2: സ്വാഗതം.
0: സംസാരിച്ചോളൂ മാഡത്തിനോട്.
2: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
1: ഗുഡ് മോർണിംഗ് സർ.
2: മാഡം, ഈ ആദായ നികുതി റിട്ടയർ ഫയൽ ചെയ്യുമ്പോഴേ അത് അറിയാനുള്ള ഒരു അവകാശം ആർക്കും ഉണ്ടാവുമല്ലോ.
1: അതെ,
2: അത് ഈ റിട്ടയർഡ് ഫയൽ ചെയ്യുമ്പോൾ അത് നമ്മൾ ഏതിന്റെ ഒക്കെ നിയമപരിധിയിൽ ഇത് വരുന്നുണ്ട്?
1: ഇൻകം ടാക്സ് ആക്ടിന്റെ പരിധിയിലാണ്.
2: ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ അത് ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ, വഴിയോര കച്ചവടക്കാർക്കൊക്കെ അതിന്റെ നിയമം നിലവിൽ ഉണ്ടോ?
1: എല്ലാവർക്കും, എന്ത് ഇന്ത്യക്കകത്ത് വരുമാനം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും. നമുക്ക് എന്തെങ്കിലും വരുമാനം ഇന്ത്യക്കകത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാരെയും ബാധിക്കുന്ന ഒരു നിയമമാണ് ഇൻകം ടാക്സ് നിയമം.
2: അല്ല, ഞാനിത് സംശയം ചോദിച്ചെന്താ പറയാ, ഞാൻ കാഴ്ചയില്ലാത്ത ആളാണ്.
1: ഓക്കെ,
2: അറിയാനുള്ള അവകാശം ആർക്കും ഉണ്ടാവുമല്ലോ.
1: അതെ,
2: അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ നമുക്ക് വലുതായിട്ട് വരുമാനം ഒന്നുമില്ല, 1 മാസം 2,000 രൂപ പെൻഷൻ കിട്ടുന്ന ആ വരുമാനേ ഉള്ളു.
1: സാറെ, നികുതി വിധേയ ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അതിന് മുകളിൽ പോകുന്ന ആൾക്കാർ എന്ത് വരുമാനമാണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം.
2: എത്ര രൂപ വരെ വരുമാനം ഉള്ളവർക്ക് ഇത് റിട്ടയർ ചെയ്യേണ്ടത്?
1: ഓൾഡ് റെജീമിൽ 3 ലക്ഷം വരെയും ന്യൂ റെജീമിൽ 4 ലക്ഷത്തിന് മുകളിലും വന്നു കഴിഞ്ഞാൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം.
2: ഓക്കെ.
0: ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ചെറുകിട കച്ചവടക്കാർക്ക്, അവർക്ക് ഈ കൃത്യമായി കണക്ക് സൂക്ഷിക്കാൻ പറ്റാത്തവർ, ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് ഒന്നും ഇല്ലാത്തവർക്ക്, അവർക്കിത് ചെയ്യാൻ എന്ത് അസിസ്റ്റൻസ് എങ്ങനെയാണ് കിട്ടുക?
1: അസിസ്റ്റൻസ് കിട്ടുക, നമ്മുടെ ഈ ഫയലിംഗ് പോർട്ടലിൽ തന്നെ ധാരാളം വീഡിയോകളും ഒക്കെ ഇട്ടിട്ടുണ്ട്, എങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാം എന്നുള്ള ബുക്ക്ലെറ്റ്സ്, ഫാംലെറ്റ്സ്, അതുപോലെ വീഡിയോസും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അപ്രൂവ്ഡ് ടാക്സ് പ്രാക്ടീഷണേഴ്സിനെ കണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കൊണ്ട് ചെയ്യിക്കാം.
0: ഓക്കെ, നമ്മൾ നേരത്തെ സംസാരിച്ചു ഈ 26 AS AIS ഈ ഫോം TDS പിടിക്കുകയും അതിൽ കാണാതിരിക്കുകയും ചെയ്താൽ, മാം മുമ്പേ അത് സംസാരിക്കുകയും ചെയ്തു, അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
1: 26 AS TDS ക്രെഡിറ്റ് വന്നില്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ നിന്ന് ആരാണോ ടാക്സ് പിടിച്ചത് ആ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് അടുത്തുള്ള ഇൻകം ടാക്സ് ഓഫീസിൽ, എല്ലാ ജില്ലകളിലും TDS ഓഫീസേഴ്സ് ഉണ്ട്, അവരെ ഇതറിയിക്കുക, റൈറ്റിങ്ങിൽ കൊടുക്കുക, ലെറ്റർ എഴുതി കൊടുക്കുക, എൻ്റെ ഇത്ര രൂപ ഇന്ന മാസം TDS പിടിച്ചിട്ടുണ്ട്. പിടിച്ചതിൻ്റെ തെളിവുണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക, പറ്റുമെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ടാൻ നമ്പർ അതുകൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ TDS ഓഫീസർ ഈ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ ടാക്സ് പിടിച്ച വ്യക്തി ഇല്ലെങ്കിൽ സ്ഥാപനത്തിന് ലെറ്റർ അയക്കുകയും അവരെ കൊണ്ട് ഇത് ഫയൽ ചെയ്യിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും.
0: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
3: ഹലോ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: മാഡം, ഞാൻ കോട്ടയത്തു നിന്നാണ്, എൻ്റെ പേര് ഉഷ. എൻ്റെ ഹസ്ബൻഡിന് 2025-26 വർഷത്തില് 11,731 രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ടായിരുന്നു, റിട്ടേൺ കിട്ടി.
1: ഓക്കെ,
3: ഈ വർഷം നമ്മളത് ചെയ്യണം, അതായത് 26-27 റിട്ടേൺ ചെയ്യണം. കാരണം കഴിഞ്ഞ വർഷം 93,652 രൂപയാണ് ബാങ്ക് ഇൻട്രസ്റ്റ്, ബാങ്കിലെ ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ്.
1: അത് മാത്രമേ ഉള്ളൂ
3: ഇപ്രാവശ്യം? അതെ, മാത്രമേ ഉള്ളൂ
1: ഇപ്രാവശ്യം.
3: അതായത്
1: ഫിനാൻഷ്യൽ ഇയർ 25-26 സാർ, മാഡം, ഈ 94 അതിൽ നിന്ന് ടാക്സ് വല്ലതും പിടിച്ചിട്ടുണ്ടോ?
3: അതിനകത്ത് 11,731
1: മാഡം ഫയൽ ചെയ്തു, റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് കിട്ടി. പിന്നെന്താ സംശയം?
3: ഈ വർഷം
1: എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക വർഷത്തെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് അടുത്ത വർഷമാണ്. അടുത്ത മാർച്ച് 31 കഴിഞ്ഞിട്ടാണ്.
3: മാർച്ച് 31 കഴിഞ്ഞിട്ട് അല്ല 25-26 നമുക്ക് ഇത് കിട്ടിയത്. അതായത് മാർച്ച് 31
1: ആ റിട്ടേൺ ആണല്ലോ മാഡം ഇപ്പൊ ഈ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ ഫയൽ ചെയ്ത റീഫണ്ട് വാങ്ങിയത്. ഇനി ഈ സാമ്പത്തിക വർഷത്തെ മാർച്ച് 31 കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എത്ര വരുമാനമുണ്ട്, അതിന് ടാക്സ് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് ടാക്സ് പിടിച്ചിട്ടുണ്ട് റീഫണ്ട് വാങ്ങിക്കണമെങ്കിൽ മാഡം അടുത്ത വർഷവും റിട്ടേൺ ഫയൽ ചെയ്യണം. അല്ല ടാക്സ് ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ട് വേണമല്ലോ. ഇനി മാഡത്തിന് ഇത്രയും ഈ വരുമാനമേ ഉള്ളെങ്കിൽ ടാക്സ് പിടിക്കേണ്ടതില്ല എന്നൊരു ഫോം ബാങ്കിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റും. അത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടാക്സ് പിടിക്കില്ല. ടാക്സ് പിടിച്ചു പോയാൽ റീഫണ്ട് വാങ്ങിക്കാൻ നിർബന്ധമായിട്ടും റിട്ടേൺസ് ഫയൽ ചെയ്യണം.
3: അപ്പൊ ഈ ഫോം ഫില്ല് ചെയ്ത് ബാങ്കിൽ കൊടുക്കേണ്ടതിന് ടൈം ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ?
1: ഏപ്രിൽ മാസത്തിൽ കൊടുക്കണം ഓരോ വർഷവും. മാഡം ബാങ്കിൽ അന്വേഷിക്കുക അവര് ആൾറെഡി ടാക്സ് പിടിച്ചു തുടങ്ങിയോന്ന്, ഇല്ലെങ്കിൽ അവിടെ കൊടുക്കുക.
0: മാം അതുപോലെ ഈ മൈനർ ആയിട്ട് ഒരാളുടെ ഇപ്പൊ നമുക്കറിയാം കുട്ടികളൊക്കെ ഒരുപാട് ബ്ലോഗേഴ്സ് ആവുന്നുണ്ട്, ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നത്. അപ്പൊ അവരുടെയൊക്കെ പേരിൽ ടാക്സ് പിടിച്ചാൽ അവർക്ക് അവർക്ക് എങ്ങനെയാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ അതോ ടാക്സ് പിടിച്ചാൽ എന്ത് ചെയ്യണം?
1: അതായത് മൈനറായ ആൾക്കാരുടെ റിട്ടേൺ അവരുടെ സ്കില്ല് കൊണ്ടല്ല കിട്ടുന്നതെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ പലിശ, ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ അങ്ങനെയൊക്കെ ഉള്ള ഇൻകം ആണെങ്കിൽ അത് ഗാർഡിയൻ്റെ ഇൻകത്തിൽ ക്ലബ് ചെയ്യണം എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഗാർഡിയൻ്റെ ഇൻകത്തിൽ അതുകൂടെ കൂട്ടുക, എന്നിട്ട് ഗാർഡിയൻ റിട്ടേൺ ഫയൽ ചെയ്യുക. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ടാക്സ് പിടിച്ചിരിക്കുന്നത് ഈ ഡെപ്പോസിറ്റ് മൈനറുടെ പേരിലായതുകൊണ്ട് അവരുടെ പാനിലായിരിക്കും ടാക്സ് പിടിച്ച് പോയിരിക്കുന്നത്. അതിന് ITR 2 ഫോമിൽ അതിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് TDS ഷെഡ്യൂളിനകത്ത്. സാധാരണ ITR 1 നമ്മുടെ അവരവരുടെ പാനിലുള്ളത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ITR 2 എനി അതർ പേഴ്സൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് മൈനറുടെ പാനും ഒക്കെ അടിക്കേണ്ട ഓപ്ഷൻസ് അവിടെ വരും. അങ്ങനെ TDS ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ ഈ ഷെഡ്യൂൾ മാത്രം ഫില്ല് ചെയ്താൽ പോരാ, ഷെഡ്യൂൾ SPI എന്ന് പറഞ്ഞിട്ട് റിലേറ്റഡ് പേഴ്സൺസിൻ്റെ ഇൻഫർമേഷൻ, ആരുടെ ഇൻകമാണ് ഞാൻ കാണിക്കുന്നത് എന്ന് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു കോളവും കൂടി ITR 2 അതിൽ കാണിച്ചിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യണം.
0: ഇതിലേക്ക് കൂടുതൽ വരാം മാം. ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ ഹലോ
4: ഹലോ
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? സംസാരിച്ചോളൂ മാഡത്തിനോടെ.
4: മാഡം
0: റേഡിയോ ഒന്ന് മാറ്റി വെക്കാമോ?
4: മാറ്റി ഓഫ് ചെയ്തു. അപ്പൊ എനിക്ക് അറിയേണ്ടിയതാ, ഞാൻ ഈ വർഷം ഞാൻ പെൻഷനറാണ്. ഈ വർഷത്തെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാങ്കിൽ നിന്ന് TDS ഇത് വന്നത്, സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എനിക്ക് തോന്നി ചെറിയൊരു വ്യത്യാസം, ഞാൻ കൂടുതൽ TDS കാണിച്ചു. അപ്പൊ എനിക്കത് തിരിച്ചു കിട്ടണമെങ്കിൽ എങ്ങനെയത്?
1: മാഡത്തിന് റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ജൂലൈ 31 കഴിഞ്ഞാലും ഡിസംബർ 31 വരെ നമ്മൾ ആദ്യം ഫയൽ ചെയ്ത റിട്ടേണിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് റിവൈസ്ഡ് റിട്ടേൺ ഡിസംബർ 31 വരെ ഫയൽ ചെയ്യാൻ
4: പറ്റും.
1: അല്ല, ഈ വർഷം റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇപ്പൊ സമയമുണ്ടല്ലോ മാഡത്തിന്. ഡിസംബർ 31 വരെ റിവൈസ് ചെയ്യാം. അപ്പൊ റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാം.
4: അല്ല, അറിയാനാണ്. പറ്റാതെ പോയാല് എന്താ പിന്നെ അടുത്ത വർഷം?
1: അടുത്ത വർഷത്തേലും ക്ലെയിം ചെയ്യാം. അപ്പം ഇതിപ്പോ TDS ആണ് വിട്ടുപോയതെങ്കിൽ അതിന് ആസ്പദമായ ഇൻകം, ആ വരുമാനവും അടുത്ത വർഷത്തെ റിട്ടേണിൽ കാണിക്കണം. കാണിച്ചു കഴിഞ്ഞാൽ ഈ TDSന് അത് ITR 1 പറ്റില്ല, 2 ബ്രോഡ് ഫോർവേഡ് കഴിഞ്ഞ വർഷത്തെ TDSന് ഈ വർഷത്തേക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ കറസ്പോണ്ടിങ് വരുമാനവും ആ വർഷത്തെ റിട്ടേണിൽ കാണിച്ചിരിക്കണം.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
9: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
8: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
10: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ആർപ്പോ ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
12: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാരിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25-ാം വയസ്സിലേക്ക്.
3: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൌണ്ട്.
2: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5,000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
3: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.

0: കനത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഗോൾഡൻ ഡയമണ്ട്സ് 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
2: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ഷാബാലോ നിർവഹിക്കുന്നു.
1: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോ സ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
2: അൽഅമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
3: ഓണം വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റുകളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
3: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
1: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
4: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൌസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
5: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോകുക?
6: BMW ആദ്യം കിട്ടട്ടെ,
5: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
6: എങ്ങനെ?
5: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്.
6: എന്നാ ഞാനും വരും എന്റെ സ്വന്തം BMW.
7: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: ഈ ഓണം KK ചേട്ടൻ തൂക്കും,
9: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
10: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
12: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
13: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
12: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
13: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
7: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
7: 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
15: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
16: Taxpayers throughout our lives, okay?
17: Okay.
16: My husband is a central government senior officer, okay?
17: Okay.
16: Yeah, Government of India senior officer holding a senior post, okay?
17: Yes.
16: And we have always followed all our income tax rules to the T. And we even got, both of us, I was also working.
17: Yes.
16: In a senior position.
17: Hmm.
16: Now, we even got in between a couple of years back. Hmm. Both of us got, I think, twice or thrice some certificate from the, income tax department.
17: Okay.
16: Thinking that we are model taxpayers.
17: Yes.
16: Okay, all that is fine.
17: Yes.
16: But in the end, my husband passed away on April 25th, okay?
17: Okay.
16: So the ITR return for FY 24-25 was filed. AY 25-26 was filed a little late means that's okay.
17: Okay.
16: I've paid all whatever has to be paid because I was traumatized after his death. And the question of my looking into a return doesn't arise at that time. I'm submitting a return and I wanted to submit it correctly. And especially his return, not my return, his return. Okay?
17: Hmm.
16: Now, we submitted it. But no acknowledgement whatsoever from CPC Bangalore. This is very, very painful.
17: Madam, you mean this return was not yet processed?
16: No, I don't mean that. I mean, normally they will give an acknowledgement. No.
17: Yes, yes.
16: Since he,

0: passed away, he's written, I had filed it.
1: Yes.
0: And I wrote there very specifically.
1: Madam, you have filed after registering as legal heir, right?
0: Not legal heir.
1: Yes.
0: I'm his wife, no.
1: Then you very well get the acknowledgement, madam. You log in into your e-filing portal, select the representative SSE option.
0: No, one minute, madam. I got my acknowledgement immediately.
1: That is in your login.
0: And everywhere.
1: Yes.
0: Okay. But it's my login.
1: But
0: in his case, it is not coming his number. Okay, it's not coming his number because I have submitted on his behalf stating that he's no more.
1: Yes.
0: I tell you why I did that. He has paid all the taxes.
1: Madam, your issue is acknowledgement not received. That is correct. Madam, you do one thing.
0: Where I stand.
1: Madam,
0: as far as this return is concerned.
1: Madam, okay. You do one thing. You log in your PAN, select the option as representative SSE, then you go to view filed returns.
0: Representative SSE.
1: Yes.
0: See.
1: Yes.
0: Okay.
1: Then you, after selecting the option of representative SSE, you check view filed returns. You can you can download the acknowledgements.
0: No, ma'am. I've downloaded all that. I've got the acknowledgement number also. But later on, they process and then they will let us know, no?
1: Yes, you will get the intimation also in your mail.
0: Okay.
1: In the portal also, you can download the intimation. No issue.
0: Okay.
1: If you have any further issues, you please visit our income tax office at Trivandrum. They will help you.
0: Okay. I will tell you, income tax officer, Trivandrum. In fact, I'm a senior officer and I was working in Chennai.
1: Yes.
0: And I used to go
1: okay,
0: to
1: then you visit the Chennai income tax office.
0: Four meetings with the income tax officers.
1: Mm.
0: Okay. Very interesting meetings in Aikar Bhavan, Chennai.
1: Yes.
0: Okay. But what I'm trying to say is, so I have to log in as representative.
1: Yes.
0: I didn't realize that.
1: Yes, yes. You first log in using your PAN and select the option as representative SSE. Then you can view all the returns filed.
0: Filed
1: by your husband.
0: It was filed by me.
1: Okay, but you can see all the returns filed by him also. Representative option.
0: Ma'am, the return and all we have ensured, no problem.
1: Okay.
0: I want to know the response, the final response from CCC.
1: Intimation. You want the intimation.
0: Intimation. Immediately.
1: Intimation also you can download from this view filed returns option.
0: Okay. Oh, yeah, I got what you're saying. Thank you very much.
1: I'm sorry,
0: I did not talk in Malayalam. I am a Malayali, but I was...
1: issue, madam.
0: Thank you very much.
1: Okay, thank you.
0: And Ruby Babu, anchor Ruby Babu of All India Radio, I must congratulate her.
2: Thank you, ma'am.
0: Thank you, ma'am.
2: അപ്പോ ആ മാഡത്തിന്റെ സംശയം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്
1: അതായത് മാഡം ചോദിച്ചത് മാഡം ഹസ്ബൻഡ് മരിച്ചുപോയി, മാഡം റെപ്രസെന്റേറ്റീവ് അസസി ആയിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്തു. മാഡത്തിന് ആദ്യം പറഞ്ഞത് അക്നോളജ്മെന്റ് കാണാൻ പറ്റുന്നില്ല, പിന്നെ ഇന്റിമേഷൻ കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു മാഡം ചെയ്തത് മാഡം ലോഗിൻ ചെയ്തു മാഡത്തിന്റെ ഇതിൽ, അതിനകത്ത് വ്യൂ ഫയൽഡ് റിട്ടേൺസിൽ മാഡത്തിന്റെ സെൽഫ് റിട്ടേൺസേ കാണാൻ പറ്റുള്ളൂ. അതിന്റെ ഡാഷ്ബോർഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ സെൽഫ് എന്നും, നമ്മൾ ഡിഫോൾട്ടായിട്ട് സെൽഫ് ആയിരിക്കും വരിക. അതിനെ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് റെപ്രസെന്റേറ്റീവ് അസസി സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ ഫയൽഡ് റിട്ടേൺസ് എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഇത്രയും നാൾ ഫയൽ ചെയ്ത എല്ലാ റിട്ടേൺസിന്റെ അക്നോളജ്മെന്റും റിട്ടേൺസ് ഫോംസും ഇന്റിമേഷൻസും അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.
2: നമ്മൾ ഈ പരിപാടി കുറച്ച് മുമ്പ് അത് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പക്ഷേ അതായിരിക്കാം. എന്തായാലും മാഡത്തിന്റെ ഒരു കൺസേൺ മാം അത് പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് മാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ടാക്സ് ഓഡിറ്റിനെ കുറിച്ചാണ്. അവരുടെ സമയപരിധി
1: നവംബർ 31.
2: ഓക്കെ, അതുപോലെ തന്നെ ഈ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേംസ് ഉണ്ട്, അപ്പം അവർക്കൊക്കെയുള്ള
1: ഡേറ്റ്സ്, അതായത് ഓഡിറ്റ് ചെയ്യാനുള്ള എല്ലാ കേസുകൾക്കും നവംബർ 31. ഓഡിറ്റ് ചെയ്യേണ്ടാത്തവർക്ക്, ബിസിനസ്സോ പ്രൊഫഷണൽ ലിങ്കോ ഉള്ളവർക്ക് ഓഗസ്റ്റ് 31. ഇതിൽ ഈ രണ്ട് കാറ്റഗറിയിലും വരാത്തവരുടേത് ജൂലൈ 31 ആയിരുന്നു. ഡിസംബർ 31 വരെയും ഫൈൻ അടച്ചുകൊണ്ട് റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും.
2: അവർക്ക് ഈ പറഞ്ഞ നമ്മൾ സാലറിഡ് ഇൻകം ഉള്ളവർക്കൊക്കെ കുറെ ഫോംസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഫോംസ് ഉണ്ടോ?
1: അതായത് ITR 1, 2 സാലറി. ITR 1 എന്ന് പറയുന്നത് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതായത് വീട് വാടക, പലിശ, ഇത് മാത്രമുള്ളവർക്കാണ് ITR 1 പറ്റുക. ITR 2 എന്ന് പറയുന്നത് ഈ പറയുന്നത് കൂടാതെ

0: ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് വസ്തു വിറ്റതോ അല്ലെങ്കിൽ ഷെയർ ട്രാൻസാക്ഷൻ നടത്തിയ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നവർക്ക് ഐ ടി ആർ 2. ഇനി ഐ ടി ആർ ഈ പറഞ്ഞ പ്രിസംപ്റ്റീവ് ഇൻകം, നേരത്തെ നമ്മൾ പറഞ്ഞു 44 ADAയിലെ അഡ്വക്കേറ്റ്സ് പോലുള്ളവർക്ക്, അവർക്ക് ഫയൽ ചെയ്യേണ്ടത് ഐ ടി ആർ 4. ഇനി ബിസിനസ്സുകാർ ഈ പ്രിസംപ്റ്റീവ് കാറ്റഗറിയിൽ വരാത്തവർക്ക് ഫയൽ ചെയ്യേണ്ടത് ഐ ടി ആർ 3 ആണ്. ഇനി കമ്പനികൾക്ക് ഐ ടി ആർ 6, ട്രസ്റ്റ് പോലുള്ളവർക്ക് ഐ ടി ആർ 7, പിന്നെ ഇതൊന്നും കൂടാതെ ചില ഫേംസ് AOP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേംസ് ഒക്കെ കാണും, അവർക്ക് ഐ ടി ആർ 5. ഈ രീതിയിലാണ് ഫോംസ്, ഈ വർഷത്തെ ഫോംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
1: ഈ ഫയല് ഐ ടി ആർ സബ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം ഇടയ്ക്കറി പറഞ്ഞോട്ടെ, അതായത് ഈ ഫയലിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കണം നിർബന്ധമായും. അത് അവരവരുടേത് തന്നെ കൊടുക്കുക, മറ്റൊരാളുടേത് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുന്ന കമ്മ്യൂണിക്കേഷൻ അവരറിയാതെ പോകും. ഈ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു SMS മെയിലും ഈ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും മെയിൽ ഐ ഡിയിലും എല്ലാവർക്കും കിട്ടും. അതിലൂടെ നമുക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ടോ, നമ്മൾ ഫയൽ ചെയ്തതിൽ മിസ്റ്റേക്സ് ഉണ്ടോ, ചില റിട്ടേൺസ് ഡിഫക്റ്റീവായിട്ട് വരും, ഇല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ഡീറ്റെയിൽസ് CPC ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ പോസ്റ്റലായിട്ട് വരത്തില്ല, മെയിലിലോ SMS മാത്രമേ വരുള്ളൂ. അത് അറിയണമെങ്കിൽ നിർബന്ധമായും ഈ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും അവരവരുടേത് തന്നെയായിട്ട് കൊടുക്കുക.
1: ഇതിലേക്ക് വരാം മാം, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാർ. എന്റെ പേര് ബാബുരാജ്, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കരിക്കാത്തുനിന്നാണ് വിളിക്കുന്നത് സാർ. നമസ്കാരം സാർ.
0: നമസ്കാരം
2: സാർ. പാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിക്കാമോ സാർ?
0: ചോദിച്ചോളൂ.
2: അതായത് ഞാൻ ഒരു പാൻ എടുത്തത് ചണ്ഡീഗഡിൽ നിന്നാണ്. പക്ഷെ ഞാനിപ്പോ തിരുവനന്തപുരത്തോട്ട് താമസം മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നിയമപരമായി മാറ്റേണ്ട ആവശ്യമുണ്ടോ, അതോ മാറ്റാൻ സാധിക്കും?
0: സാർ, ഓരോ പാൻ നമ്പറിനും ഒരു ജൂറിസ്ഡിക്ഷണൽ ഓഫീസർ കാണും, അസസിംഗ് ഓഫീസർ, ഇൻകം ടാക്സിന്റെ. അപ്പൊ സാറ് ചണ്ഡീഗഡോ മറ്റോ വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ നിന്ന് പാൻ എടുത്തതാവാം, അവിടെ ആയിരിക്കാം ജൂറിസ്ഡിക്ഷൻ കിടക്കുന്നത്. സാറ് സ്ഥിരമായി ട്രിവാൻഡ്രത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ സാറ് ചെയ്യേണ്ടത് ട്രിവാൻഡ്രത്തെ ഇൻകം ടാക്സ് ഓഫീസർക്കും, ഇപ്പോൾ ആ പാൻ ഏത് ജൂറിസ്ഡിക്ഷനിലാണോ, ചണ്ഡീഗഡ് ആണെങ്കിൽ അവർക്കും, രണ്ടുപേർക്കും ഒരു ലെറ്റർ കൊടുക്കുക. എൻ്റെ പാൻ തിരുവനന്തപുരം, ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് സ്ഥിര താമസമായതുകൊണ്ട് എൻ്റെ പാനിൻ്റെ ജൂറിസ്ഡിക്ഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുക്കുക. അന്നേരം സാറിൻ്റെ പാൻ നമ്പറിൻ്റെ ജൂറിസ്ഡിക്ഷൻ തിരുവനന്തപുരത്തേക്ക് വരും, സാറിൻ്റെ പാൻ നമ്പർ മാറില്ല.
2: അല്ല, അത് കറക്റ്റ്. പാൻ അപ്ഡേറ്റ് എല്ലാം ചെയ്തത് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പോയിട്ടാണ് ചെയ്തത്.
0: അപ്പൊ സാറ് ഇൻകം ടാക്സ് ഓഫീസിൽ ഈ പാൻ കാണിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ അതിന്റെ ജൂറിസ്ഡിക്ഷൻ, ഇൻകം ടാക്സ് ഓഫീസിൽ പോകണം എന്നില്ല, ഈ ഫയലിംഗ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ തന്നെ നോ യുവർ അസസിംഗ് ഓഫീസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പാൻ അടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ പാൻ ജൂറിസ്ഡിക്ഷൻ ഇപ്പൊ എവിടെയാണെന്ന് കൃത്യമായിട്ട് സാറിന് അറിയാൻ സാധിക്കും.
2: അതെ, റൈറ്റ് സാർ. അപ്പോഴേ ഞാൻ ഇത് ഒരു അവർക്ക് മെയിൽ അയച്ചിരുന്നു രണ്ട് കൂട്ടർക്കും. ഞാൻ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഓഫീസിൽ പോയിട്ട് തിരക്കിയിട്ട് അപ്പൊ പറഞ്ഞു ഇങ്ങോട്ട് മാറ്റാനായിട്ട് അവർക്ക് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ
0: അവിടുന്ന്
2: അപേക്ഷ മെയിൽ അയച്ചു, ഒരു റെസ്പോണ്ടും ഇല്ല. ഇവിടെ നമ്മള്
0: സാർ അത് കഴിഞ്ഞ് പാൻ ജൂറിസ്ഡിക്ഷൻ മാറിയോ എന്നുള്ളത് ചെക്ക് ചെയ്തായിരുന്നോ?
2: ചെക്ക് ചെയ്തില്ല.
0: സാർ ഒരു കാര്യം ചെയ്യുക, സാർ ഒന്ന് പോർട്ടലിൽ കയറി ഇപ്പൊ നിലവിൽ ജുഡിസ്ട്രിക്ഷൻ എവിടെയാണെന്ന് നോക്കുക. ഇപ്പോഴും മാറിയിട്ടില്ല എങ്കിൽ സാർ തിരുവനന്തപുരം ഇൻകം ടാക്സ് ഓഫീസിൽ ഒന്ന് പോയി ഒന്ന് തിരക്കുക, ഇല്ലെങ്കിൽ ഒരു മെയിലൂടെ അയക്കുക, ഒരു റിമൈൻഡർ മെയിലൂടെ
2: അയക്കുക. വളരെ നന്ദി സാർ, ഇങ്ങനെയുള്ള കാര്യം പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുന്നതിന് ആകാശവാണിക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു സാർ.
1: താങ്ക് യു സർ. അപ്പോൾ മാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആഫ്റ്റർ ഫയലിംഗ് ശ്രദ്ധിക്കണം.
0: ആഫ്റ്റർ ഫയലിംഗ് ശ്രദ്ധിക്കേണ്ടത് റിട്ടേൺ പ്രോസസ്സ് ചെയ്തോ ഇൻറ്റിമേഷൻ വരുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇൻറ്റിമേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും, അത് പാൻ നമ്പർ സ്മോൾ ലെറ്ററിലും അതിനോട് ചേർത്ത് ഡേറ്റ് ഓഫ് ബർത്തുമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ പഞ്ചുവേഷൻ മാർക്സ് ഒന്നും ഇടരുത്, സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ 0 ചേർത്തടിക്കുക. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനകത്ത് രണ്ട് കോളം കാണും, നമ്മൾ എന്താണോ റിട്ടേണിൽ എഴുതിയത് പ്രോസസ്സ് ചെയ്തപ്പോൾ എന്താണോ, ഇതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലാണ് ഡിമാൻഡ് വരിക. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുകയാണ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇൻറ്റിമേഷൻ വരുമ്പോൾ നോക്കുക, അതിനെ നിസ്സാരമായി കളയാതിരിക്കുക.
1: ഈ വെരിഫൈ ചെയ്ത് ആധാർ ലിങ്ക്ഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്.
0: അതെ, അതായത് ഒരാൾ റിട്ടേൺസ് ഈ വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്താലേ റിട്ടേൺ ഫയൽഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഒപ്പിടിട്ട് ഫയൽ ചെയ്യുന്നതിന് പകരമാണ് ഈ വെരിഫിക്കേഷൻ. അപ്പം വെറുതെ സബ്മിറ്റ് ചെയ്താൽ ഈ വെരിഫൈ

0: അഡ്രസ്സിൽ 30 ദിവസത്തിനകം ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുക.
1: ഓക്കെ, ആസ് എ കൺക്ലൂഡിംഗ് റിമാർക്ക്, ഇപ്പോൾ നമ്മുടെ സമയം ഏകദേശം തീരാറായി. മാമിന് എന്താണ് ടാക്സ് പേയേഴ്സിനോട് പറയാനുള്ളത് ആസ് എൻ ഇൻകം ടാക്സ് ഓഫീസർ?
0: അതായത് എല്ലാവരും കൃത്യമായി ടാക്സ് അടയ്ക്കുക, റിട്ടേൺസ് സമയത്തിന് ഫയൽ ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എന്തെങ്കിലും നോട്ടീസ് വന്നാൽ അതിന് സമയത്തിന് തന്നെ പ്രതികരിക്കുക. അതിന് പ്രതികരിക്കാൻ ഇപ്പം നേരിട്ട് വരണം എന്നില്ല, എല്ലാ ഓഫീസർമാർക്കും മെയിൽ ഐ ഡി ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഏത് കമ്മ്യൂണിക്കേഷനിലും അവരുടെ മെയിൽ ഐ ഡി കാണിച്ചിരിക്കും. ആ മെയിലിൽ റെസ്പോണ്ട് ചെയ്യുക സമയത്തിന്. നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ അഡ്ജോൺമെൻറ്റ് ചോദിക്കാം, പക്ഷേ റെസ്പോൺസ് ഇല്ലാതിരിക്കരുത്. എന്നാൽ അടുത്ത ഫർദർ നടപടികളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പോയിക്കൊണ്ടേയിരിക്കും. പഴയതുപോലെ പോസ്റ്റിൽ എല്ലാ കമ്മ്യൂണിക്കേഷനും കിട്ടണം എന്നില്ല. അതുകൊണ്ട് മെയിൽ എല്ലാവരും അവരവരുടെ മെയിൽ ഐ ഡി തന്നെ നിർബന്ധമായും എല്ലാവരും പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും സഹായിച്ചിട്ടായിരിക്കും. അപ്പോൾ അവരവരുടെ മെയിൽ ഐ ഡി ഇടും. മുമ്പൊക്കെ 10 പേരുടെ വരെ ഒരാൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പം 3 പേർക്കേ പറ്റുള്ളൂ ഒരു മെയിൽ ഐ ഡി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. വരുന്ന നോട്ടീസുകൾക്കെല്ലാം നിർബന്ധമായും റെസ്പോണ്ട് ചെയ്യുക. ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. പിന്നെ ടാക്സ് സമയത്തിന് അടയ്ക്കുക. സമയത്തിന് അഡ്വാൻസ് ടാക്സും ഇല്ലെങ്കിലെല്ലാം അടച്ചു കഴിഞ്ഞാൽ ഒരുപാട് പലിശ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് 26 AIS ഉം AIS ഉം നിർബന്ധമായും വെരിഫൈ ചെയ്യണം. ഇനി AIS-ൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, AIS-ലും തെറ്റ് വരാം, നമ്മുടേതല്ലാത്ത ഒരു ട്രാൻസാക്ഷൻസ് കയറി വരാം, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫീഡ്ബാക്ക് ഓപ്ഷനുണ്ട്, എൻ്റേതല്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ സാലറി നമ്മുടെ എംപ്ലോയർ അപ്ലോഡ് ചെയ്യുന്നു, കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നു, ഡബിളായി പോകുന്നു, അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിലൊരു ഫീഡ്ബാക്ക് ഓപ്ഷനുണ്ട്, അതിൽ നമുക്ക് കറക്റ്റ് എമൗണ്ട് ഇത്രയാണ് എന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തിട്ട് കറക്റ്റ് ഇൻകം കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സ് ഓഫീസിൽ ഇതിനായിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യുക.
1: താങ്ക് യു മാം. ഈ ആദായ നികുതി റിട്ടേൺ സമയബന്ധിതമായി ഫയൽ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവസാന തീയതിക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ മാം വളരെ വ്യക്തമായി തന്നെ ശ്രോതാക്കൾക്ക് മറുപടി നൽകി. ഇന്നത്തെ അതിഥിക്ക് പ്രത്യേക അതിഥിയായിട്ട് വന്നത് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ ആണ്. മാമിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മോടൊപ്പം ചേർന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
2: സ്റ്റുഡിയോയിൽ ഒപ്പം റൂബി ബാബു, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ഡി മനോജ്, സ്റ്റുഡിയോ സഹായം അനില ബിന്ദ് ജമാൽ, അനന്തു മൈലച്ചൽ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം, സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. അയോധ്യയിലെ ഭണ്ഡാരത്തട്ടിപ്പ്, നീറ്റ് പ്രക്ഷോഭ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന തുടങ്ങിയവ ഉന്നയിച്ചാണ് പ്രതിപക്ഷ പ്രതിഷേധം. ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. വെള്ളിയാഴ്ച വരെ ദക്ഷിണ നാവിക കമാൻഡിലാണ് അഭ്യാസ പ്രകടനം. തപാൽ വകുപ്പ് കേരള സർക്കിൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരവായി പുറത്തിറക്കുന്ന തപാൽ മുദ്ര, പ്രീമിയം പ്രത്യേക കവർ എന്നിവ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ ഇനി നടക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടിൽ ജനങ്ങൾക്കാവശ്യം സമാധാനമാണെന്നും രമേശ് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി മന്ത്രി CP ജോൺ. മറ്റന്നാൾ പുലർച്ചെ മുതൽ

സംസ്ഥാനത്തെ 13 പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് KSRTC പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. അട്ടപ്പാടിയുടെ പരമ്പരാഗത കാർഷിക അറിവിനും തദ്ദേശീയ വിത്തുകളുടെ സംരക്ഷണത്തിനും സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം. ഇത്തവണത്തെ പൈതൃക കാർഷിക പുരസ്കാരം നേടിയത് പാലക്കാട് ഗൊട്ടിയാർകണ്ടി ഉന്നതിയാണ്. ഇന്ന് ലോക സിംഹദിനം. ആവാസ വ്യവസ്ഥയിൽ സിംഹങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സംസ്ഥാന ഗവൺമെന്റിന്റെ സി അച്യുതമേനോൻ സ്മാരക പുരസ്കാരം കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന്. 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി ഒരു മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചിത്രമഞ്ജുഷ.
1: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.
0: ചില സിനിമകൾ ഒരു കഥയ്ക്കപ്പുറം മനസ്സിൽ മായാത്തൊരു ഓർമ്മയായി മാറും. അത്തരമൊരു നനുത്ത ഓർമ്മയാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി. NT വാസുദേവൻ നായരുടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥയെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ തിരക്കഥയൊരുക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രം നിഷ്കളങ്കതയും സ്നേഹവും സ്വപ്നങ്ങളും നിറഞ്ഞൊരു മനോഹര ലോകമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്നത്തെ ചിത്രമഞ്ജുഷയിൽ ആ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് തിരികെ നടക്കാം എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലെ ഗാനങ്ങളിലൂടെ. ഈ ഗാനങ്ങളുടെ രചനയും ഈണവും നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം. ആദ്യ ഗാനത്തിലേക്ക് പോകാം. ചിത്ര പാടിയത്.

0: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
1: 1000, 1500 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും. ഏവർക്കും സ്വാഗതം.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
2: മൈ ജി ഫ്യൂച്ചറില്
1: എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
1: എന്നാ ഞാനും വരുന്നളയാ.
0: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ചിത്രമഞ്ജുഷ തുടരുന്നു. അടുത്ത ഗാനം സംഗീത സജിത് പാടിയത്.

0: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
2: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
1: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 1,00,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
5: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
5: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: എന്റെ സ്വന്തം ജാനകി കുട്ടിയിലെ അടുത്ത ഗാനത്തിലേക്ക് പോകാം. ഈ ഗാനം പാടിയത് യേശുദാസ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
1: എന്നാ ഞാനും വരുന്നളിയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: ചിത്രമഞ്ജുഷയിലെ അവസാന ഗാനത്തിലേക്ക് പോകാം. ഈ ഗാനം പാടിയത് ചിത്ര.

0: പ്രിയ ശ്രോതാക്കളെ, എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലെ മധുര ഗാനങ്ങളിലൂടെ നാം പങ്കുവച്ച ഈ മനോഹരമായ ഓർമ്മയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ചിത്രമഞ്ജുഷയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ബാണി രാജേന്ദ്ര.
1: ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
2: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: 18 ക്യാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
2: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തിരയ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കലേഞ്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ഇതാണ്.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: തിരപ്പൂക്കളിലെ അടുത്ത ഗാനം മനുവും സുജാതയും പാടിയത് ചിത്രം കിഴക്ക് ചീമയിലെ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ഡെങ്കിപ്പനിയെക്കുറിച്ച് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി എസ് സംസാരിക്കുന്നു.
2: കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ പ്രമേഹവും രക്താതി സമ്മർദ്ദവും ഒക്കെയാണ്. പക്ഷേ പകർച്ചവ്യാധികൾ പിടിപെടുകയാണെങ്കിൽ ഇന്ന് പിടിപെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രോഗം ഏതെങ്കിലും രീതിയിൽ പിടിപെട്ട് കഴിഞ്ഞാൽ ആശുപത്രി വാസത്തിലേക്കോ ചില സമയത്തൊക്കെ അപകടങ്ങളിലേക്കോ നയിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയിൽ ഒരു സീസണാലിറ്റി ഉണ്ട്. ഒരു വർഷത്തിൽ 12 മാസവും നമ്മുടെ നാട്ടിൽ നിന്ന് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും അത് കൂടുതലും കുറവുമായിട്ടാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡെങ്കിപ്പനി വരുന്ന മാസം ജൂലൈ മാസമാണ്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജൂണും ഓഗസ്റ്റും. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഒരു അവബോധം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഡെങ്കിപ്പനി ഒരു വൈറൽ പനിയാണ്. പക്ഷേ മറ്റു വൈറസുകൾ ഉണ്ടാക്കുന്ന പനിയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള പല പ്രത്യേകതകൾ ഡെങ്കിപ്പനിക്കുണ്ട്. അതിലൊന്ന്, ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന വൈറസ് ഒരു വൈറസ് മാത്രമല്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഡെങ്കിപ്പനിയുടെ 4 വകഭേദങ്ങൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തവണ ഡെങ്കിപ്പനി വന്നിട്ടുള്ള ഒരാൾക്ക് പിന്നീട് ഡെങ്കിപ്പനി വരില്ല എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ഒരു വകഭേദം മാത്രമുള്ള വൈറസാണ് വ്യാപിക്കുന്നതെങ്കിൽ ഒരു തവണ രോഗം വന്നിട്ടുള്ള ആൾക്കാർക്ക് പിന്നീട് രോഗം വരില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചിക്കൻ ബോക്സ് വരില്ല. കാരണം ചിക്കൻ ബോക്സിൽ ഒരു പ്രധാനപ്പെട്ട ജനിതക വകഭേദമാണ് വ്യാപിക്കുന്നത്. പക്ഷെ ഡെങ്കിപ്പനിയിൽ അങ്ങനല്ല. ഒരു തവണ ഡെങ്കിപ്പനി വന്നാൽ വീണ്ടും ഡെങ്കിപ്പനി വരാം എന്ന് മാത്രമല്ല, ഒരു തവണ ഡെങ്കിപ്പനി വന്നിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ഡെങ്കിപ്പനി വരുന്ന സമയത്ത് അത് കൂടുതൽ അപകടകരമാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമുക്ക് ഡെങ്കിപ്പനി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഡെങ്കിപ്പനി അത്രത്തോളം അപകടം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നുപോയ ഏതെങ്കിലും ഒരു പനി ഡെങ്കിപ്പനി ആകാനുള്ള സാധ്യതയുണ്ട്. സിംഹഭാഗം ഡെങ്കിപ്പനികളും നമ്മൾ അറിയാതെ കടന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഡെങ്കിപ്പനി വരുന്ന സമയത്ത് നമുക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊതുക് നശീകരണമാണ്. കാരണം ഇത് കൊതുക് വഴി പകരുന്ന ഒരു രോഗമാണ്. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും നമ്മുടെ വീടുകളിൽ രാവിലെ 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്തും വൈകുന്നേരം ഏതാണ്ട് 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ കടിക്കുന്ന ചെറിയ ഒരുപാട് വെള്ള പുള്ളികളും വരകളും ഒക്കെയുള്ള കൊതുകുകളാണ് ഈഡിസ് കൊതുകുകൾ. ഈ കൊതുകുകളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഡെങ്കിപ്പനി പരത്തുന്നത് തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. സർക്കാരും ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ഡെങ്കിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊതുകുകൾ മിക്കപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ വീടിന്റെ പരിസരത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് കണ്ടെയ്നർ ബ്രീഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ്. കണ്ടെയ്നർ ബ്രീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ വെള്ളക്കെട്ടുകളോ കിണറുകളോ അല്ല കുളങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ പുഴകളോ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല. നമ്മുടെ വീട്ടിന്റെ ചുറ്റും ചിതറിക്കിടക്കുന്ന ചില വസ്തുക്കൾ, ഉദാഹരണത്തിന് മുട്ടത്തോടുകളോ അല്ലെങ്കിൽ ഒഴിഞ്ഞ പാത്രങ്ങളോ ചെടിച്ചട്ടികളോ അല്ലെങ്കിൽ മരത്തിന്റെ പൊത്തുകളോ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളിൽ ധാരാളമായിട്ട് കൂത്താടികൾ കാണും. നമ്മുടെ പ്ലാന്റേഷൻ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിരട്ടകളിൽ നമ്മൾ കാണുന്ന കൂത്താടികൾ, പ്രത്യേകിച്ചും എസ് ആകൃതിയിൽ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് വെള്ളത്തിൽ നീന്തി കളിക്കുന്ന കൂത്താടികൾ പ്രത്യേകിച്ചും ഈഡിസ് ആകാനാണ് സാധ്യത. ഇത്തരത്തിൽ വ്യാപകമായിട്ട് കൂത്താടികൾ നമ്മുടെ പ്രദേശത്ത് മുഴുവനുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവയെ കഴിയുന്നത്ര നശിപ്പിച്ചാൽ അവ വിരിഞ്ഞ് കൊതുകാകുന്നത് തടയുകയും ആ കൊതുക് നമ്മളെ കടിച്ച് ഡെങ്കിപ്പനി പരക്കുന്നത് തടയുകയും ചെയ്യാനായിട്ട് കഴിയും. ഈ കൊതുകുകൾ വീട്ടിൽ ഉള്ളിൽ കടന്ന് നമ്മളെ കടിക്കാനുള്ള സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞ രാവിലെയും വൈകുന്നേരമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരമുള്ള സമയത്ത് വീട്ടിനുള്ളിൽ പുകയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ കൊതുകുകളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. കൊതുക് വലകളിൽ കിടന്നുറങ്ങുന്നതോ രാത്രികാലങ്ങളിൽ വീടുകളിൽ ലിക്വിഡൈസർ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതോ ഒരുപക്ഷെ അത്ര വലിയ ഫലം ചെയ്യില്ല. അത് മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങളെയാണ് പ്രധാനമായിട്ടും പ്രതിരോധിക്കുക. എന്തുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ഈഡിസിനെതിരെ ഫലിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈഡിസ് രാത്രികാലങ്ങളിൽ പൊതുവെ ആളുകളെ കടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രാവിലെയും വൈകുന്നേരവും കൊതുക് കടിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കൊച്ചുകുട്ടികൾ വളരെ ആക്റ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ചും രാവിലെ 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് കുട്ടികൾ ട്യൂഷനൊക്കെ പോകുന്ന സമയമാണ്. വൈകുന്നേരമാണെങ്കിൽ 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം കുഞ്ഞുങ്ങൾ കളിക്കുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ കുട്ടികളെ കൊതുക് കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓടാൻ പോകുന്ന കുട്ടിയാണ്, കളിക്കാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ പോലും ട്രാക്ക് സൂട്ടുകൾ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഈഡിസ് കൊതുകുകൾ വീട്ടിന് പുറത്ത് വിരിഞ്ഞിട്ട് വീട്ടിനുള്ളിലേക്ക് കടക്കണം എന്ന് നിർബന്ധമില്ല. ഒട്ടേറെ സമയങ്ങളിൽ അത് വീട്ടിനുള്ളിൽ തന്നെ വിരിയാനുള്ള സാധ്യതയുണ്ട്. വീട്ടിനുള്ളിൽ തന്നെ കൊതുക് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൊതുകുകൾ തീർച്ചയായിട്ടും നമ്മെ തന്നെ കടിക്കുകയും ഏതെങ്കിലും രീതിയിൽ അത് കൊതുകിന് ഒരു അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ രോഗാണുബാധ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിൽ കൊതുക് വളരുന്ന യാതൊരു സാഹചര്യവും ഉണ്ടാകരുത്. വീട്ടിനുള്ളിൽ കൊതുക് വളരുന്ന സാഹചര്യം ഏറ്റവും പ്രധാനമായിട്ടും ഫ്രിഡ്ജിന്റെ പുറകിൽ കെട്ടി നിൽക്കുന്ന വെള്ളമാണ് പലപ്പോഴും ഉള്ളത്. നമ്മുടെ വീട്ടിൽ ഒറ്റ ഡോർ ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ അതിൽ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് വെള്ളം ഫ്രിഡ്ജിന്റെ പുറകിലുള്ള ചെറിയൊരു അറയിൽ കെട്ടിക്കിടക്കും. മിക്ക ആളുകൾക്കും അത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാവില്ല. അതിൽ കാലങ്ങളായിട്ട് കൊതുക് വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജിന്റെ പുറവ് ഭാഗത്ത് ഇത്തരത്തിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ വീട്ടിനുള്ളിൽ മണി പ്ലാന്റ് പോലെയുള്ള ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടി വെച്ചിരിക്കുന്ന പാത്രത്തിൽ കൊതുക് വളരാനുള്ള സാഹചര്യമുണ്ട്. കട്ടിലിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ആൻട്രാപ്പുകൾ ചില വീടുകളിൽ വെക്കും. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൊതുക് വളരാം. നമ്മുടെ വീട്ടിൽ തന്നെ കക്കൂസിന്റെ ക്ലോസറ്റിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ടാങ്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൊതുക് വളരാം. ചില സമയത്ത് പഴയ ആട്ടുകല്ലോ അല്ലെങ്കിൽ ഗുരുളിയോ ഒക്കെ വീട്ടിനോട് ചേർന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ടയറുകളാണ്. വീട്ടിൽ പലപ്പോഴും ഉപയോഗശൂന്യമായിട്ടുള്ള കാറിന്റെയോ ബൈക്കിന്റെയോ ഒക്കെ ടയർ വീടിനോട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ശ്രദ്ധയിൽ

0: ാതെ തന്നെ വ്യാപകമായിട്ട് കൊതുക് വളർന്ന് നമ്മളെ കടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കുകയും അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുകയും വേണം. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യാൻ പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ കൊതുകിന്റെ കൂത്താടി വളർന്ന് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകായിട്ട് മാറാൻ ഏതാണ്ട് ഒരാഴ്ച എടുക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളിത് കണ്ടെത്തി നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞാൽ അത് കൊതുകാകുന്നതിന് മുമ്പ് തന്നെ കൂത്താടി അവസ്ഥയിൽ തന്നെ നമുക്കതിനെ നശിപ്പിക്കാനായിട്ട് കഴിയും. മറ്റൊന്ന്, നമ്മുടെ വീട്ടിൽ ഡെങ്കിപ്പനി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ അയാളെ കടിച്ച കൊതുകുകൾ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിൽ വിവരം അറിയിച്ചിട്ട് വീട്ടിനുള്ളിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ കൊതുകിനെ നശിപ്പിക്കാനുള്ള, അതിന് ഫോഗാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രദേശത്ത് മുഴുവനാണ് ചെയ്യുക, വീട്ടിനുള്ളിൽ തന്നെ ചെയ്യാവുന്ന ഇൻഡോർ സ്പേസ് സ്പ്രേയിങ് പോലെയുള്ള മാർഗങ്ങൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ വീട്ടിനുള്ളിൽ തന്നെ ചെയ്യും. അതും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഡെങ്കിപ്പനി ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആശുപത്രികളിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പനിയുള്ള ആളുകളെ കൊതുകുവലയ്ക്കുള്ളിൽ കിടത്തുക എന്നുള്ളതാണ്. കാരണം പനി പലപ്പോഴും ഡെങ്കിപ്പനി ആയിരിക്കും. അവർ കൊതുകുവലയ്ക്കുള്ളിലല്ല ആശുപത്രിയിൽ കിടക്കുന്നതെങ്കിൽ അവരെ കടിക്കുന്ന കൊതുകുകൾ മറ്റുള്ള ആളുകളെ കടിച്ച് മറ്റുള്ളവർക്ക് രോഗം വരുന്ന സാഹചര്യവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്തുണ്ടാകുന്ന പനികളിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കോ മറ്റുള്ളവർക്കോ പനി ബാധിക്കുകയാണെങ്കിൽ അത് ഡെങ്കിപ്പനി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. അതോടൊപ്പം തന്നെ മറ്റ് അപകട സാധ്യത കുറവുള്ള ഒട്ടനവധി വൈറൽ പനികളും ഈ സമയത്ത് വ്യാപിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പനി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. രണ്ടു ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനി, അല്ലാന്നുണ്ടെങ്കിൽ പനിയോടൊപ്പം അതിശക്തമായിട്ടുള്ള മേലുവേദന, മറ്റേതെങ്കിലും ഡേഞ്ചർ സൈൻസ്, ഡേഞ്ചർ സൈൻസ് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ചുവന്നതടിച്ച പാടുകൾ എവിടെയെങ്കിലും ഉണ്ടാവുക, അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് രക്തം വരുന്നതായിട്ട് തോന്നുക, അതല്ലാന്നുണ്ടെങ്കിൽ ജന്യയുടെ ലക്ഷണങ്ങൾ കാണിക്കുക, മൂത്രം പോകുന്നതിൽ കുറവുണ്ടാവുക, മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക തുടങ്ങി ഏതെങ്കിലും ഒരു അപകട സാധ്യത ഘടകം കണ്ടാലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതായിട്ടുണ്ട്. വൈദ്യസഹായം തേടുമ്പോൾ ഡെങ്കിപ്പനിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡെങ്കിപ്പനിയിൽ പ്രത്യേകിച്ചും മസിലുകൾക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനുകൾ കുറയ്ക്കുന്നതാണ് നല്ലത്. ഡെങ്കിപ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് ആണ്. അതായത് ഡെങ്കിപ്പനിയിൽ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാനുള്ള ശേഷി ഒരല്പം കുറയാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് മാംസപേശികളിലേക്ക് എടുക്കുന്ന കുത്തിവയ്പ്പുകൾ മാംസപേശികളിൽ രക്തം കെട്ടി നിൽക്കുന്നതിന് കാരണമാകും. അതോടൊപ്പം തന്നെ പലപ്പോഴും ഡെങ്കിപ്പനിയിൽ നമ്മൾ ഡ്രിപ്പ് കൊടുക്കുമ്പോൾ ഈ ഫ്ലൂയിഡ് ഒരു പരിധിയിൽ കൂടുതൽ കൊടുത്താൽ അത് ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് തങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനി ആണ് ഡോക്ടർ സംശയിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പൊതുവിൽ കണ്ടുവരുന്ന ഇഞ്ചക്ഷന് വേണ്ടിയിട്ടും അതോടൊപ്പം ഡ്രിപ്പിന് വേണ്ടിയിട്ടുള്ള വാശി ഡോക്ടറോട് കാണിക്കാതിരിക്കുക, ഡോക്ടറുടെ ഒരു തീരുമാനത്തിനനുസരിച്ച് ഡ്രിപ്പ് തരികയോ തരാതിരിക്കുകയോ ചെയ്യും. പലപ്പോഴും ഡെങ്കിപ്പനിയാണ് എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ഷനുകൾ മാറ്റി ഗുളികകളായിട്ടായിരിക്കും പലപ്പോഴും തരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിയുടെ ചികിത്സ പൂർണ്ണമായിട്ടും ഡോക്ടർക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. കാരണം സാധാരണ പനി ചികിത്സിക്കുന്നതുപോലെ ആയിരിക്കില്ല അദ്ദേഹം അത് ചികിത്സിക്കുക. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: ഡെങ്കിപ്പനിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള ആരോഗ്യ സർവകലാശാല സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി എസ്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ബണി ഇഗ്നേഷ്യസ്, പാടിയത് MG ശ്രീകുമാറും സുജാതയും.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം തൃശങ്കു എന്ന ചിത്രത്തിലെ ഗാനം. മനു മഞ്ജത്തിന്റെ വരികൾ, ജെ ഉണ്ണിത്താന്റെ സംഗീതം. ഈ ഗാനം പാടിയത് നിതിൻ രാജും നിത്യ മാമനും.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്നതാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. കൊല്ലം നീണ്ടകരയിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഗൌതം കൃഷ്ണയുടെ വീട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശിച്ചു. മന്ത്രി ഷിബു ബേബി ജോണും ഒപ്പമുണ്ടായിരുന്നു. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കൃഷിവകുപ്പ് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി. സിദ്ദിഖ്. കോഴിക്കോട് വേങ്ങേരി പച്ചക്കറി വിപണന കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി മന്ത്രി സി.പി. ജോൺ. മറ്റന്നാൾ പുലർച്ചെ മുതൽ 13 പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് പ്രത്യേക സർവീസുകൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട് മാലൂർക്കുന്ന് AR ക്യാമ്പ് റോഡിലെ ട്രാൻസ്ഫോമറിൽ അഗ്നിബാധ. വെള്ളിമാടുകുന്നിലെ അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. തിരുനാവായയിലെ കർക്കിടക വാവുബലി തർപ്പണം മറ്റന്നാൾ പുലർച്ചെ തുടങ്ങും. ക്ഷേത്രക്കടവിൽ വാവുബലിക്ക് 500,000 പേർ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ഇടുക്കി രാജാക്കാട് ടൌണിൽ അതിഥി തൊഴിലാളികളിൽ നിന്നും നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് പിടികൂടിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 2 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ ഏകതാര. മലയാള സിനിമാ സംഗീതത്തിന് സ്വന്തമായൊരു ഭാവലോകം സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ. വയലിനിസ്റ്റായി സംഗീത ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ സംഗീത സംവിധായകനായി മാറി. കാതോട് കാതോരം മുതൽ അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻസ് തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഈണങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു. ഒരേ കടൽ എന്ന ചിത്രത്തിലെ സംഗീതത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഔസേപ്പച്ചൻ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഔസേപ്പച്ചന്റെ തിരഞ്ഞെടുത്ത ഗാനങ്ങളുമായി ഇന്ന് ഏകധാരയിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വാണി രാജേന്ദ്ര. ആദ്യ ഗാനം കാതോട് കാതോരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയത്. ONV കുറുപ്പിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
3: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: ഏകധാരയിൽ അടുത്ത ഗാനം അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന S. രമേശൻ നായർ.

0: ആയിരം വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
2: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
2: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
4: ഏകധാര തുടരുന്നു. അടുത്ത ഗാനം ഒരേ കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ബോംബെ ജയശ്രീ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും,
0: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: അൽ അമാനം
3: സെവൻ ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻ സെപ്റ്റംബർ 10 വരെ നാർക്കടുപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
4: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പ്രൊവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
3: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോതൻകോൾ ആൻഡ് അദ്ദമാം.
5: പ്രിയ ശ്രോതാക്കളെ, ഏകധാരയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഔസേപ്പച്ചൻ ഈണം നൽകിയ ഗാനങ്ങളാണ്. അടുത്തതായി ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് കൈതപ്രം.

0: നമ്മള് ബി എം ഡബ്ല്യൂ വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
1: അവൻ പറയട്ടെ, ചിലപ്പോ ബി എം ഡബ്ല്യൂ നമ്മുടെ പോർച്ചിൽ വന്നാലോ.
0: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം.
1: ആ അത് വാങ്ങിക്കാം, ബി എം ഡബ്ല്യൂ പുറകെ വരും.
0: അതിങ്ങനെ
1: മൈ ജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യൂ ആ, പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
2: മൈ ജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: എംആർടിയിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
4: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
5: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
7: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
8: അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
9: സൂര്യപുത്രൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. ഈ ഗാനം പാടിയത് യേശുദാസ്, രചന എസ് രമേശൻ നായർ.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാ

0: ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
3: എന്താ വേറെ മാച്ച് ഉണ്ടോ?
2: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനും കൊണ്ട് ബാങ്കിൽ പോകണം.
3: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
4: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
5: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
6: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: ഏകധാര തുടരുന്നു. ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി നാം കേൾക്കുന്നത്. എസ് രമേശൻ നായരുടെ വരികൾ, പാടിയത് സന്തോഷ് കേശവും ചിത്രയും.

0: സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഏകധാരയിൽ ഔസേപ്പച്ചൻ ഈണം നൽകിയ ഗാനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം യേശുദാസും സുജാതയും പാടിയത്, ചിത്രം ഉള്ളടക്കം. ഗാനരചന കൈതപ്രം.

0: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
1: BMW ആദ്യം കിട്ടട്ടെ.
0: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
1: എങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
1: എന്ന് ഞാനും വരും എന്റെ സ്വന്തം BMW.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഏകതാരയിൽ ഇനി കേൾക്കാം ചിലമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനരചന ഭരതൻ.

പ്രിയ സംഗീത സംവിധായകൻ ഔസേപ്പച്ചന്റെ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ കോർത്തിണക്കിയ ഇന്നത്തെ ഏകധാര സമാപിക്കുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് വാണി രാജേന്ദ്ര.

കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.

0: ആകാശവാണി അനന്തപുര എഫ് എം 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ മുദ്രയും പ്രത്യേക കവറും തിരുവനന്തപുരത്ത് പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ 4 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലെ സമുദ്ര സഹകരണം ശക്തിപ്പെടുത്താനും പ്രതിരോധ ബന്ധം ആഴത്തിലാക്കാനുമാണ് സന്ദർശനം. 10 വർഷത്തിനിടെ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്തം വ്യാപാര മൂല്യം 422 കോടി രൂപയിൽ നിന്ന് 1.55 ലക്ഷം കോടി രൂപയിലധികമായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സ്ത്രീകളുടെ നേതൃത്വത്തിൽ 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. കടലിൽ കാണാതാകുന്നവരുടെ രക്ഷാപ്രവർത്തനത്തിന് സ്ഥിരം സംവിധാനം സംസ്ഥാനത്ത് ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊല്ലം നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്ത് വിലവർദ്ധന തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വിപണി ഇടപെടലിന് 10 കോടി 50 ലക്ഷം രൂപ മാറ്റിവച്ചിട്ടുണ്ടെന്നും സിദ്ദിഖ് കോഴിക്കോട് അറിയിച്ചു. കർക്കിടക വാവ് ബലിതർപ്പണ കേന്ദ്രങ്ങളിലെ യാത്രാ തിരക്ക് കൃത്യമായി നിരീക്ഷിച്ച് യഥാസമയം വാഹനങ്ങൾ ലഭ്യമാക്കാൻ KSRTC സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി സി പി ജോൺ. ഓരോ കേന്ദ്രത്തിലും പ്രത്യേക സംഘത്തെയും ഓഫീസർമാരെയും നിയോഗിച്ചതായും മന്ത്രി അറിയിച്ചു. കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷന്റെ മേൽനോട്ടത്തിൽ ജില്ലയിലെ 102 CDSകളിലെ ബാലസഭകളിൽ നോ വെഹിക്കിൾ ഡേ ചലഞ്ച്. ഈ മാസത്തെ തീമാറ്റിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് തുടക്കമായി. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. ആകാശവാണി അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: ഹലോ ഡോക്ടർ,
2: അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കെ സോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ഏവർക്കും സ്വാഗതം. മാനുഷിക മൂല്യങ്ങളുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ പ്രതീകമാണ് അവയവദാനം. ഒരാളുടെ വേർപാടിന് ശേഷവും തന്റെ ശരീരത്തിലെ അവയവങ്ങളിലൂടെ മറ്റൊരാളിൽ ജീവന്റെ വെളിച്ചം പകരാൻ സാധിക്കുക എന്നത് മനുഷ്യരാശി കൈവരിച്ച ഏറ്റവും വലിയ മാതൃകകളിലൊന്നാണ്. മരണത്തിലും മരിക്കാത്ത ഓർമ്മയായി മറ്റൊരാളുടെ ജീവിതത്തിന് കൂട്ടായി മാറുക എന്നതാണ് അവയവദാനത്തിന്റെ കാതൽ. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി രണ്ട് പ്രധാന ദിനങ്ങളാണ് നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 3 ദേശീയ അവയവദാന ദിനമായി ആചരിക്കുമ്പോൾ ലോകമെമ്പാടും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. ഗുരുതരമായ രോഗങ്ങൾ മൂലം ജീവിതത്തിനും മരണത്തിനുമിടയിൽ വിധിയോട് പൊരുത്തുന്ന അനേകം പേർക്ക് പുതുജീവിതം നൽകുക എന്നതാണ് ഈ ദിനാചരണങ്ങളുടെയെല്ലാം പ്രധാന ലക്ഷ്യം. ഇന്ന് അവയവദാനത്തെയും അനുബന്ധ വിഷയങ്ങളെയും കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് കേരള സംസ്ഥാന ഓർഗൻ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആണ്. നമുക്ക് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം.
4: സ്വാഗതം
3: സാർ. അപ്പം കേസോട്ടോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
4: കേസോട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. കേരളത്തിലെ എല്ലാ അവയവദാന പ്രക്രിയയുടെ ഏകോപനവും അതിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുകയും അത് റെഗുലേറ്റ് ചെയ്യുന്നതും ഒരു ഉത്തരവാദിത്വമാണ് കേസോട്ട് നിർവഹിക്കുന്നത്. പിന്നെ നമ്മൾ സമൂഹത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, ആശുപത്രിയുടെ ഗുണനിലവാര പരിശോധന, ട്രാൻസ്പ്ലാന്റ് നടക്കുന്നതിന്റെ ഒരു സുതാര്യത, ഇതെല്ലാം പരിശോധിക്കുന്ന ഉത്തരവാദിത്വം കൂടെ കേസോട്ടേക്കുണ്ട്.
3: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
5: നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
5: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ലയിലാണ്.
3: അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ?
5: ഓ, അതെ അതെ അതെ.
3: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
5: നമസ്കാരം.
4: നമസ്കാരം ബിജു.
5: എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ഇപ്പോ ഷുഗർ ഉണ്ട്, അങ്ങനെയുള്ളൊരു പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുമോ?
4: നമ്മൾ ജീവിച്ചിരിക്കുമ്പോ കൊടുക്കാൻ പറ്റുന്ന അവയവം കരളിന്റെ ഒരു ഭാഗമാ, അത് നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ മരണശേഷം പ്രമേഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിലോ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നേത്രപടലം ദാനം ചെയ്യാം, ഹൃദയം ദാനം ചെയ്യാം, കരൾ ദാനം ചെയ്യാം, ഉരുക്കുകൾ ദാനം ചെയ്യാം. മരണശേഷം കുഴപ്പമില്ല.
3: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്കിപ്പോ കേരള സർക്കാരിന് ഒരു അവാർഡ് കിട്ടിയല്ലോ സാർ, അതിനെ കുറിച്ചൊന്ന് പറയാം.
4: ഓഗസ്റ്റ് 3 ദേശീയ അവയവദാന ദിനത്തോടനുബന്ധിച്ച് പല മേഖലയിൽ അവാർഡുകൾ നൽകിയിരുന്നു. അവയവദാന പ്രക്രിയയിൽ കേരളത്തിന് ലഭിച്ച അവാർഡ് മികച്ച പുനർജീവനം, അതായത് കേരളം കുറച്ചു കാലങ്ങളായി കുറെ അഭ്യൂഹങ്ങൾ കാരണവും ശിശുമരണാന്തര അവയവദാനം കുറഞ്ഞു വന്നിരുന്നു, അതിനെ പുനർജീവിപ്പിച്ചതിന് ഒരു മാതൃകാ സംസ്ഥാനമായിട്ട് കേരള സർക്കാരിന് കേസോട്ടോയുടെ പ്രോഗ്രാമിന് അവാർഡ് ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അനുപ്രിയ പട്ടേലിന് നമ്മൾ അവാർഡ് മാറ്റി.
3: നമുക്ക് കേരളത്തിലെ അവയവദാനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൊതുവിൽ എങ്ങനെയാണ്? ഒരാൾക്ക് അവയവം ആവശ്യമായി വരാം, ഒരാൾക്ക് അത് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടല്ലോ.
4: നമ്മൾ രണ്ട് രീതിയിലാണ് അവയവദാന പ്രക്രിയ. ഒന്ന് മരിച്ചവരിൽ നിന്നുള്ള അവയവദാനം, ഒന്ന് ജീവിച്ചിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന അവയവദാന പ്രക്രിയയിൽ നിയമം അനുശാസിക്കുന്നത് അടുത്ത ബന്ധുക്കളിൽ നിന്ന് മാത്രമേ അവയവം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതല്ല നമുക്ക് സുഹൃത്തോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അഭ്യുതാംശം നമുക്ക് തരണമെങ്കിൽ അതൊരു കമ്മിറ്റിയുടെ വിലയിരുത്തലിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അതായത് ആ അവയവ കൈമാറ്റത്തിൽ യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളോ ചൂഷണമോ ഉണ്ട് എന്ന് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയുണ്ട്. ആ സമിതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ബന്ധുവേതര അവയവദാനം സമ്മതമാകുള്ളൂ. അതല്ല നമുക്ക് നമ്മുടെ സ്വന്തം സഹോദരൻ സഹോദരി, ഭാര്യ, ഭർത്താവ്, കുഞ്ഞ മക്കള് അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അവർക്ക് തരുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല. അവർ ഏത് ആശുപത്രിയിലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടേണ്ടത് അവിടെ പോയി പരിശോധനയ്ക്ക് വിധേയമാകുകയും ശാസ്ത്രീയമായും മെഡിക്കൽ വിധത്തിലും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് അവയവദാനത്തിന് പോകാവുന്നതാണ്.
3: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
6: ഹലോ,
3: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
6: ഞാൻ കോട്ടയം ജില്ലാ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഗോപകുമാറാണ്.
3: ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ഉണ്ട്, സംസാരിച്ചോളൂ.
6: ഡോക്ടർ നമസ്കാരം.
4: നമസ്കാരം ഗോകുമാർ.
6: ഡോക്ടർ, ഞാൻ ഒരു കാഴ്ച പരിപാടി ഉള്ള ഒരാളാണ്. 70 വയസ്സ് പ്രായമുണ്ട്. രണ്ടു മൂന്ന് സുഹൃത്തുക്കള് അവരുടെ കണ്ണ് എനിക്ക് ദാനമായിട്ട് തരാമെന്ന് പറഞ്ഞ് വളരെയേറെ എന്നെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ കണ്ണ് അങ്ങനെ എടുക്കാൻ നമുക്ക് പറ്റുമോ?
4: അല്ലെ, ജീവിച്ചിരിക്കുന്ന നമ്മൾ കണ്ണെടുക്കാൻ പറ്റില്ല. കോർണിയ ട്രാൻസ്പ്ലാന്റ് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കോർണിയ മാറ്റിവെക്കുന്ന ആശുപത്രിയിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മരിച്ചവരിൽ നിന്നുള്ള നേത്രപടലം ലഭിക്കുകയും കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യും. വയസ്സൊരു തടസ്സമല്ല.
6: കണ്ണൊക്കെ ദാനം ചെയ്യുന്നവരുടെ മരിച്ച എത്ര മണിക്കൂറിനുള്ളിൽ കണ്ണ് എടുക്കണം?
4: ഒരു 6 മുതൽ 12 മണിക്കൂറിൽ എടുക്കണം. കാരണം കണ്ണിന്റെ നേത്രപടലം ഡ്രൈ ആയി പോകും, വരണ്ടു പോകും. അപ്പൊ വരണ്ടു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് എത്രയും വേഗം എടുക്കുന്നത് അത്രയും നല്ലതാ. പക്ഷെ നമ്മൾ മരണസമയം ഉടൻ തന്നെ അടുത്ത ഐ ബാങ്കിനെ അറിയിക്കുന്നതാണ് ഉചിതം.
3: സാർ, മൃതസഞ്ജീവനി പദ്ധതി വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
4: മൃതസഞ്ജീവനി പദ്ധതി പ്രധാനമായിട്ടും മസ്തിഷ്ക മരണാനന്തര അവയവദാനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഡോക്ടർമാരെ മസ്തിഷ്ക മരണ നിർണയത്തിന് പ്രാപ്തരാക്കുക, പ്രധാന ഉദ്ദേശം. അപ്പൊ ICU നമ്മളൊരു വളരെ സിവിയർ ആയിട്ടുള്ള ബ്രെയിൻ ഇഞ്ചറി ഉള്ള ഒരു പേഷ്യന്റ് ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ നമ്മൾ ഒരു റുട്ടീൻ ആയിട്ട് ഒരു ബ്രെയിൻ ഡെത്ത് ഡിറ്റർമിനേഷൻ, അതായത് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരണം നടക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നത് സാധാരണ സ്വാഭാവിക മരണം നിർണ്ണയിക്കുന്നതിൽ കുറച്ചും കൂടെ ഒരു സങ്കീർണമാണ്. ഏകദേശം ഒരു 10-12 ക്ലിനിക്കൽ പരിശോധനകളും ആപ്നിയ ടെസ്റ്റിന് വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റും ഒക്കെ ഉണ്ട്. അത് 6 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യം 4 ഡോക്ടർമാരുടെ സംഘമാണ് ചെയ്യേണ്ടത്. ആ സങ്കീർണതകൾ കാരണം കുറച്ചൊരു വിമുഖത ഡോക്ടർമാരുടെ അടുത്തുണ്ട്. ICU പിന്നെ ആശുപത്രികൾക്കും ആ ഒരു വിമുഖതയുണ്ട്. അപ്പൊ നമ്മൾ അവരെ ശാക്തീകരിച്ച് ഡോക്ടർമാരെ ഇത് എങ്ങനെയാണ് മസ്തിഷ്ക മരണം നിർണ്ണയിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എന്താണ് നിയമസാധുത, അതിലാണ് നമ്മൾ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. സമൂഹത്തിലൊരു ബോധവൽക്കരണത്തെക്കാൾ ഉപരി ആശുപത്രിയിൽ ഒരു ICU ഒരു മസ്തിഷ്ക മരണം സംബന്ധിച്ച വ്യക്തി കിടന്ന പ്രക്രിയ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ബന്ധുക്കളുടെ അടുത്ത് സംവദിക്കണം, എങ്ങനെ അവയവദാന സന്നദ്ധത ആരായണം, ആ ഒരു പ്രക്രിയയിലാണ് നമ്മൾ ഈ ഒരു വർഷം ഫോക്കസ് ചെയ്ത്. അങ്ങനെയാണ് പ്രോബബ്ലി നമുക്ക് ആ അവാർഡ് തന്നെ ലഭിക്കാനുള്ള കാരണം. സിസ്റ്റംസ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഉദ്ദേശം.
3: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
7: നമസ്കാരം.
3: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് പറയാമോ?
7: ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണാപുരം.
3: ഡോക്ടറായിട്ട് സംസാരിച്ചു.
7: ഡോക്ടറെ നമസ്കാരം.
4: നമസ്കാരം ഉദയകുമാർ.
7: സാറേ, ഈ പരിപാടി ഇന്ന് കൊണ്ടുവന്നതും അറിവില്ലാത്തവർക്ക് കേൾക്കാൻ കഴിയുന്നതും എല്ലാം ഇതും കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. 61 വയസ്സായി സർവീസ് ചെയ്തിരുന്ന ആളുമാണ്. പക്ഷെ ഇത് എന്റെ അപേക്ഷിക്കുന്നത് എങ്ങനെയാണ് ഒരു ചോദ്യം. രണ്ടാമത്, നമ്മളുടെ അവയവ സ്ട്രോക്ക് ഒക്കെ വന്ന ഒരാളാണ്, കൊടുക്കാൻ
4: പറ്റും? സ്ട്രോക്ക് നമുക്ക് തലച്ചോറിനല്ലേ ചെറിയ ഡാമേജ് ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള അവയവങ്ങള് മെഡിക്കൽ പരിശോധനയില് നല്ല അനുയോജ്യമാണെങ്കിൽ മരണസമയത്ത് നമ്മുടെ ബന്ധുക്കൾ വിചാരിച്ചാൽ അവയവം ദാനം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ. അതുകൊണ്ട് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, കേരള ഗവൺമെന്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട്, KSOTO എന്ന് പറയും. ആ വെബ്സൈറ്റിൽ നിന്ന് മക്കളും എല്ലാം ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിൽ ലോഗിൻ ചെയ്താൽ നമുക്ക് മരണാനന്തര അവയവദാനത്തിൽ പ്ലെഡ്ജ് ചെയ്യാം. അത് ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോ നമ്മൾ മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ ഇത് ഓൾറെഡി അറിയാമെങ്കിൽ അവരത് പറയാം, എന്റെ അച്ഛൻ മരണസമയത്ത് അവയവദാന സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, ഡോക്ടർമാർ അതിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നത്. പറഞ്ഞോളൂ. പറ്റും പറ്റും. ഏറ്റവും പ്രധാനം, നമുക്ക് അവയവദാന സന്നദ്ധത ഉണ്ടെങ്കിൽ നമ്മൾ അത് രജിസ്റ്റർ ചെയ്തതിനോടൊപ്പം നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ ആ ഒരു സന്നദ്ധത അറിയിച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ബന്ധുക്കളല്ലേ നമുക്ക് വേണ്ടി തീരുമാനം എടുക്കേണ്ടത്. അല്ല, അതാ പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ബന്ധുക്കൾക്ക് അത് അറിയാത്തോണ്ടാ ഇപ്പൊ ഉദയകുമാർ പറഞ്ഞിരുന്നത്. അവരെ അറിയുന്നില്ലല്ലോ ഇങ്ങനെ സന്നദ്ധ ഉണ്ടെന്ന്. അതുകൊണ്ട് അത് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വീട്ടിൽ അതൊരു ചർച്ചയാക്കുക.
7: ഓൺലൈൻ വഴി ചെയ്യണം അല്ലേ?
4: അതെ, ഓൺലൈൻ വഴി ചെയ്യണം.
7: സാറേ, ഈ പരിപാടി എനിക്ക് ഇത്ര അറിവ് തന്നാണ്. കോടാനകോടി
3: വിളിച്ചതന്നെ നന്ദി. സാറ് നേരത്തെ പറഞ്ഞത് അവയവദാന പ്രതിജ്ഞ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യാവുന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് KSOTO ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ആധാർ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ട് ഡോണർ കാർഡ് സ്വന്തമാക്കാം. ഇൻ കേസ് അങ്ങനെ ഡോണർ കാർഡ് ഒന്നും സ്വന്തമാക്കിയിട്ടില്ലാത്ത ഒരാള് ഇത്തരം പ്രൊസീജിയർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, മരണശേഷം അദ്ദേഹം ശരീര അവയവങ്ങൾ ദാനം ചെയ്യാൻ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ
4: ഉണ്ടെങ്കിൽ
3: ആ വ്യക്തിയുടെ മുന്നേയുള്ള പെർമിഷൻ
4: വേണം. മുന്നേയുള്ള പെർമിഷൻ ഒരു പ്രയോജനം, നമ്മുടെ ബന്ധുക്കൾ ഓൾറെഡി നമ്മുടെ ആഗ്രഹം അറിഞ്ഞിരിക്കും. മറ്റത് ബന്ധുക്കൾക്കും ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, ഇപ്പൊ എന്റെ അച്ഛന് ഇഷ്ടമായിരുന്നു അച്ഛന്റെ അവയവങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്റെ മകന്റെ അവയവം കൊടുക്കുന്ന. അത് ഒഴിവാക്കാൻ ബന്ധുക്കൾക്ക് ആ ഒരു അവയവദാന സന്നദ്ധതയുടെ തീരുമാനം എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാകും. നമ്മൾ നേരത്തെ ജീവിച്ചിരിക്കുമ്പോൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്ലഡ്ജ് ചെയ്യുമ്പോൾ അത് ആധാർ എനേബിൾഡ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് ഫാമിലി മെമ്പേഴ്സിന്റെ ഫോൺ നമ്പറും കൂടെ അതിനകത്ത് കൊടുക്കണം. അപ്പോ അലേർട്ട് വരും, ഇന്ന ആള് ഡൊണേറ്റ് ചെയ്യാൻ ഇന്ന് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഉപകാരവും കൂടെ ഉള്ളത്, നമുക്ക് എന്ന് വേണമെങ്കിലും അൺപ്ലഡ്ജ് ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ഈ സിസ്റ്റത്തിനോട് എനിക്ക് കുറച്ചൊരു അവിശ്വാസമുണ്ട്, ഞാൻ കൊടുക്കുന്നില്ല, അപ്പൊ തന്നെ നമുക്ക് അൺപ്ലഡ്ജ് ചെയ്യാം. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് എന്തായാലും നമ്മൾ ഏതെങ്കിലും ആശുപത്രി ഇപ്പൊ ഉടനെ അവയവം എടുക്കും അങ്ങനെയല്ല. ബന്ധുക്കളാണ് തീരുമാനം എടുക്കേണ്ടത്. രണ്ട് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് അതൊന്ന് പിന്മാറാൻ
3: പറ്റും. മരണം പോലുള്ള ഒരു ഇമോഷണൽ ആയിട്ടൊരു സാഹചര്യത്തിൽ ഇത്തരം ഒരു തീരുമാനം എടുക്കേണ്ടതിന്റെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ
4: പറ്റും. അതാണ് അതാണ് പ്ലഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഉത്തരവാദിത്വം പ്ലഡ്ജ് ചെയ്യുന്നതിനോടൊപ്പം ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇത് അറിയിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്റെ മരണ സമയത്ത് നിങ്ങൾ തീരുമാനം എടുക്കണമെന്ന് അവരെയും കൂടെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പ്ലഡ്ജ് ചെയ്യും, നമ്മൾ മരണ സമയത്ത് ആരും അറിയത്തില്ല, ഡോക്ടർമാർക്ക് ഇത് ആക്സസ് ചെയ്യാനും പറ്റത്തില്ല. പല ആളുകൾക്കും വിചാരിക്കുന്നത് നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രി പോകുമ്പോൾ ഡോക്ടർ അടിച്ചു നോക്കിയിട്ട് ആ പ്ലഡ്ജ് ചെയ്തായിരുന്നു ഇവനെ രക്ഷപ്പെടുത്തേണ്ട ഇവന്റെ ഓർഗനൊക്കെ എടുക്കാം. അങ്ങനെയല്ല, പ്ലഡ്ജ് ചെയ്ത ആൾക്കും പ്ലഡ്ജ് ചെയ്തതിന്റെ ഫാമിലി മെമ്പേഴ്സിന് ഇയാളുടെ ആധാർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇന്ന ആൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സീക്രസിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് നമ്മൾ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് എന്തായാലും ആശുപത്രി പോയി അവയവം എടുക്കുന്നുള്ളൊരു പേടിയേ വേണ്ട, അത് നിങ്ങൾക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ.
3: സർക്കാർ ചെലവില് അവയവദാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതാണ്.
4: കേസോട്ടോയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് രണ്ട് തരത്തിലുള്ള ഫണ്ട്, ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടും ഒന്ന് നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിന്റെ ഫണ്ട്. അപ്പൊ ഞങ്ങളുടെ ജീവനക്കാരുടെ ശമ്പളവും ബോധവൽക്കരണ ശമ്പളവും ട്രെയിനിങ് പ്രോഗ്രാമിനും എല്ലാം വിവിധ ഘടനകളിലായിട്ട് നമുക്ക് എല്ലാ വർഷവും. കേരളത്തിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വിമാനമാർഗം അവയവം കൊണ്ടുപോകുന്നത് പോലും സർക്കാർ ചെലവിലാണ്. ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും ഇല്ല. എട്ടോളം ഹൃദയം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ മാറ്റിവെച്ച എല്ലാം സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഹെലികോപ്റ്റർ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്ത്. പിന്നെ ജിആർഎൽ ഹോസ്പിറ്റലിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റും ഹൃദയം മാറ്റി വെക്കൽ നടന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദയം മാറ്റും. അപ്പൊ എല്ലാ രീതിയിലും സർക്കാരിന്റെ വളരെ പിന്തുണ ഈ അവയവം മാറ്റി വെക്കൽ രംഗത്തുണ്ട്.
3: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
8: ഹലോ,
3: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയണേ.
8: കൊല്ലം ജില്ല കുടിക്കോടും സദാശിവനാണ്.
3: ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ഉണ്ട്, സംസാരിച്ചോളൂ.
8: അവയവദാനത്തിന് പ്രായപരിധി വല്ലതും
4: ഇല്ല? നമ്മൾ മരിച്ച ശേഷമുള്ള അവയവദാനത്തിന് പ്രായപരിധിയൊന്നുമില്ല. അവയവം കേടുപാടുകളൊന്നും ഇല്ലാത്ത അവയവമാണെങ്കിൽ ഏത് വയസ്സിൽ വേണമെങ്കിലും നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. 80 വയസ്സാണെങ്കിലും നമ്മുടെ ലിവറൊക്കെ വളരെ കണ്ടീഷൻ ആണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മസ്തിഷ്കമരണം സംഭവിക്കണം, നമ്മുടെ ബന്ധുക്കൾ വിചാരിച്ചാൽ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാം. വയസ്സൊരു തടസ്സമല്ല മരണാനന്തര അവയവദാനത്തിൽ. അതെ അതെ, രജിസ്റ്റർ ചെയ്യുന്നതല്ല, രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് അറിയിച്ചിരിക്കണം. ഞാൻ മരിച്ചാല് വെറുതെ കൊണ്ട് കത്തിച്ചൊന്നും കളയരുത്, എന്റെ അവയവം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ആഗ്രഹമെന്ന് അവരെയും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അതും രജിസ്റ്റർ ചെയ്യണം. അത് അടുത്തുള്ള മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിലാണ് അത് അറിയിക്കേണ്ടത്. കാരണം ബോഡി അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ പഠനാവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ബോഡിയിൽ നിന്ന് വേറെ കോശങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പഠനാവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിരുന്നാൽ മതി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാൽ അവര് ബോഡി ദാനം ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. താലൂക്ക് ആശുപത്രിയിൽ പറ്റില്ല.
3: സാർ, ഇപ്പോ ഡോണർ കാർഡ് രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കിയിട്ടുള്ള ഒരാൾ മരണപ്പെട്ടു, ബന്ധുക്കൾക്ക് അറിയാം അവയവങ്ങൾ ദാനം ചെയ്യാൻ പുള്ളി സന്നദ്ധനായിരുന്നു എന്നുള്ളത്. ഇപ്പൊ വീട്ടിൽ കിടന്നാണ് മരണം സംഭവിക്കുന്നത് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അടുത്തുള്ള ആശുപത്രിയെ സമീപിക്കുകയാണോ, എങ്ങനെയാണ്?
4: വീട്ടിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ നമുക്ക് കോർണിയം സ്കിന്നും എടുക്കാൻ പറ്റും. ഇത് രണ്ടുപേ പറ്റുള്ളൂ. അതും നിശ്ചിത സമയത്തിനുള്ള എടുക്കുകയും ചെയ്യണം. അവയവം എടുക്കണമെങ്കിൽ ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ശ്വസനം നിലനിർത്തുന്ന അവസ്ഥയിൽ മാത്രമേ മറ്റുള്ള ഓർഗൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടും രണ്ട് ബ്രെയിൻ ഡെഡ് എന്ന് പറയുന്നതും സ്വാഭാവികതലും കോർണിയ, അതായത് നേത്രപടലവും ത്വക്കും എടുക്കാം. വെന്റിലേറ്റർ സഹായത്തോടുകൂടി കിടക്കുന്ന ഒരാള് മസ്തിഷ്കമരണം സംഭവിക്കുകയാണെങ്കിൽ എല്ലാ ആന്തരിക അവയവങ്ങളും ഉപയോഗിക്കാം.
3: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
9: ഹലോ,
3: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? ഓക്കെ, സംസാരിച്ചോളൂ.
9: സാർ, ഞാൻ വിളിച്ചത് കണ്ണ് ഇപ്പൊ തീരെ കാഴ്ചയില്ലാത്തവർക്ക് ഇപ്പൊ അവയവം മാറ്റാൻ പറ്റുമോ?
4: കണ്ണിന്റെ നേത്രപടലമാണോ മാറ്റേണ്ടത് അതോ വേറെ അവയവങ്ങൾ?
9: അത് തീരെ പ്ലെയിൻ ആണ്. അപ്പോ കാണിച്ചുമ്പോൾ നരമ്പിന്റെ പ്രശ്നം വരുമ്പോ അങ്ങനെ മാറ്റാൻ പറ്റുമോ? അന്നേരം
4: ഇല്ല, നരമ്പിന്റെ പ്രശ്നം നമുക്ക് കോർണിയക്ക് മാത്രം, നേത്ര പടലം കാരണമുള്ള അന്ധതയ്ക്ക് മാത്രമേ കോർണിയ ട്രാൻസ്പ്ലാന്റ് വഴി നമുക്ക് അന്ധത മാറ്റാൻ പറ്റുള്ളൂ. കണ്ണിന്റെ ഞരമ്പുകൾക്കുള്ള കേടുകൾക്ക് കണ്ണ് മാറ്റി വെക്കാൻ നടക്കത്തില്ല.
9: അറിയേണ്ടി.
3: നന്ദി. സാർ, ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാം എന്ന് പറഞ്ഞാൽ സ്വാഭാവിക മരണം, ഇപ്പൊ ആശുപത്രിയിലാണെങ്കിലോ വീട്ടിൽ വെച്ചുണ്ടാകുന്ന സ്വാഭാവിക മരണത്തിന് ശേഷം എന്റെ കിഡ്നി കരൾ തുടങ്ങിയ ഭാഗങ്ങൾ ദാനം ചെയ്യാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ അത് മസ്തിഷ്ക മരണത്തിന് ശേഷം സാർ പറഞ്ഞ പോലെ വെന്റിലേറ്റർ സപ്പോർട്ടിലൂടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രൊസീജിയർ ആണെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. അപ്പൊ അതിനൊരു വ്യക്തമായിട്ടൊരു മറുപടി
4: പറയാം. രക്തസംക്രമണം ഉണ്ടായിരിക്കണം ബോഡിക്ക്, ഓർഗൻസ് എല്ലാം, ലിവറിനാണെങ്കിലും കിഡ്നിക്കാണെങ്കിലും. ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഓർഗൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത്, ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന കാർഡിയാക് ഡെത്ത് പ്ലാൻഡ് ഡെത്താണ്. നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ബി പി കുറഞ്ഞു,

0: കുറഞ്ഞ നമുക്കറിയാം അടുത്ത 2-3 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കും. അങ്ങനെയുള്ളവരിൽ ബന്ധുക്കളുടെ സമ്മതത്തോടുകൂടി മരണം സംഭവിച്ച് 5 മിനിറ്റിനുള്ളിൽ അവയവമെടുക്കാവുന്ന പ്രക്രിയയിലോട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അവയവമെടുക്കാം. അതായത് ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയക് ഡെത്ത് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഡൊണേഷൻ ആഫ്റ്റർ സർക്കുലേറ്ററി ഡെത്ത്, മറ്റത് ഡൊണേഷൻ ആഫ്റ്റർ ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക മരണാനന്തര അവയവദാനം. അല്ലാത്തതും സംഭവിക്കാം, പക്ഷേ ഇൻ ഹോസ്പിറ്റൽ ആയിരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ അവയവം എടുക്കാനുള്ള പ്രക്രിയ ആരംഭിക്കണം. അത് ഇന്ത്യയിൽ അത്ര പ്രാവർത്തികമായിട്ടില്ല, പക്ഷേ വരും ദിവസങ്ങളിൽ അതും നടക്കുന്നതായി. വീട്ടിൽ വെച്ചത് നമുക്ക് പറ്റില്ല.
1: ചില നമുക്കിപ്പോ ബ്രെയിൻ ഡെത്ത് കൂടുതൽ സംഭവിക്കുന്നത് അപകട മരണങ്ങളിലാണല്ലോ. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം റോഡ് അപകടങ്ങൾ വളരെ കൂടിയ ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് അവയവദാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. അതിന്റെ ഇടയിലുള്ള ഒരു തടസ്സം എന്തായിരിക്കും?
0: കുറെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷത്തിന് റോഡ് അപകട മരണ നിരക്കുകൾ എടുത്തിൽ ഏകദേശം 4000-ത്തോളം പ്രതിവർഷമാണ് മരണം. പക്ഷെ നമ്മുടെ ഡൊണേഷൻ നമ്പർ 25 മുതൽ 30 വരെയൊക്കെ ഉള്ളൂ. അതിന്റെ കാരണം 2-വീലേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതലും ഹെൽമെറ്റ് ഉപയോഗിച്ച് തുടങ്ങി. അപ്പൊ മസ്തിഷ്ക മരണമല്ല സംഭവിക്കുന്ന, ഓൺ ദ സ്പോട്ട് ഡെത്താണ് സംഭവിക്കുന്നത്. പിന്നെ മറ്റുള്ള അവയവങ്ങളുടെ ഇഞ്ചുറി കാരണം, ലിവറിന്റെയോ കിഡ്നിയുടെയോ, കാരണം വയറിലൊക്കെ ഇടിയുണ്ട് അങ്ങനെ. അപ്പോൾ ബ്രെയിൻ ഡെഡ് ആൾക്കാരുടെ എണ്ണം നമുക്ക് കുറച്ച് കുറവാണ് കേരളത്തില്. പിന്നെ രണ്ടാമത്തെ, മസ്തിഷ്ക മരണം സംഭവിച്ച് ICU കിടക്കുന്ന രോഗിക്ക് ആ ഒരു മസ്തിഷ്ക മരണം, നേരത്തെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചാൽ മരണ നിർണയം നടക്കുന്നില്ല. ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു ബ്രെയിൻ ഡെഡ് ആണെന്ന് ബന്ധുക്കളുടേത് കൺവേ ചെയ്യാനൊരു മടിയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സയന്റിഫിക് ഒരു എംപവർമെന്റ് ശാക്തീകരണം കൊടുക്കേണ്ടതുണ്ട്. അതൊന്ന്. അത് കഴിഞ്ഞ് ഇൻ കേസ് ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ തന്നെ അത് ബന്ധുക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല. പിന്നെ ബന്ധുക്കളുടെ അടുത്ത് ഈ അവയവദാനത്തിന്റെ സാധ്യത പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ പല ലെവലിലാണ് നമ്മുടെ ഈ തടസ്സങ്ങൾ. അവരുടെ ഒരു ആശങ്ക, ഇനി മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാല് ഓ ഇത് എന്റെ മകനെ ചികിത്സിക്കാതെ അവയവമെടുക്കാനുള്ള ആശുപത്രിയുടെ താല്പര്യമാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് ഡോക്ടർമാർ വിചാരിക്കുക. അങ്ങനെ ഉണ്ടെന്നല്ല, ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ച് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പൊതുജനത്തെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം ഡോക്ടർമാരെയും ബോധവൽക്കരിക്കുന്നത്. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് ഇമ്പോർട്ടൻ്റ്. കാരണം വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലാണ് ബന്ധുക്കൾ നിൽക്കുന്നത്. ആ സമയത്ത് മരണനിർണയത്തിനോടൊപ്പം നമ്മൾ അവയവും കൂടെ ചോദിക്കണം. ഡിഫിക്കൽട്ടാണ്, നമ്മൾ അത്ര ഒരു എളുപ്പം സംഭവിക്കുന്ന ഒരു പ്രക്രിയ അല്ലാതെ. അതിന് നല്ല സങ്കീർണതകളാണ്. കാരണം ആ ഇമോഷൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ ഇത് ഡോക്ടർമാർക്ക് ആക്ച്വലി ഒന്നാമത്തെ കാര്യം അവർക്ക് ആ സമയം ഉണ്ടാകത്തില്ല. ആ ബന്ധുക്കളുടെ ആ ഒരു ഡിഫിക്കൽട്ട് സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ട് അവരത് കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് മസ്തിഷ്ക മരണം പറഞ്ഞു കൊടുക്കണം, അതിനുശേഷം ഈ അവയവദാനത്തിന്റെ പ്രക്രിയയെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതിനുള്ള സാവകാശം ചിലപ്പോൾ പല ആശുപത്രികളിലും, കാരണം ഈ കിടക്കുന്ന രോഗികളെല്ലാം ന്യൂറോളജി ഡോക്ടർമാരൊക്കെ ഇല്ലായിരിക്കും. അവരുടെ ഓരോ സർജറികളും 19 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന സർജറിയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് അവര് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ വന്ന് പറയുന്നത്. ആശുപത്രികൾ തന്നെ അതിനൊരു കൗൺസിലിംഗ് മെക്കാനിസംസ് ഒക്കെ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ആളുകൾക്ക് എളുപ്പമായിരിക്കും ഡിസൈഡ് ചെയ്യാൻ. ആ ഒരു തടസ്സമുണ്ട്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയാമോ?
2: എന്റെ പേര് വിജയപിള്ള, ആലപ്പുഴയിൽ നിന്ന്
1: സംസാരിച്ചോ?
0: നമസ്കാരം.
2: എനിക്ക് മരണശേഷം എന്റെ ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതിന്റെ കൂടെ എനിക്കൊരു ഡൗട്ട് കൂടെ ഉണ്ട്. ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യുമ്പോഴത്തേക്ക്
0: പറ്റും? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നമ്മൾ പോയി ബന്ധപ്പെടേണ്ടി വരും ബോഡി ഡൊണേഷൻ. പക്ഷെ നമ്മൾ ബന്ധുക്കളുടെ അടുത്ത് പറയണം, ഞാൻ മരിച്ചാൽ ആദ്യം നേത്രബാങ്കിനെ വിളിച്ച് കണ്ണ് നൽകണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കണ്ണ് ആദ്യം കൊടുക്കുക, അതിനുശേഷം ബോഡി വിട്ടുകൊടുത്താൽ മതിയാവും. ഇത് രണ്ടും രണ്ട് ആൾക്കാരാ ചെയ്യേണ്ടത്. അതായത് നേത്രബാങ്കാണ് കണ്ണെടുക്കുന്നത്, മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നത്. രണ്ടുപേരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കുണ്ടാവും. ബന്ധുക്കളെയാണ് നമ്മൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് നേത്രപടലവും കൊടുക്കണം, എനിക്ക് എന്റെ ശരീരവും ദാനം ചെയ്യണം. ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കാണ്. അതെ, വളരെ അതെ, വളരെ ശരിയാണ്.
2: പറഞ്ഞ് അവരെ അറിയിച്ചുകൊണ്ട്
0: നമ്മൾ മരിക്കുമ്പോ നമ്മുടെ എന്തായാലും മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ ഉടൻ ഓടിയെത്തുമല്ലോ. അപ്പൊ അവർക്ക് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നാല് അവർക്ക് ആ തീരുമാനം എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും.
2: ഇപ്പൊ ആലപ്പുഴ
0: അനാറ്റമി ഡിപ്പാർട്ട്മെന്റിലാണ് ബന്ധപ്പെടേണ്ടത്. കണ്ണുകൾക്കാണെങ്കിൽ നേത്രബാങ്കിലാണ് ബന്ധപ്പെടേണ്ടത് കേട്ടോ. അതും ആലപ്പുഴ തന്നെ ഉണ്ട്. ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നേത്രപടലത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്.
1: സാർ, ഇപ്പൊ കേരളത്തിന്റെ അവയവദാന ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ പല സിനിമകളും അതിനെ സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില സിനിമകൾ വളരെയധികം അവയവദാനത്തെ പ്രൊമോട്ട് ചെയ്യാനും ആൾക്കാർക്ക് അവബോധമുണ്ടാക്കാനും നന്നായിട്ട് പ്രവർത്തിച്ചു. സിനിമ കണ്ട ശേഷം ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ട് അവയവദാനം ചെയ്യാൻ മുന്നോട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ മറ്റ് ചില സിനിമകൾ ചൂഷണം ഉണ്ടാകാം, ചില ആശുപത്രികൾ ഇതിൽ പങ്കാളികളാകാം എന്നുള്ള തരത്തിലുള്ള സിനിമ, അത് കലാപരമായ ആവിഷ്കാരം മാത്രം മാത്രമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യം

0: വ്യക്തിയുമായി ബന്ധപ്പെടുത്തി പല ആൾക്കാരും സന്നദ്ധത ഉണ്ടായിരുന്ന ആൾക്കാർ പിന്മാറിയതായിട്ട് സാറിന് അനുഭവം ഉണ്ടായിരിക്കും. അപ്പം ഈ മാധ്യമങ്ങൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആയിട്ട് ഇടപെടണം, പല യൂട്യൂബ് ചാനലുകളും അവരുടെ ഒരു റീച്ചിന് വേണ്ടിയൊക്കെ പല ന്യൂസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ ആവശ്യമുള്ളവന് കിട്ടേണ്ടുന്ന ഒരു അവയവം കിട്ടാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്.
1: വളരെ ശരിയാണ്. കാരണം സമൂഹ മാധ്യമങ്ങളുടെ ഒരു വരെ പോരായ്മ എന്ന് പറഞ്ഞാൽ അവര് എഡിറ്റഡ് ആയിട്ടല്ല വാർത്തകൾ വരുന്നത്. നമുക്ക് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, തെറ്റായ വാർത്ത പ്രചരിക്കും, അത് വളരെ പെട്ടെന്ന് പ്രചരിക്കുകയും ചെയ്യും. പിന്നെ പണ്ട് പോലത്തെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളായിരുന്നാലും പത്രമാധ്യമങ്ങളായാലും അവരുടെ എഡിറ്റഡ് വേർഷനും അതിന്റെ ഫാക്ട് ചെക്കും എല്ലാം ചെയ്തിട്ടാണ് പബ്ലിക്കിൽ കൊടുക്കുന്നത്. ഇവിടെ ഫാക്ട് ചെക്ക് സംബന്ധമല്ല, എനിക്ക് വേണമെങ്കിൽ ഇന്ന് ഒരു 30 seconds ഒരു വാർത്ത പ്രചരിപ്പിച്ചിട്ട് ഞാൻ എന്റെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇടാം. തെറ്റും ശരിയും തിരിച്ചറിയാൻ പോലും മെനക്കെടാതെ ഫോർവേഡ് ചെയ്യുന്ന വാർത്തകളുണ്ട്. എന്റെ ഫോണിൽ തന്നെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ഇന്ന ആളെ ഇന്ന ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട്, വൃക്കകളും കരളുകളും ലഭ്യമാണ്, ബന്ധപ്പെടുക എന്ന് പറഞ്ഞ ഫോൺ നമ്പർ തരാം. പൊതുജനം മനസ്സിലാക്കേണ്ടത് മസ്തിഷ്കമരണം കൃത്രിമമായി നിർണയിക്കപ്പെടാൻ സാധിക്കില്ല. 4000 റോഡപകട മരണങ്ങൾ ഒരു വർഷം സംഭവിക്കുമ്പോൾ നമുക്ക് ആകെ കൂടെ മസ്തിഷ്കമരണം നിർണയിച്ച് നടത്തുന്നത് 25 or 26 അവയവദാനം ആണ് നടക്കുന്നത്. പക്ഷേ നമുക്ക് കേരളത്തിൽ 1500 to 1600 ശസ്ത്രക്രിയയാണ് നടക്കുന്നത്. അത്രയും ട്രാൻസ്പ്ലാന്റിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അതിന്റെ മെജോറിറ്റി നമ്മൾ ലിവിംഗ് ഡോണർ എന്നാണ്, ജീവിച്ചിരിക്കുന്ന എടുക്കുന്നത്. അത് വിദേശ രാജ്യങ്ങൾ നേരെ തിരിച്ചാ, മെജോറിറ്റിയും മരണാനന്തര അവയവദാനവും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ലിവിംഗ് ഡോണറിന്റെ ആവശ്യം വരാറുള്ളൂ. അപ്പൊ അതിലോട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു ആരോഗ്യ രംഗം മാറേണ്ടത്.
0: അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് സ്ഥലം പറയാമോ?
2: എന്റെ പേര് രാജേന്ദ്രൻ, ഞാൻ കണ്ണൂർ.
0: സംസാരിച്ചോ.
2: ഹലോ ഡോക്ടർ.
1: രാജേന്ദ്രൻ സംസാരിച്ചോളൂ.
2: ആ നമസ്കാരം സാറേ.
1: നമസ്കാരം.
2: ഞാൻ 2013 കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എന്റെ ബോഡി മൊത്തം കൊടുത്തതാണ്. കണ്ണാശുപത്രി ആയിട്ട് അവർക്കന്ന് ഇല്ലായിരുന്നു. ഇന്നിപ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. എനിക്ക് 63 വയസ്സുണ്ട്. ഷുഗറും പ്രഷറും ഉണ്ട് അത്യാവശ്യം. ഞാൻ ആരോഗ്യമായിട്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. മദ്യപാനിയോ പുകവലിക്കുന്ന ആളോ ഒന്നുമല്ല. പക്ഷെ എന്റെ ഇപ്പോഴത്തെ ആഗ്രഹമാണ് സാറ്, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്റെ അവയവങ്ങൾ കൊടുക്കാൻ ഈ ആശുപത്രി സമ്മതിക്കുമോ, ഞാൻ കൊടുത്തു പോയത് കൊണ്ട് എന്നാണ് എന്റെ ചോദ്യം.
1: മുഴുവനുള്ള ശരീരം ദാനം ചെയ്ത് മരണാനന്തര അവയവദാനമാണ്. നമ്മള് മരിച്ച ശേഷം എന്റെ മൃതശരീരം അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുക. ഇത് ഇപ്പൊ പറയുന്ന ആഗ്രഹം എന്ന് വെച്ചാല് ജീവിച്ചിരിക്കുമ്പോ തന്നെ അവയവം ഏതെങ്കിലും ഒരു വേണ്ട വ്യക്തിക്ക് കൊടുക്കണം, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ആ പക്ഷെ നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നം വെച്ചാല് ഡയബറ്റീസ് ആയതുകൊണ്ട് നമുക്ക് കിഡ്നി ഉപയോഗിക്കാൻ പറ്റില്ല. ലിവറിന്റെ കാര്യം, ലിവർ സാധാരണ പ്രമേഹ രോഗികൾക്കെല്ലാം ഫാറ്റി ലിവർ എന്നുള്ളൊരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് കരളുകളും ദാനം ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന അവയവദാനം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കാരണം കൊണ്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ മരിച്ച ശേഷം ബോഡി മാത്രമല്ല എല്ലാ അവയവങ്ങളും കൊടുക്കാൻ സന്നദ്ധത നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പ്രകടിപ്പിക്കാനും സുഹൃത്തുക്കളെ അത് അറിയിക്കുകയും കൂടെ ചെയ്യണം. ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അറിയത്തില്ലല്ലോ എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ആഗ്രഹം സുഹൃത്തുക്കളെയും കൂടെ അറിയിച്ചാല് നേത്രപടലവും മസ്തിഷ്കമരണം സംഭവിക്കുകയാണെങ്കിൽ മറ്റുള്ള അവയവങ്ങളും സ്വാഭാവിക മരണം വീട്ടിൽ വെച്ച് നടക്കുകയാണെങ്കിൽ നേത്രവും ദാനം ചെയ്യാം. നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച പോലെ മൃതശരീരം മുഴുവനായിട്ടും ദാനം ചെയ്യാം.
2: ഞാനിത് സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോ അറിയാനും കാണാനുമായിട്ട് കൊടുത്ത ആപ്ലിക്കേഷൻ ഫ്രെയിം ചെയ്ത് എന്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്.
1: വളരെ ശ്ലാഘനീയമായ പ്രവൃത്തിയാണ്.
2: പിന്നെ പുതുതായിട്ട് ആരെന്നെ കാണാൻ വരുന്ന അവരെ ഇത് കാണിച്ചും കൊടുക്കും. ഹോസ്പിറ്റലിൽ ഇത് ഒരു ബോണ്ടായിട്ട് എടുത്ത ഒരു ബോണ്ടും എനിക്ക് തന്നിട്ടുണ്ട്. അത് ലാമിനേഷൻ ചെയ്ത് ഞാൻ അലമാരിയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്.
1: പൊതുജനങ്ങളിൽ കൊടുക്കാവുന്ന നല്ല മാതൃകാപരമായ പെരുമാറ്റം. നന്ദിയുണ്ട്.
0: സാർ, നമുക്കിപ്പോ കിഡ്നി മാറ്റിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാര് വെയിറ്റിംഗ് ലിസ്റ്റിലാണല്ലോ. അപ്പൊ അത് ജീവിച്ചിരിക്കെ തന്നെ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന് ദാനം ചെയ്യാവുന്നതാണ്. ഡിസീസ്ഡ് ഡോണറും പോസിബിൾ ആണ്. എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടാതെ വരുന്നുണ്ടല്ലോ, അതെന്തായിരിക്കും കാരണം?
1: ഡിമാൻഡ് സപ്ലൈയുടെ ഒരു ഗ്യാപ്പാണ്. അതായത് കേരളത്തിൽ ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ 36,000 പേരോളം കേരളത്തിൽ ഡയാലിസിസിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം, ഞാനൊരു എന്റെ PhD ഭാഗമായിട്ടുള്ള പഠനത്തില്, 2600 ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. അങ്ങനെ ഈ 2600 തിരുവനന്തപുരം ജില്ലയിൽ മസ്തിഷ്കമരണത്തിന് അവയവദാനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന വെറും 300 പേരാണ്. അതായത് ഈ 2600 വെറും 300 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഈ ബാക്കി ആരും രജിസ്റ്റർ ചെയ്തിട്ട് പോലുമില്ല. പിന്നെ ബാക്കി കുറച്ചുപേര് ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് അവയവദാന പ്രക്രിയക്ക് പോകാൻ പറ്റാത്തവരാണ്. എന്നിരുന്നാൽ തന്നെയും ഏകദേശം 36,000 പേരോളം ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ കൂടെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണം 2600. അതിന്റെ കാരണം ലഭ്യത കുറവ് കാരണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 25 ഡൊണേഷൻസ് ആണ് ഒരു വർഷം നടക്കുന്നത്. നമുക്ക് 50 കിഡ്നിയാണ് കിട്ടുന്നത്. 2600 തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുണ്ട്. 50 കിഡ്നി കേരളത്തിന് മൊത്തത്തിലാണ്. അപ്പൊ ഈ 2000 പേർക്ക് കിഡ്നി കിട്ടണമെങ്കിൽ തന്നെ അടുത്ത 10-20 വർഷം എടുക്കും. ഇപ്പൊ നമ്മൾ 4000

0: അറുപടപ്പെട്ട മരണങ്ങളിൽ ഒരു 100 പേരെങ്കിലും മസ്തിഷ്കമരണം നിർണയിക്കപ്പെട്ട നമുക്ക് 200 കിഡ്നി കിട്ടും. പക്ഷെ ആ നിർണയ പ്രക്രിയ കുറച്ചും കൂടെ നടക്കണം. അത് ആശുപത്രികൾ മുന്നോട്ട് വന്ന് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ മരണനിർണയം നടത്തുകയും ബന്ധുക്കളുടെ അടുത്ത് അവയവദാന സന്നദ്ധത ആരായും ചെയ്യുന്ന പ്രക്രിയ എല്ലാ ആശുപത്രിയിലും ഒരു നോർമൽ രീതിയിൽ നടന്നു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റുള്ളൂ.
1: അപ്പൊ അത് അവബോധത്തിലൂടെ, ഇപ്പം പൊതുജനങ്ങളെ ആണെങ്കിലും സാർ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെ ആണെങ്കിലും അവബോധത്തിലൂടെ നമുക്ക് ഈ ഒരു കാര്യത്തിലോട്ട്
0: കൊണ്ടുവരാൻ പറ്റുള്ളൂ.
1: ഇപ്പോ രക്തദാനത്തെക്കാൾ ഉപരിയായ ഒരു മനുഷ്യന് താൻ ഇല്ലാതായതിനു ശേഷവും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് അവയവദാനം നൽകുന്നത്. എന്നാൽ അശാസ്ത്രീയമായിട്ടുള്ള ഭയങ്ങളും തെറ്റായ ധാരണകളും കാരണം ഇനിയും പൂർണ്ണതോതിൽ സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കാത്ത ഒന്നുകൂടിയാണ് ഈ സത്കർമ്മം. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും മഹാദാനമായ ഇതിലൂടെ കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കാനും നമുക്ക് കൈകോർക്കാം. നമ്മുടെ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടിയിലൂടെ ശ്രോതാക്കളുമായി സംവദിച്ച ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ പോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് MJ ചന്ദ്രൻ ഈണം നൽകി. മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനം ചിത്രം പെരുമഴക്കാലം.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
1: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: അടുത്ത ഗാനം യാസിനും സൗമ്യയും പാടിയത് ചിത്രം ഒഴിമുറി. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, ബിജി ബാലന്റെ സംഗീതം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: നമ്മൾ BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
2: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
1: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം.
2: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
1: അതിങ്ങനെ
2: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW ആ. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
3: മൈജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
5: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
4: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
5: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
4: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
6: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും. ഏവർക്കും സ്വാഗതം.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ. തിരൈപ്പൂക്കളിൽ ആദ്യം മൗനരാഗം എന്ന ചിത്രത്തിനു വേണ്ടി S. ജാനകി പാടിയ ഗാനം.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: തിരപ്പൂക്കളിൽ ഇനി കേൾക്കാം ബൽറാമും സാധന സർഗവും പാടിയ ഗാനം, ചിത്രം റൺ.

0: ആകാശവാണി അനന്തപുരി FM 101.9. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: എന്റെ പേര് മഹേഷ് എന്നാണ്.
1: സ്ഥലം?
2: സ്ഥലം കൊല്ലമാണ്.
1: കൊല്ലത്ത് എവിടെയാണ്?
2: കൊല്ലം പരവൂരാണ്.
1: പരവൂർ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഇപ്പോൾ
2: അല്ല, അവിടെ കുഴപ്പമില്ല. അവിടെ പരവൂരാണെങ്കിൽ തന്നെ
1: അടിപൊളിയായിട്ട് പോകണം അല്ലേ?
2: ആ, അത്രയേ ഉള്ളൂ.
1: തിരുവനന്തപുരത്ത് എന്തെങ്കിലും ചെയ്യണോ, എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാണോ?
2: അല്ല, ആവശ്യമായിട്ടാണ്. ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതാ. പാർക്കിലെ
1: എന്ത് ചെയ്യണം ഇപ്പോൾ?
2: ഞാൻ ഡിസൈനറാണ്, ഗ്രാഫിക് ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുവാണ്.
1: അപ്പോൾ ഈ മേഖലയിലോട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ എത്ര നാളാവും?
2: വന്നിട്ട് ഇപ്പോൾ 7 വർഷത്തോളമായി.
1: 7 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്.
2: ആ, അത്രയുണ്ട്.
1: ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ മേഖലയിൽ? വർക്കൊക്കെ അത്യാവശ്യം ഉണ്ടോ? സ്കോപ്പൊക്കെ എങ്ങനെയാണ് ഈ മേഖലയിൽ?
2: അല്ല, ഇപ്പം AI വന്നപ്പോൾ കുറേയൊക്കെ ഇതാണ്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. AI നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചാൽ മതി, ഫീൽഡിൽ നിൽക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ചില ആൾക്കാർ പറയാറുണ്ട് AI വരുമ്പോൾ ജോലി പോകുന്നുള്ളത്, അങ്ങനെ വിഷയമൊന്നുമില്ല. കുറച്ച് മാറും അപ്ഡേറ്റ് ആയില്ലെങ്കിൽ.
1: ഇതിലെന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്?
2: അല്ല, ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഡിസൈനിങ് ഫുള്ള് വരുന്നുണ്ട്. ലോഗോ ഡിസൈൻ, ബ്രാൻഡിങ്, പോസ്റ്റർ ഡിസൈനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഡിസൈൻ പരമായിട്ട് കാര്യങ്ങളും, പിന്നെ മാർക്കറ്റിംഗ് സൈഡും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അങ്ങനെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
1: അങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്
2: അല്ലേ? ആ, ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ഫ്രീലാൻസറായിട്ട് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചാളായി. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക.
1: ഈ മേഖലയിലോട്ട് വരാനുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു?
2: പ്ലസ് ടു കഴിഞ്ഞപ്പം ജസ്റ്റ് കയറിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അറിഞ്ഞിട്ട് പഠിക്കാൻ പോയതല്ല. എങ്ങനെ ചെന്ന് വിട്ട് അങ്ങനെ പഠിച്ചതാ.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: ആ, വീട്ടില് അമ്മ, അച്ഛൻ, അനിയൻ, ഞാൻ.
1: അനിയനൊക്കെ എന്ത് ചെയ്യണം?
2: അല്ല, അവൻ ഈ ഫീൽഡ് തന്നെ, ഡിസൈനിങ് തന്നെയാണ്.
1: ചേട്ടനെ കണ്ടിട്ട് ഇതിലോട്ട് വന്നതാണോ?
2: ആ, ഞാൻ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നുണ്ട്, എളുപ്പമാണല്ലോ. അങ്ങനെ ആളങ്ങോട്ട് വന്നതാ.
1: പാടുന്ന ആളാണോ?
2: ഇല്ല, അതിനൊരു ഐഡിയ ഒന്നുമില്ല.
1: നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ?
2: ഇല്ല.
1: പാട്ടുകളൊക്കെ ഇഷ്ടമാണോ?
2: കേൾക്കാറുണ്ട്. കൂടുതലും കേൾക്കുന്ന തമിഴ് പാട്ടുകൾ, അങ്ങനെ നമുക്ക് അടിച്ചുപൊളി പാട്ടുകളൊന്നും ഇല്ല, അതാണ് കൂടുതൽ കേൾക്കുന്നത്. പിന്നെ മലയാളം പാട്ടും കേൾക്കാറുണ്ട് ആവശ്യം പോലെ.
1: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: യേശുദാസ് പാടിയ ഗംഗ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ,
1: വടക്കുനാഥൻ എന്ന സിനിമ അല്ലേ?
2: ആ, അത് തന്നെ. അത്
1: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
2: പടം കണ്ടിട്ടുണ്ട്, പിന്നെ പഴയ പടമല്ലേ.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
2: ഓക്കെ, താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: എന്റെ പേര് ഷെറീന.
0: സ്ഥലം?
1: ആറ്റിങ്ങലാണ്. ഞാൻ ഓൾറെഡി തിരുവനന്തപുരത്തുള്ള ആളാണ്. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ മ്യൂസിയത്ത് വരാറുണ്ട്. അങ്ങനെ വന്നതാ.
0: എന്ത് ചെയ്യണം ഇപ്പോ?
1: ഞാനൊരു ടീച്ചറാണ്.
0: എവിടെയാണ്? ഏത് വിഷയമാണ്?
1: ഞാൻ ഹിന്ദിയാണ് എന്റെ മെയിൻ.
0: ഏത് ക്ലാസ്സിലൊക്കെയാണ് പഠിപ്പിക്കുന്നത്?
1: ചെറിയ ക്ലാസ്സിലാണ്. 1 to 10 വരെ ഹിന്ദി ലാംഗ്വേജ് ആയതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും കയറേണ്ടി വരും.
0: എങ്ങനെയാണ് ഹിന്ദിയിലോട്ട് തന്നെ വന്നത്? അല്ലെങ്കിൽ ഇത് എടുക്കാൻ എന്താണ് ഒരു കാരണം?
1: അത് ഞങ്ങള് ചെറുതിലെ സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദിയിലാണ് സംസാരിക്കാറ്. അങ്ങനെ വന്നു ഹിന്ദി സീരിയലും ഒക്കെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അത് മാത്രം ഇങ്ങനെ ടാർജറ്റ് ചെയ്ത് കാണുള്ളായിരുന്നു. ഫിലിം ആയിരുന്നാലും അങ്ങനെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഹിന്ദിയിൽ, പിന്നെ പ്രചാരസഭയിലും ഡിഗ്രിയൊക്കെ എടുത്തതും എല്ലാം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി. അങ്ങനെ അങ്ങനെയാണ് അതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം.
0: അപ്പോൾ ഹിന്ദിയിൽ എന്തായാലും പുലിയാണ്.
1: അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഞാന്, എന്റെ മോള്, മോന് ആണ് മാത്രമാണ് ഇപ്പം കൂടെ ഉള്ളത്.
0: സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ മ്യൂസിയത്തിൽ വരാറുണ്ട്?
1: ആ, വരാറുണ്ട്.
0: ഇവിടെ മ്യൂസിയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താണ്?
1: എനിക്ക് ഇവിടെയുള്ള ഈ ശാന്തത,

0: പിന്നെ ഈ കാറ്റ്, ഈ ആളുകൾ ഇങ്ങനെ ഒരു പാട്ട്, പിന്നെ ഈ റേഡിയോ കേൾക്കാറുണ്ട് ഇതില്ലേ, അതൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ആയിട്ടുള്ള ഒരു ശ്രോതാവാണ്. രാവിലെ കിച്ചണിൽ നിൽക്കുമ്പോ ഒക്കെ റേഡിയോ ഇട്ടിട്ടാ നിൽക്കുക.
1: റേഡിയോ ആണെങ്കിൽ നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും കേൾക്കാം അല്ലേ?
0: ആ അതെ അതെ അതെ,
1: നമ്മുടെ ജോലി നടക്കും, വാർത്ത കേൾക്കാം,
0: ഒരുപാട് അറിവുകളും ഒക്കെ കിട്ടുന്നവര്, പിന്നെ ടൈമും അവർ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അപ്പം അതും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും.
1: ഇപ്പൊ ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
0: ഒഴിവ് സമയം ഡ്രോയിങ് ഉണ്ട്, പിന്നെ പാട്ട് കേക്കല്.
1: വര പഠിച്ചിട്ടുണ്ടോ?
0: കുറച്ച്.
1: എന്താണ് കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത്?
0: വരയ്ക്കാനെങ്കിൽ കാണുന്നത് പെട്ടെന്ന്, ഒരു മനുഷ്യനായാലും പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ അവർ വരയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ
1: പാടുന്ന ആളാണോ?
0: ആ കുറച്ചൊക്കെ.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ടുപേര്.
0: ആ പിന്നെന്താ പാടാം.

0: ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ.
1: വളരെ സന്തോഷം.
2: താങ്ക് യു.
1: പാട്ടുകൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പാടാറുണ്ടോ?
2: ആ ഉണ്ട്, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇത് പാടിക്കൊണ്ട് നടക്കുകയാണ് എന്റെ തൊഴിൽ.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: കാതോട് കാതോരം എന്നുള്ള ഈ ഗാനം തന്നെ എനിക്ക് കേൾക്കണം.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
2: താങ്ക് യു.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
5: എന്റെ പേര് സുബിൻ എന്നാണ്, കൊല്ലമാണ്.
4: തിരുവനന്തപുരം ഇങ്ങനെ കാണാൻ വന്നതാണോ?
5: ആ, ഞങ്ങളൊരു വർക്കിന്റെ കാര്യമായിട്ട് ഇവിടെ ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം അത് കഴിഞ്ഞു ഇനി പോകാനായിട്ട് എന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു.
4: ഈ മ്യൂസിയത്തെ മുൻപ് വന്നിട്ടുണ്ടോ?
5: ആ, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ഇവിടെ എന്റെ ഇവിടെ തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമാണ്. ഞാനിപ്പോ വർക്കിന്റെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊല്ലത്ത് താമസിക്കും.
4: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
5: അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, കുഞ്ഞ്.
4: എന്ത് ചെയ്യാനിപ്പോ?
5: ഞാനിപ്പോ എനിക്ക് പ്രിന്റിംഗ് ആണ്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു സ്വന്തമായിട്ട് യൂണിറ്റ് ഇടാനായിട്ടുള്ളൊരു ശ്രമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
4: എവിടെയാണോ?
5: കൊല്ലത്ത് തന്നെയാണ്. കൊല്ലത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ്.
4: അപ്പോ ഇപ്പോ വർക്കൊക്കെ എങ്ങനെയുണ്ട് ഈ മേഖലയിൽ?
5: വർക്ക് കുഴപ്പമില്ല. നമുക്കിപ്പം കഴിഞ്ഞ വേൾഡ് കപ്പിൽ പ്രിന്റിംഗ് സെക്ഷൻ എല്ലാം ഭയങ്കര ഇതായിരുന്നല്ലോ. നമുക്ക് നമ്മുടെ ചാകരയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത്യാവശ്യം അപ്പോഴും വർക്കുണ്ടായിരുന്നു നല്ല രീതിയിൽ.
4: എന്തൊക്കെയാണ് ഇപ്പോ ഹോബീസ് ഒക്കെ ഒഴിവു സമയം കിട്ടുമ്പോ?
5: മെയിനായിട്ട് ഒഴിവ് സമയം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് കളിയാണ് കൂടുതലും. ടർഫിൽ പോയി ക്രിക്കറ്റ് കളിക്കുക, പിന്നെ യാത്രകൾ, ഇതൊക്കെ തന്നെയാണ്.
4: ഇപ്പോ ക്രിക്കറ്റ് കളി കൂടുതലും ടർഫിലാണ് അല്ലേ?
5: ആ, ഇപ്പൊ കൂടുതലും ടർഫിലാണ്. നമുക്ക് പിന്നെ കൊല്ലത്ത് മൈതാനമുണ്ട്, ആശ്രാം മൈതാനമുണ്ട്. അപ്പൊ അവിടെ കളിക്കും. അല്ലാത്ത ഒഴിവ് സമയങ്ങളിൽ ടർഫിൽ.
4: ഇപ്പോ ടർഫിൽ കളിക്കുന്നതും ഇപ്പൊ നമ്മൾ അല്ലാതെ ഒരു സ്റ്റേഡിയത്തിൽ കളിക്കുന്ന തമ്മിൽ കളിക്കുന്ന ആളെന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണ്?
5: ടർഫിൽ പിന്നെ നമുക്ക് ഒരുപാട് പരിക്കുകളൊന്നും പറ്റാതെ റൗണ്ടിനകത്ത് നിന്ന് തന്നെ കളിക്കാം. മറ്റേത് അങ്ങനെ അല്ലല്ലോ. മറ്റേ നമുക്ക് എത്ര ഏരിയ വേണമെങ്കിലും വെച്ച് എങ്ങനെ വേണോ നമുക്ക് കളിക്കാം.
4: കൂടുതൽ എവിടെയാണ് ഇഷ്ടം?
5: ഗ്രൗണ്ടിൽ കളിക്കുന്നതാണ് ഇഷ്ടം. ടർഫിൽ വരുമ്പോഴത്തേക്കും ടർഫിൽ ഒരു ടൈമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് കളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ രസമാണ്. ടൈം വരുമ്പോഴത്തേക്കുള്ള പാട് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
4: പാടുന്ന ആളാണോ?
5: ഇല്ല, പാട്ടൊന്നും അങ്ങനെ. പാട്ടൊക്കെ ഒരുപാട് കേൾക്കും, ശരിയാവൂല.
4: സിനിമയൊക്കെ കാണുന്ന ആളാണ്?
5: ആ, സിനിമയാണൊരു പാഷനായിട്ട് വെച്ചിട്ടുണ്ട്. സിനിമ കാണുന്ന ഒരു ആഗ്രഹമാണ്. എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കാറും ഉണ്ട്.
4: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
5: നീ വെട്ട സിനിമയിലെ ഇല്ലത്തെ കല്യാണത്തിന് എന്ന് പറഞ്ഞത് ഇപ്പൊ കേട്ടാലും ഒരു ഭയങ്കര പാട്ടും.
4: ഇറങ്ങിയ കാലത്ത് ഹിറ്റായിരുന്ന ഒരു പാട്ടായിരുന്നു അല്ലേ?
5: ആ, പടവും അടിപൊളി. ഇപ്പൊ കണ്ടാലും നമ്മൾ ഈ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി കൂടുതലും കാണുന്ന ഒരു
4: കോമഡി സിനിമ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
5: ഓക്കെ, ശരി.

0: നമസ്കാരം, പേരെന്താ?
1: ജ്യോതിർമയി.
0: സ്ഥലം?
1: ആലപ്പുഴ.
0: തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാണ്?
1: പഠിക്കുകയാണ്, പ്ലസ് ടു ഉണ്ടാവും, സെക്കൻഡ് ഇയർ.
0: എങ്ങനെ പോകുന്നു കോളേജ് ജീവിതം?
1: കോളേജ് ലൈഫ് എങ്ങനെ പോകുന്നു?
0: എന്താണ് ഈ നിയമം തന്നെ തിരഞ്ഞെടുക്കണമെന്നൊരു ആഗ്രഹം തോന്നാൻ?
1: കൊച്ചിലോട്ട് LLB എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട്
0: വീട്ടിൽ ആരെങ്കിലും വക്കീലന്മാരൊക്കെ ഉണ്ടോ?
1: അച്ഛന്റെ അനിയ വക്കീലാ.
0: അത് കണ്ടിട്ട് തന്നെ ഇതിലോട്ട് വന്നതാണോ?
1: അച്ഛന് ആഗ്രഹം ഇത് പഠിക്കാനായിരുന്നു, അപ്പൊ അത് വെച്ചിട്ട്.
0: കോളേജില് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: കോളേജിൽ അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, ഞങ്ങൾക്ക് കുറച്ച് ടൈമേ ഉള്ളു ക്ലാസ്. പിന്നെ ഇതുപോലൊക്കെ വന്നിരിക്കും.
0: അപ്പോൾ ക്ലാസ് ഒന്നും അങ്ങനെ കട്ട് ചെയ്യാറില്ല, നല്ല കുട്ടികളാണ്.
1: അതെ, കട്ട് ചെയ്യാറില്ല.
0: എന്തെങ്കിലും ഇപ്പോൾ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടോ ഇത് പഠിച്ചിട്ട്?
1: അങ്ങനൊന്നും ഇല്ല, ചിലതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരും.
0: നിയമം ബിരുദം എടുത്തിട്ട് വേണം അതൊക്കെ ഒന്ന് ശരിയാക്കാൻ അല്ലേ?
1: ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയില്ല.
0: അതൊക്കെ നടക്കും. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛനും അമ്മയും അനിയനും.
0: അനിയനൊക്കെ എത്രയാണ്?
1: അനിയൻ പ്ലസ് ടു കഴിഞ്ഞു. ഇപ്പൊ ഒരു മൊബൈൽ ആൻഡ് ലാപ്ടോപ്പിന്റെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു.
0: ആലപ്പുഴയൊക്കെ എപ്പോഴൊക്കെയാണ് പോകാറുള്ളത്?
1: ഞാൻ വീക്കെൻഡെല്ലാം പോകാറുണ്ട്, പക്ഷെ ഇപ്പൊ വെള്ളമാ,
0: മഴയും.
1: അതെ.
0: ആലപ്പുഴ എവിടെയാണ്?
1: കുട്ടനാട്.
0: മനോഹരമായ പ്രദേശമാണല്ലേ?
1: അതെ.
0: മഴയാണെങ്കിലാണ് ഒരു
1: ഈ ഒരു ടൈമില് വെള്ളപ്പൊക്ക സീസണാണ്.
0: കേരളത്തിന്റെ നല്ല റയല്ലേ?
1: അതെ.
0: പാടുന്ന ആളാണോ?
1: പാടും, പക്ഷേ ഇപ്പോ
0: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ? എഴുത്തോ വായന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: എഴുതും, കോഡ്സ് ഒക്കെ എഴുതായിരുന്നു, പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒന്നുമില്ല.
0: ഇവിടെ വന്നപ്പോ എന്ത് പറ്റി?
1: ഇവിടെ വന്നപ്പോ ടെച്ചിട്ടുപോയി.
0: അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരനായി ചോദിച്ചാ?
1: കേർമീര.
0: ആരാച്ചാറൊക്കെ വായിച്ചിട്ടുണ്ടോ?
1: ആരാച്ചാർ വായിച്ചിട്ടില്ല, പക്ഷെ പുള്ളിക്കാരിയുടെ വേറെ കുറെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്.
0: പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്.
1: അതെ.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പള്ളിച്ചെട്ടുമ്പിലെ കാട്ടിച്ചെമ്പ.
0: ഈ പാട്ട് ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണമുണ്ടോ?
1: അതില് സിംഗർ മലയാളിയല്ല, തമിഴാണ്. അപ്പൊ പുള്ളിയുടെ വോയിസ് ഈ പാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: ഒരു വെറൈറ്റി വോയിസ് ആണല്ലേ. ഗാനം കേൾക്കാൻ വളരെ നന്ദി.
1: താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് രവി ബോംബെ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം പാഥേയം.

0: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
1: BMW ആദ്യം കിട്ടട്ടെ.
0: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
1: എങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
1: എന്ന് ഞാനും വരും എന്റെ സ്വന്തം BMW.
0: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസം.

0: കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, എൻ ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം രക്തസാക്ഷികൾ സിന്ദാബാദ്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈ ജി.
3: ഇനി കേൾക്കാം ഒരു നോക്കു കാണാൻ എന്ന ചിത്രത്തിലെ ഗാനം. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം. ഈ ഗാനം പാടിയത് ഉണ്ണിമേനോനും ചിത്രയും.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: കൃഷിയെ പറ്റി കൂടുതൽ ശാസ്ത്രീയമായി പഠിക്കാനും അതിലെ നൂതനമായ വിദ്യകളെ കുറിച്ച് അറിവ് നേടാനും ഇവിടെയുള്ള 4 വർഷം എന്നെ സഹായിച്ചു.

പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്. നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
0: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യമർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
1: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാം.

0: ചെയ്യാനും സഹായിക്കുന്നു.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായുള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിന്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
1: മാഡം, ഇന്ന് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
0: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷെ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
1: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
0: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതലാകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
1: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
0: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോകാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽഡ് റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
0: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീല നിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞ് വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി, സ്ട്രൈക്കസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
1: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
0: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിന്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിന്റെ കേൾവി പരിശോധന. ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും. ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലെ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മേഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു ഡിസീസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ള ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡായിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിൻ്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന 1000 കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന് നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. എന്റെ കുഞ്ഞിന് പൾസ്

0: ഉള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1st സമ്മാനം 30 കോടി രൂപ. 2nd സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അങ്കിൾ. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജി ബാലന്റെ സംഗീതം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: അടുത്ത ഗാനം റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം പാടിയത് റെക്സ് വിജയൻ, ശ്വേതാ മോഹൻ, സൂരജ് സന്തോഷ് എന്നിവർ. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് റെക്സ് വിജയൻ.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25-ാം വയസ്സിലേക്ക്.
1: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
1: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: ഈ ഓണം കേക്ക് ചേട്ടൻ തൂക്കും,
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണമോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: ഇനി കേൾക്കാം കാലപ്പാനി എന്ന ചിത്രത്തിലെ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. പാടിയത് NG ശ്രീകുമാറും ചിത്രയും.

0: അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
1: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ വാമ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
2: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പ്രൊവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
1: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാർ റോഡ്, ശ്രീകാര്യം പോതൻകോട് ആൻഡ് അഡ്ഡമാം.
3: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
4: എങ്ങനെ പോവാതിരിക്കും?
3: അതെന്താ,
4: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
3: അപ്പോ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
6: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. നിദ്ര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ജാസി ഗിഫ്റ്റിന്റെ സംഗീതം, പാടിയത് ശ്രേയാ ഘോഷാൽ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം പാടിയത് യേശുദാസും ജൂൽസ്നെയും.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
1: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
1: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് പി ജി ബാൽ ഈണം നൽകി. രഞ്ജിത്തും ശ്വേതയും പാടിയ ഗാനം ചിത്രം മിന്ന മിന്നിക്കൂട്ടം.

0: ഇങ്ങോട്ടാ. മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കൈതപ്പുറത്തിന്റെ വരികൾ വിദ്യാസാഗറിന്റെ സംഗീതം, ബിജു നാരായണനും സുജാതയും പാടിയ ഗാനം, ചിത്രം ഇന്ദ്രപ്രസ്ഥം.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: അടുത്ത ഗാനം സ്വർണ്ണലത പാടിയത് ചിത്രം ഹൈവേ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് SP വെങ്കടേഷ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവിധ ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ട്രൈബ്യൂണലേഴ്സ് റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. കടലിൽ കാണാതാവുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനത്തിന് സംസ്ഥാനത്ത് സ്ഥിരം സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കൊല്ലം നീണ്ടകരയിൽ കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീടും നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മുതലപ്പൊഴിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂറും സന്ദർശിച്ചു. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കിയുള്ള തപാൽ മുദ്രയും പ്രത്യേക കവറും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് മലയാളികളുടെ ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ. പഠനം ഇടയ്ക്ക് വച്ച് തുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ. ശംസുദ്ദീൻ. സാക്ഷരതാ മിഷന്റെ 4ാം തരം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള തുല്യതാ കോഴ്സുകൾ ഇതിനായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്നും മന്ത്രി. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി എസ്. ടി. സിദ്ദീഖ്. ഓണക്കാലത്ത് വിലവർദ്ധന തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. മംഗളോദയം ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ച നിമ്പാതി ചൂർണം CH 133 ബാച്ച് മരുന്ന് ഗുണനിലവാരമില്ലാത്തതാണെന്ന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. ഈ ബാച്ചിന്റെ ഉപയോഗം, വിതരണം, വിൽപ്പന എന്നിവ പാടില്ലെന്നും നിർദ്ദേശം. കർക്കിടകവാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ബലിതർപ്പണ ചടങ്ങുകൾ ഹരിതചട്ടം കർശനമാക്കി ശുചിത്വമിഷൻ. കച്ചവടക്കാരും പൊതുജനങ്ങളും ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം താഹിർ ഫർസിൻ്റെ രചന, വിദ്യാസാഗറിൻ്റെ സംഗീതം, യേശുദാസും വിജയ് യേശുദാസും പാടിയത്, ചിത്രം മില്ലേനിയം സ്റ്റാർസ്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8

0: സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
1: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
3: ഓഫ് ആവണ്ട, മൈജി ഉണ്ടല്ലോ.
2: എന്താ അവിടെ സ്പെഷ്യൽ?
3: മൈജി ഓണം മാസ് ഓണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
0: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കൈതപ്രത്തിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം, MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം അഭിമന്യു.

0: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
0: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ.
4: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ഒ എൻ വി കുറുപ്പിന്റെ രചന, എസ് പി വെങ്കടേഷിന്റെ സംഗീതം, എം ജി ശ്രീകുമാർ പാടിയത്, ചിത്രം ഇന്ദ്രജാലം.

0: നീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുള്ളത്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും. ഏവർക്കും സ്വാഗതം.
0: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
3: ഓഫ് ആവണ്ട, മൈജി ഉണ്ടല്ലോ.
0: എന്താ അവിടെ സ്പെഷ്യൽ?
3: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
6: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: കൊല്ലം സുപ്രീം.
7: ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജിയുടെ സംഗീതം. MG ശ്രീകുമാറും നിഖിലും സംഗീത സജിത്തും പാടിയത് ചിത്രം കാക്കക്കുയിൽ.

0: തുള്ളാട്ടം. ഏ ഗോവിന്ദ.
1: അൽ അമാനയിൽ കൊണ്ടോണം.
2: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കടുപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
3: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
2: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അറ്റ് ദമാം.
4: 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: 5000 വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
2: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
2: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കാർത്തിക് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ സന്തോഷ് വർമ്മ, സംഗീതം സെജോ ജോൺ. ചിത്രം മൈ ബോസ്.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
1: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം, ചിത്രം ഒരേ കടൽ.

കടലിന് കുറുകെ പായുന്ന കാറ്റിനെ കരയുടെ നിശ്വാസം വെറുതെ പിന്തുടരുന്നു. ഞാനും നീ വന്ന തീരങ്ങൾക്കിടയിൽ ആർത്തി.

കനവിന്റെ നിഴൽ മൂടിയ ഉള്ളറകളിൽ വാക്കുകൾക്കതീതമായി ഓർമ്മയുടെ ഏകാന്തമായ കൂടുകളുണ്ട്. പകലിൽ അലഞ്ഞു തിരിഞ്ഞ ആശകൾ നിശബ്ദമായി

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഇനി അരവിന്ദ് വേണുഗോപാൽ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ത്യാഗരാജ, സംഗീതം ഹേഷാം അബ്ദുൾ വഹാബ്, ചിത്രം ഹൃദയം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 9-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

ഓണത്തിന്റെ വരവറിയിച്ച് ആഘോഷമായെത്തുന്ന അത്തത്തെ പൂർണ്ണശോഭയിൽ നിലനിർത്താൻ നമ്മുടെ പാഠങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പൂവിളികൾ പൂർണ്ണരൂപത്തിൽ പൂമുറ്റത്തേക്ക് പകർത്താൻ, പൂക്കളങ്ങൾ നിറയ്ക്കാൻ പാടശേഖരങ്ങളും പരമ്പരാഗത കൃഷിയിടങ്ങളും തയ്യാറെടുക്കുകയാണ്. തൊടികളിലെ പൂക്കൾ കൊണ്ട് പൂക്കളം തീർത്തിരുന്ന ഗതകാല ഓർമ്മകളിലേക്ക് നമ്മുടെ ഗ്രാമങ്ങൾ മടങ്ങുകയാണ്. വൈവിധ്യ പൂവിനങ്ങൾക്ക് പകരം ചെണ്ടുമല്ലിയും വാടാമല്ലിയും സൂര്യകാന്തിയും ഇടം പിടിക്കുമ്പോഴും വർണ്ണനാതീതമായ സുന്ദര കാഴ്ചകൾക്ക് നാട് സാക്ഷ്യം വഹിക്കുകയാണ്.

ഓരോ പ്രദേശത്തെയും യുവാക്കളും വയോജനങ്ങളും വീട്ടമ്മമാരും വിദ്യാർത്ഥികളും സന്നദ്ധ പ്രവർത്തകരും കൃഷിക്കൂട്ടങ്ങളും യുവജന സംഘടനകളും പൂക്കൃഷി ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ ഓണത്തിന്റെ പൊലിമ നിലനിർത്താനും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഈ മനോഹാരിത കണ്ടാസ്വദിക്കാനും കഴിയുന്ന തരത്തിലാണ് പലയിടങ്ങളിലും പൂപ്പാടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സ്വന്തം പൂന്നുള്ളി പൂക്കളങ്ങൾ തീർക്കുന്ന മധുരിക്കുന്ന ഓർമ്മകളിലേക്കാണ് ഈ കാഴ്ചകൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന് നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള പച്ചപ്പിന്റെ പരവതാനി വിരിച്ച പ്രദേശമായ പുഞ്ചക്കരിയിലേക്ക് പോകാം.

പുഞ്ചക്കരിക്ക് സവിശേഷതകൾ ഏറെയാണ്. കിരീടം സിനിമയിലെ ചിത്രീകരണത്തിന്റെ ഓർമ്മയ്ക്കായി നാട്ടുകാർ ഓമന പേരിട്ട് വിളിക്കുന്ന കിരീടം പാലവും പുഞ്ചക്കരി പാലം മുതൽ കിരീടം പാലം വരെയുള്ള ഇരുവശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന പാടവും ബണ്ട് റോഡിന്റെ അരികിലായി ഒഴുകുന്ന അരുവിയും ഇപ്പോൾ ഇരുവശങ്ങളിലുമായി 1.5 കിലോമീറ്റർ നീളത്തിൽ നട്ടിരിക്കുന്ന ബന്ദിയും സൂര്യകാന്തിയും, അങ്ങനെ മനസ്സിനും ശരീരത്തിനും പ്രകൃതിക്കും കുളിർമ നൽകുന്ന അനവധി കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടമാണ് പുഞ്ചക്കരി. ഒപ്പം നാടൻ ഭക്ഷണവും നാടൻ പീടികയുമെല്ലാം സ്വച്ഛമായ സായാഹ്നങ്ങൾ തേടിയെത്തുന്നവരുടെ സ്വപ്നഭൂമികയായി മാറിക്കഴിഞ്ഞു. ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, വ്യത്യസ്ത പ്രായക്കാർ തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ളവർ നാടിന്റെ നന്മയ്ക്കായി കൈകോർത്തപ്പോൾ പുഞ്ചക്കരിയുടെ ഗ്രാമഭംഗി കൂടുതൽ ആകർഷകമാകും.

0: കല്ലിയൂർ കൃഷിഭവന്റെ പൂർണ്ണ സഹകരണത്തോടെ പുഞ്ചക്കരി വികസന സമിതിയാണ് ഇവിടെ അതിവിശാലമായ പൂക്കൃഷി ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ കരിമം വാർഡും പുഞ്ചക്കരി മേലാങ്കോട് വാർഡുകളും ചേർന്നുള്ള ഭാഗവും കല്ലിയൂർ പഞ്ചായത്തിന്റെ പ്രദേശവും ഉൾപ്പെടുന്ന ഭാഗത്താണ് പൂക്കൃഷി നടത്തിയിട്ടുള്ളത്. ഈ പാതയോരത്തിന്റെ ഇരുവശത്തുമുള്ള തൈകൾ മൊട്ടിട്ട് തുടങ്ങി. പുഞ്ചക്കരി വികസന സമിതിയുടെ വിശ്രമമില്ലാത്ത പ്രവർത്തന ഫലമാണ് ആസ്വാദ്യകരമായ ഈ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് പുഞ്ചക്കരി വികസന സമിതിയുടെ പ്രവർത്തകരെ പരിചയപ്പെടാം.
1: കൃഷിക്കൂട്ടം എന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി പുഞ്ചക്കരിയിലുള്ള കൃഷിക്കാരും കൃഷിയെ സ്നേഹിക്കുന്നവരുമായി ഒത്തുകൂടുന്ന ഒരു സംഘടനയ്ക്കാണ് നമ്മൾ നേതൃത്വം കൊടുത്തിരിക്കുന്നത്.
0: ശ്രീ കരിമം ശശികുമാർ പുഞ്ചക്കരി വികസന സമിതിയുടെ കൺവീനറാണ്.
1: കോർപ്പറേഷനും കൃഷിഭവനുമായി സംയുക്തമായി ഇവിടെ ഒരു പൂക്കൃഷി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഫലമായി കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആളുകൾ ഈ പൂക്കൃഷിയെ സ്നേഹിക്കുന്നവരും പൂക്കൃഷിയെ കാണാനും ഒട്ടനവധി ആളുകൾ പുഞ്ചക്കരി ജംഗ്ഷൻ മുതൽ കിരീടം പാലം വരെയുള്ള ഭാഗങ്ങളിൽ വരികയായിരുന്നു. ഓരോ ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് ആ കാഴ്ചകൾ കാണാൻ വേണ്ടി എത്തിയത്. അത് ഞങ്ങൾക്കൊരു പ്രചോദനമായി. ഈ പ്രാവശ്യം കുറെ കൂടി ഭംഗിയായി ചെയ്യാൻ വേണ്ടി കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങിയത്. കോർപ്പറേഷൻ ഓഫീസിൽ വെച്ചായിരുന്നു കമ്മിറ്റി എടുത്തത്. കോർപ്പറേഷന്റെ ഭാരവാഹികളും അവിടുത്തെ കൌൺസിലർമാരും ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ കൃഷിഭവന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ഈ കൃഷി ആരംഭിക്കണം. ഒരു കമ്മിറ്റി രൂപം കൊടുത്തു. ആ കമ്മിറ്റിയിൽ കൺവീനർ, അതുപോലെ തന്നെ സെക്രട്ടറി, അതോടൊപ്പം തന്നെ അതിന്റെ ട്രഷറർ എന്നിങ്ങനെ ഒരു കമ്മിറ്റിയിൽ അതാണ്ട് 13 ആളുകളെ ഒത്തുചേർന്ന് കൊണ്ടുള്ള ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. സാമ്പത്തികമായി സഹായിക്കുന്നത് ഈ ഇതിനുവേണ്ടി സംഘാടകരായി നിൽക്കുന്ന ഏതാണ്ട് നമ്മുടെ സഹപ്രവർത്തകരാണ്. ഇതിന്റെ കൃഷി എത്രയധികം ഇതിന്റെ വിളവ് കിട്ടുമോ അതാണ് ഞങ്ങളുടെ വിജയം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഈ പ്രാവശ്യം ധാരാളം ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഓണാഘോഷത്തോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു സ്റ്റേജ് തരാൻ വേണ്ടി ഞങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ MLA അതോടൊപ്പം തന്നെ കോവളം MLA അതോടൊപ്പം ഡെപ്യൂട്ടി മേയർക്കും ഞങ്ങൾ അറിയിപ്പ് കൊടുത്തതനുസരിച്ച് അവരെ കൂട്ടായിട്ടുള്ള ഒരു ശ്രമഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേജ് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയിലിരിക്കുന്നത്. അത് കിട്ടും എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതും കൂടെ വരുമ്പോൾ ഓണാഘോഷം പുഞ്ചക്കരി പാടശേഖര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു ആഘോഷമാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ കൃഷിയെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടും ഞങ്ങളെ ഇവിടെ കൃഷി ചെയ്യാൻ ഇവിടുത്തെ കൃഷി ഓഫീസർ അദ്ദേഹം ഞങ്ങളെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാറുണ്ട്. ധാരാളം ക്ലാസ്സുകൾ ഞങ്ങൾക്കും തരാറുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇതിന്റെ വർക്ക് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെതായ ഫലം ഞങ്ങൾക്ക് കിട്ടും. ഇപ്പൊ തന്നെ അതിന് പൂക്കൾ ഏതാണ്ട് ചെറുതായിട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു 2 കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി അതിൻ്റെ ഒരു പിക്ചറിലോട്ട് എത്തും. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും ഇതിനോടുള്ള പ്രവർത്തനങ്ങളെ മുമ്പോട്ട് പോകാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം.
0: ഫ്ലവർ ഫെസ്റ്റ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ നെല്ലിയോട് ഗിരീഷ്.
2: കഴിഞ്ഞ വർഷം നമുക്കിവിടെ ഒരു കൃഷി ഓഫീസർ വന്നു, ബിനുലാൽ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് നമ്മളെ ഈ പ്രദേശത്ത് നല്ല സൗകര്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് പൂക്കൃഷി ചെയ്താൽ എന്താന്നുള്ള രീതിയിൽ ഒരു ആലോചന വന്നു. അന്ന് നിലമകര പാടശേഖരം പ്രസിഡന്റ് ശ്രീ BR Biju ഉൾപ്പെടെ ചേർന്നൊരു കമ്മിറ്റി കൂടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആലോചിച്ചപ്പോൾ നമുക്കിവിടെ നല്ലൊരു പൂക്കൃഷി ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് നമ്മളൊന്ന് തുടങ്ങി നോക്കിയതാണ്. തുടങ്ങി നോക്കി ഇത് വന്നു. ഇതിന്റെ പര്യവസാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിജയമായിരുന്നു. പുറത്തുനിന്ന് വരെ ഇവിടെ ഒരുപാട് ആൾക്കാർ വിദേശികളുവരെ വന്ന് ഏകദേശം 1 km നീളത്തിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തത്. ടെസ്റ്റ് ഡോസ് നടത്തിയതാ. അപ്പൊ അത് ഒരു ഗംഭീര വിജയമായപ്പോഴും പാടശേഖര കമ്മിറ്റി മാത്രമല്ല ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും സാധാരണക്കാരും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയതാ. ആദ്യം നമ്മൾ എർത്ത് വർക്ക് ചെയ്തു, ലെവൽ ചെയ്തു. അത് കഴിഞ്ഞു നമ്മൾ JCB എല്ലാ ആൾക്കാരെ കൊണ്ടും നിവർത്തി കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൈകൾ കൊണ്ടുവന്ന് അതിനെ നടിച്ചു, അതിനെ പരിപാലിച്ചു. ഏകദേശം നമ്മൾ ഈ തരത്തിലാക്കി. ഇപ്പം ഏകദേശം എല്ലാ പ്രദേശത്തും മുട്ടുകൾ വന്നു. നമ്മളിവിടെ സൂര്യകാന്തിയും 2 ജമന്തിയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിത് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഓണമല്ലേ നമ്മുടെ നാട്ടിലൊരു ഉത്സവം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നാട്ടുകാരെ സഹകരണത്തോടും സഹായത്തോടും നമ്മൾ ഈ പരിപാടി നടത്തുന്നുണ്ട്. അത് വളരെ വിജയമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്.

0: ശ്രീ കരിമം രവീന്ദ്രൻ വിമുക്ത ഭടനും കർഷകനുമാണ്. വികസന സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹം എപ്പോഴും മുന്നിലുണ്ട്.
1: ഞാൻ കൃഷിയെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ മട്ടുപാവ കൃഷിയും കൃഷി എന്ന് പറയുന്നത് മനസ്സിന് ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് ലാഭമോ മറ്റൊന്നോ അല്ല. നമ്മൾ ഓരോ ചെടികളുടെയും മൂട്ടിൽ പോയി രാവിലെ ഒന്ന് കാണുക, അതിന് ലേശം വെള്ളം ഒഴിക്കുക, അതിനെന്തെങ്കിലും ആക്രമിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കി പോകുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന ഒരു സന്തോഷം നമ്മളെ മറ്റ് ഉള്ള ഇതിലോ കിട്ടാത്ത ഒരു അനുഭൂതി അതിലുണ്ട്. ആ ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഇവിടെ ആദ്യമായി ഈ കൃഷിയെല്ലാം തുടങ്ങി. ഗംഭീരമായി ആളുകൾ ഇവിടെ വന്നിരുന്നു. ഇവിടെ രണ്ട് രീതിയിൽ ആളുകൾ ആകർഷിക്കുന്നുണ്ട്. ഒന്ന്, ഈ ലോകത്തുള്ള പക്ഷികൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പുഞ്ചക്കരി പാലമാണ്. പുഞ്ചക്കരി പാലം മുതൽ കിരീടം പാലം വരെ അത് ഒരു വലിയ ഒരു ആസ്വാദനമാണ്. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നത് പുഞ്ചക്കരി പാലം, ഇവിടെ മുതൽ രണ്ട് സൈഡും, അത് ഒരു സൈഡ് ഇറിഗേഷൻ്റെയാണ് ഈ സ്ഥലം, അവിടെയാണ് നമ്മൾ ഈ പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് അപ്പുറത്ത് പിന്നെ പഞ്ചായത്താണ്, കല്ലിയൂർ പഞ്ചായത്തിൻ്റെയാണ്. ആ ബോർഡർ വരെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം അഞ്ചാമത്തെ സ്റ്റെപ്പ് വളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ സമയവും നമ്മളിവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ അതിനെ സ്നേഹിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
0: വെള്ളായണി നിലമക്കരി പാടശേഖര സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ബിജു ബി ആർ
2: കഴിഞ്ഞ വർഷം പാടശേഖരത്തിന്റെ റിവോൾവിംഗ് ഫണ്ട് ഉപയോഗിച്ച് പൂക്കൃഷി തുടങ്ങുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പൂ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വെളിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ വയ്ക്കാന്നുള്ള നിലയിൽ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് പ്രസിഡൻസ് അസോസിയേഷനും ബാക്കേഴ്സ് ക്ലബ്ബ് അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് സ്റ്റേജിട്ട് ചെറിയ പ്രോഗ്രാം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം നമ്മൾ ഈ വിപണനമല്ല ആദ്യം ഉദ്ദേശിച്ചത്. ആദ്യം നമുക്ക് എല്ലാവരെയും പുഞ്ചക്കരിയിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി അവസാനം ഒരു മൂന്നാല് ദിവസം പുഷ്പകൃഷി നടത്തുകയുണ്ടായി. അത് നമ്മളെ ഈ പാടശേഖരത്തിൻ്റെ മെതിയടി കളമുണ്ട്, ആ മെതിയടി കളത്തിൽ വെച്ചാണ്. എന്തായിരുന്നാലും ഇത്തവണ അത്തം മുതൽ, ഇത് ഒരുപാട് സാമ്പത്തിക ചിലവുള്ള അതിനാൽ അത്തം മുതൽ തന്നെയാണ് വിപണനം തുടങ്ങിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഓണം കഴിഞ്ഞതിന് ശേഷം ദിവസം ഒരു 10,000 പേരോളം നമ്മളെ പുഷ്പകൃഷിയും കിരീടം പാലവുമായിട്ട് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അതിൽ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അത്ത മുതൽ നമ്മൾ പൂ വിപണനം തുടങ്ങുന്നതിനാൽ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും ഓഫീസുകൾക്കും മിതമായ നിരക്കിൽ പൂക്കൃഷി വിപണനം കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ നമ്പർ 94 47 55 52 40 ബിജു ബി ആർ 94 47 55 52 40.
0: വിനോദസഞ്ചാരത്തിന്റെ പുതുമുഖം തുറക്കാനുള്ള ശ്രമത്തിലാണ് പുഞ്ചക്കരി നിവാസികൾ. അതിന് പഞ്ചായത്തും കല്ലിയൂർ കൃഷിഭവനും തിരുവനന്തപുരം നഗരസഭയും ഒപ്പമുണ്ട്. ഓണാഘോഷത്തിന്റെ അലയൊലികൾ നാടെങ്ങും ഉണരുമ്പോൾ പ്രകൃതി ഒരുക്കിയ വിസ്മയങ്ങൾക്കൊപ്പം പച്ചപ്പിനെ സ്നേഹിക്കുന്ന കൂട്ടായ്മയുടെ പ്രയത്നവും കൂടിയാകുമ്പോൾ കാഴ്ചകൾക്ക് നിറം കൂടും. കൂടുതൽ ആസ്വാദനത്തിനായി വിവിധ പരിപാടികളുമായി നഗരസഭയും എത്തുകയാണ്. ഓണം ആഘോഷിക്കാനും പൂക്കളമൊരുക്കാനുള്ള പൂവ് വാങ്ങാനും നാടൻ വിഭവങ്ങൾ രുചിക്കാനും പുഞ്ചക്കരി വികസന സമിതി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഒളിമങ്ങാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന പുഞ്ചക്കരിയിലെ ഈ കൂട്ടായ്മയ്ക്ക് നല്ലൊരു ആശംസ നേരാം. പൂത്തുലയുന്ന പുഞ്ചക്കരി പാടം പ്രത്യേക പരിപാടി സമാപിക്കുന്നു. തയ്യാറാക്കിയത് GR സഞ്ജയ് ലാൽ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഹർ ഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി സംഭാവന ചെയ്യുമെന്ന പ്രതിജ്ഞയും വീണ്ടും ആവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവിധ ട്രിബ്യൂണലുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ട്രിബ്യൂണൽസ് റീഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബില്ലിനും പാർലമെന്റിന്റെ അംഗീകാരം. കടലിൽ കാണാതാകുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനത്തിന് സംസ്ഥാനത്ത് സ്ഥിരം സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി T സിദ്ദീഖ്. ഓണക്കാലത്ത് വിലവർദ്ധന തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും സംയുക്തമായി നടത്തുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇന്ന് രാവിലെയാണ് അഭ്യാസ പരിപാടിക്ക് തുടക്കമായത്. കർക്കടകവാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ബലിതർപ്പണ ചടങ്ങുകളിൽ ഹരിതചട്ടം കർശനമാക്കി ശുചിത്വ മിഷൻ. കച്ചവടക്കാരും പൊതുജനങ്ങളും ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന കൈത്തറി വസ്ത്ര പ്രദർശനമേള ചിത്രതിരുനാൾ പാർക്കിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ ഉദ്ഘാടനം ചെയ്യും. കൈത്തറി വസ്ത്രങ്ങൾക്ക് 20% റിബേറ്റ് മേളയിൽ ലഭിക്കും. നാളികേര വികസന ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ദീപാ ഡി നായർ ചുമതലയേറ്റു. 2001 ബാച്ചിലെ ത്രിപുര കേഡർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥയാണ്. ഇറാനെതിരായ US നാവിക ഉപരോധം നിലനിൽക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. FM ന്യൂസ് ഇനി രാത്രി 8 മണിക്ക്.

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 25-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. ഭക്ഷ്യസംസ്കരണത്തിലെ പ്രവണതകൾ ഡോക്ടർ മിനി സിയുമായുള്ള അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 ഗ്രാമഫോൺ. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ആർ വേദവല്ലിയുടെ സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികളിൽ: നാളെ രാവിലെ 5:55 സുഭാഷിതം, സുഹൈബ് മൗലവി അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകിട്ട് 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് കേൾക്കാം. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി. കൂത്താട്ടുകുളം മേരി ജോൺ എഴുതിയ ഞാൻ കണ്ട ഈശ്വരൻ എന്ന കവിത ആലാപനം രഞ്ജിനി സുധീരൻ. അധ്യാത്മ രാമായണ പാരായണം 26-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം കെ ഗിരിജാവർമ്മയും സംഘവും പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം: രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം ആയുരാരോഗ്യം. ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം. ചുമട് താങ്ങി. 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി. ഗാന്ധി സ്മൃതി. 8:02 ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. കാലം സാക്ഷി. നമുക്ക് ചുറ്റുമൊപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറുപെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 106-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 8:45

പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയഗീതം. 12:00 ഗാനോപഹാരം, 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഗാനോപഹാരം തുടരും. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 11:30 തിരയ്പൂക്കൾ. 12:00 ഹരിതവാണി, കിളിക്കുഞ്ചൽ 12-ാം ഭാഗം, താമരക്കോഴി, രചന സി റഹീം. 12:20, 12:50, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര, കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ, ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു. 1:20 ക്യാമ്പസ് കളേഴ്സ്, 2:20 മായാമുദ്രകൾ, 2:45 4 മണിക്കും തിരയ്പൂക്കൾ. 3 മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പുനഃപ്രക്ഷേപണം, ചലച്ചിത്ര നടി ബിന്ദു മുരളി പങ്കെടുത്തത്. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 5:20 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:20 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 26-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ജൈവകൃഷിക്കായി ജൈവവളക്കൂട്ടുകൾ, രവീന്ദ്രൻ ആറുമായുള്ള അഭിമുഖം. 7:20 8:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, ടി ആർ മഹാലിംഗം, പുല്ലാങ്കുടലിൽ വായിച്ച കൃതികൾ കേൾക്കാം. 10:30 നിശാസുരവി, 11:00 സുഭാഷിതം, ഷുഗൈബ് മൗലവി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശ പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്തമഴ 0.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്. ചിത്രം ആനന്ദനും അപ്പുക്കുട്ടനും ആനയുണ്ട്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
4: വരവായി
5: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
4: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
5: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: MRT ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
7: 2,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
5: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 to August 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
8: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
9: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും, ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
8: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
10: ചലച്ചിത്രഗാനത്തിലിനി വയലാർ ശരചന്ദ്രവർമ്മയുടെ രചന, ബിജുപാലിന്റെ സംഗീതം. ചിത്രം ഒഴിമുറി. പാടിയത് ബിജുപാൽ, അനുരാധ ശ്രീറാം, വിവേക്, എലിസബത്ത് എന്നിവർ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: രാമായണ പാരായണം 25-ാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: ലങ്കാ ദഹനമാണ് ഇന്നത്തെ പാരായണ സന്ദർഭം. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ദശവദന സഹജ ഗൃഹമെന്നിയെ മറ്റുള്ള ദേവാരി ഗേഹങ്ങൾ വെന്തുകൂടി ജപം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കിടകവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ തുടങ്ങിയത് മുതൽ നിരവധി തവണ നടപടികൾ തടസ്സപ്പെട്ടു. അതിനിടെ ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേരള പുനർനാമകരണം ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. ഗൌതമിനെ കണ്ടെത്തുന്നതിനായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് സർവ്വ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള തിരച്ചിലാണ് തുടരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളെ കൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടി കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ രംഗത്ത് പരിചയമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഗൗരവമായി ഗവൺമെന്റ് ആലോചിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു പ്രത്യേകമായ ഒരു സംവിധാനം, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടാക്കും.
0: വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറും സന്ദർശിച്ചു. ജോണിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയം പഠിച്ച് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി സംസ്ഥാന കോൺക്ലേവ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുന്ന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇടുക്കി ജില്ലയിലെ തുല്യതാ കോഴ്സുകളുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർ പഠനത്തിന് സാക്ഷരതാ മിഷന്റെ 4-ാം തരം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള തുല്യതാ കോഴ്സുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ LP UP വിഭാഗങ്ങളിൽ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലേക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള സ്കൂളുകൾ ഓഗസ്റ്റ് 13 കൈറ്റ് ജില്ലാ ഓഫീസിൽ ഇമെയിൽ മുഖേന അപേക്ഷ നൽകണം. വിശദാംശങ്ങൾ www.kite.kerala.gov.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് കർക്കടകവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടകവാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം, കടപ്പുറം എന്നിവിടങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15, 11:30 സർവീസ് ഉണ്ടായിരിക്കും. KSRTCയും വിപുലമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ കർക്കടകവാവ് ബലിതർപ്പണത്തിനായി എത്തുന്ന ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ശക്തമായ മഴയിൽ മണപ്പുറത്ത് വെള്ളം കയറിയിരുന്നു. എന്നാൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മഴ മാറി നിന്നതിനാൽ പ്രതീക്ഷയിലാണ് എല്ലാവരും. മണപ്പുറത്ത് വെള്ളം കയറിയാൽ പാർക്കിംഗ് ഗ്രൗണ്ടിലും ആൽത്തറ ഭാഗത്തും റോഡിലുമായിരിക്കും കർമ്മങ്ങൾ നടത്തുക. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചെളി കയറിക്കിടന്ന ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. പന്തൽ നിർമ്മാണം ഉൾപ്പെടെ അന്തിമഘട്ടത്തിലാണെന്ന് ആലുവ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വ്യക്തമാക്കി. 400 പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. ബലിതർപ്പണത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും KSRTCയും അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: വാവ് ബലിയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരങ്ങളിലും കടവുകളിലും കടൽ തീരങ്ങളിലും നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഹരിതചട്ടം കർശനമാക്കി ശുചിത്വ മിഷൻ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആറന്മുള പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ദേവസങ്കീർത്തന സോപാനം വഞ്ചിപ്പാട്ട് മത്സരം 2026 3 ദിനങ്ങൾ പിന്നിട്ടു. August 23 സമാപന സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആറന്മുള വള്ളസദ്യയുടെയും ഉത്രട്ടാതി വള്ളംകളിയുടെയും ഭാഗമായി ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ് ദേവസങ്കീർത്തനം വഞ്ചിപ്പാട്ട് മത്സരം അരങ്ങേറുന്നത്. ആറന്മുളയിലെ 52 പള്ളിയോടക്കരകളിൽ നിന്നുള്ള 18-ഉം 40-ഉം ഇടയിൽ പ്രായമുള്ളവരുടെ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പരമ്പരാഗതമായ വഞ്ചിപ്പാട്ട് ശൈലിയും ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വിജയികൾക്ക് 52 പവന്റെ സ്വർണത്തിലുള്ള എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും.
0: സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്.

മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി കെഎസ്ആർടിസിയും കൊച്ചി മെട്രോയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. പകലും രാത്രിയും ഒന്നിക്കുന്ന ത്രിസന്ധ്യ, ഒരു ദിവസത്തിന്റെ നന്മകൾക്ക് വിളക്ക് കൊളുത്തിയും പ്രാർത്ഥന ചൊല്ലിയും പ്രപഞ്ചത്തോട് നന്ദി പറയുന്ന സമയം. എല്ലാ ശ്രോതാക്കൾക്കും സന്ധ്യാഗീതത്തിലേക്ക് സ്വാഗതം. ആദ്യം PS നമ്പീശന്റെ രചനയ്ക്ക് മോഹൻദാസിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
1: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകെ വരും.
5: അതെങ്ങനെ?
4: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെ. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: സന്ധ്യാഗീതത്തിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റവറന്റ് സിസ്റ്റർ ആനി ഡിയം. സംഗീതം MJ തോമസ്.

0: സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ക്ഷമിക്കാൻ സാധിക്കുക എന്നത് വളരെ വലിയ കാര്യമാണ്. ക്ഷമ എന്നത് കേവലം ഒരു വാക്കല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്ന വികാരമാണ്. ക്ഷമിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല, അത് നമുക്ക് വേണ്ടിയാണ്. ക്ഷമിക്കുന്നതിലൂടെ നാം സ്വയം സമാധാനം കണ്ടെത്തുന്നു. അതിനാൽ നമുക്ക് ആദ്യം ക്ഷമിക്കാം.

0: ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്, അകിടവീക്കം, ബ്രൂസല്ലോസിസ് എന്നീ രോഗങ്ങളിൽ ഏത് രോഗം മൂലമാണ് പശുക്കളിൽ ഗർഭം അലസൽ ഉണ്ടാകുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ചക്കേം മാങ്ങയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, താളം തകരയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. ഇത് പഴയ കാർഷിക ജീവിതത്തെയും കാലാവസ്ഥയെയും ഭക്ഷണരീതിയെയും സൂചിപ്പിക്കുന്ന ഒരു നാടൻ ചൊല്ലാണ്. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതം പ്രകൃതിയുമായി ഇഴചേർന്നതായിരുന്നു. ഓരോ കാലാവസ്ഥയ്ക്കും അതിൻ്റെതായ വിളകളും ഭക്ഷണശീലങ്ങളും ജീവിത രീതികളും ഉണ്ടായിരുന്നു. അത്തരം ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഈ നാടൻ ചൊല്ല് രൂപം കൊണ്ടത്. വേനൽക്കാലം ചക്കയും മാങ്ങയും ധാരാളമായി ലഭിച്ചിരുന്ന സമയമായിരുന്നു. ഈ സമയത്ത് ചക്ക കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ കുടുംബത്തിന്റെ പ്രധാന ഭക്ഷണമായിരുന്നു. അതുപോലെ തന്നെ മാങ്ങയും വിവിധ രൂപങ്ങളിൽ ഉപയോഗിച്ചു. പ്രകൃതി നൽകിയ ഈ സമ്പത്ത് മഴക്കാലത്തിന്റെ തുടക്കം വരെ കുടുംബങ്ങൾക്ക് പോഷകസമൃദ്ധമായ ആഹാരം ഉറപ്പാക്കിയിരുന്നു. ചക്കയും മാങ്ങയും കഴിഞ്ഞാൽ പിന്നെ ചേനയും ചേമ്പുമാണ്. മഴ ശക്തമാകുമ്പോൾ കിഴങ്ങുവർഗ വിളകൾ വിളവെടുക്കാൻ പാകമാകും. ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക തുടങ്ങിയവ ഭക്ഷണത്തിൽ പ്രധാന സ്ഥാനമേറ്റിരുന്നു. കാർബോഹൈഡ്രേറ്റും നാരുകളും ധാതുക്കളും അടങ്ങിയ ഇവ ശരീരത്തിന് ഊർജവും ആരോഗ്യവും നൽകി. മഴക്കാലത്ത് ശരീരത്തിനാവശ്യമായ ഊഷ്മാവും കരുത്തും നൽകുന്നതിൽ കിഴങ്ങുവർഗ വിളകൾക്ക് വലിയ പങ്കുണ്ട്. പിന്നീട് രംഗത്തെത്തുന്നത് താളും തകരയുമാണ്. ഭക്ഷ്യയോഗ്യമായ വിവിധ ഇലവർഗങ്ങളെയും നാട്ടുചീരകളെയും ഇത് സൂചിപ്പിക്കുന്നു. മഴക്കാലത്ത് പ്രകൃതിദത്തമായി വളരുന്ന നിരവധി ഇലക്കറികൾ ഗ്രാമീണർ ശേഖരിച്ച് ഭക്ഷിച്ചിരുന്നു. ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ തേടുന്ന പോഷകങ്ങൾ അന്ന് വീട്ടുമുറ്റത്തും വയലോരങ്ങളും ലഭ്യമാക്കിയിരുന്നു. ഈ ചൊല്ലിന്റെ അവസാന ഭാഗമായ അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം എന്നത് പ്രകൃതി മനുഷ്യനെ ഒരിക്കലും കൈവിടില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. ഒരു വിളവ് തീർന്നാൽ മറ്റൊന്നെത്തും. ഓരോ കാലത്തിനും അതിൻ്റെതായ അനുഗ്രഹമുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ ക്ഷാമം അറിയേണ്ടി വരില്ല എന്ന ജീവിത പാഠം നമ്മുടെ പൂർവികർ ഈ ചൊല്ലിലൂടെ നമുക്ക് കൈമാറി. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ചൊല്ലിന് ഏറെ പ്രസക്തിയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും ഭക്ഷണരീതികളിലെ മാറ്റങ്ങളും കാരണം നാടൻ വിളകൾ പലതും മറവിയിലേക്ക് പോവുകയാണ്. ചക്കയും മാങ്ങയും ചേനയും ചേമ്പും ഇലക്കറികളുമെല്ലാം ഇന്ന് ആരോഗ്യ ഭക്ഷണമായി വീണ്ടും ശ്രദ്ധ നേടുന്നു. ഒരു കാലത്ത് ദൈനംദിന ഭക്ഷണമായിരുന്നത് ഇന്ന് പ്രത്യേക വിഭവമായി മാറിയിരിക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചിരുന്ന തലമുറകൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലായിരുന്നു. സീസണിൽ ലഭിക്കുന്ന ഭക്ഷണം സീസണിൽ തന്നെ കഴിക്കണമെന്ന ശാസ്ത്രീയ സന്ദേശവും ഈ ചൊല്ലിൽ അടങ്ങിയിട്ടുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കാനും നാട്ടുവിളകളെ സംരക്ഷിക്കാനും ആരോഗ്യകരമായ ഭക്ഷണരീതി പിന്തുടരാനുമുള്ള ഒരോർമ്മപ്പെടുത്തലായി ഇത് എന്നും നിലനിൽക്കും. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഭക്ഷ്യ സംസ്കരണത്തിലെ രീതികളെക്കുറിച്ച് ഡോക്ടർ മിനി സിയുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: മാഡം, ഇന്ന് നമ്മുടെ മിക്ക ആൾക്കാർക്കും അറിയാം ഇത് ഭക്ഷ്യ സംസ്കരണം എത്ര യൂസ്ഫുൾ അല്ലെങ്കിൽ എത്ര അതിന്റെ ആവശ്യകത ഉണ്ടെന്ന്. എന്നാലും മാഡം ഈ വിഷയത്തിൽ എന്തുവാ പറയാൻ ഉദ്ദേശിക്കുന്നത്?
3: ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉൽപാദനത്തിന്റെ കാര്യത്തിലും ഉൽപാദനക്ഷമതയുടെ കാര്യത്തിലും ഒക്കെ നമ്മൾ ഇന്ന് നല്ല മുൻപന്തിയിലാണ്. പക്ഷേ ഉൽപാദനത്തിൽ എത്രത്തോളം നമ്മൾ മുൻപന്തിയിലാണോ അതുപോലെ തന്നെ ഇത് നശിപ്പിക്കുന്നതിനും, അതായത് വിളവെടുത്തു കഴിഞ്ഞാലുള്ള എത്രത്തോളം നശിപ്പിച്ച് കളയുന്നു അല്ലെങ്കിൽ വേസ്റ്റാക്കി കളയുന്നു എന്ന കാര്യത്തിലും നമ്മൾ വളരെ മുൻപന്തിയിലാണ്. ഉൽപാദനത്തിന്റെ ഏകദേശം 16%, അത് വളരെ കൂടുതലായിരുന്നു ഒരു 2-3 വർഷം വരെ. പക്ഷെ ഇപ്പൊ അതൊരു 4-16% നമ്മൾ ഇന്നും നഷ്ടപ്പെടുത്തി കളയുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മുടെ ജനതയെ വേണ്ട വിധത്തിൽ നമുക്ക് ഭക്ഷണം നൽകണമെങ്കിൽ ഉൽപാദനത്തിനും ഉൽപാദനക്ഷമത ശ്രദ്ധിക്കുന്നതിനോടും ഒപ്പം തന്നെ പോസ്റ്റ് ഹാർവെസ്റ്റ്, അതായത് വിളവെടുപ്പിന് ശേഷം എന്തൊക്കെ

0: ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ആ വിളവെടുപ്പിന് ശേഷം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്കരണം എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഒരു പഴമോ പച്ചക്കറിയോ കഴിക്കുന്ന അത്രയും ഗുണം ഈ സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവണം എന്നില്ല, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ ഈ നഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാനും നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും ഈ സംസ്കരണം കൂടിയേ തീരൂ എന്നുള്ളതാണ്
1: സത്യം. അപ്പൊ ഈ ഭക്ഷ്യ സംസ്കരണം എന്ന് പറയുമ്പോൾ ഇത് വാല്യൂ അഡീഷനും കൂടെ അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. വാല്യൂ അഡീഷൻ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, അതിൽ ഒരെണ്ണമാണ് ഭക്ഷ്യ സംസ്കരണം എന്ന് പറയുന്നത്.
1: ഭക്ഷ്യ സംസ്കരണം രീതികൾ എന്തൊക്കെയാണ്?
0: ഒന്നാമത്തെ കാര്യം, ഇത് എല്ലാം ഓരോ തത്വങ്ങൾ, ഓരോ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു രീതിയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ശാസ്ത്രീയമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കിതിന് വേണ്ടുന്ന ഗുണനിലവാരം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു സംരംഭകത്വമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഇതെല്ലാ സംസ്കരണങ്ങളും ഓരോ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ഒരു വസ്തുവിൽ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു ഉൽപ്പന്നത്തിന്റെ ഈർപ്പം കുറയ്ക്കുകയാണെങ്കിൽ അണുജീവികൾക്ക് കഴിയാനുള്ള ആവശ്യത്തിന് വേണ്ടുന്ന ഈർപ്പം കിട്ടുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ സാധനം ഉണക്കി നമ്മൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം. പക്ഷെ അവിടെ ചെയ്യുന്ന തത്വം എന്ന് പറയുന്നത് നമ്മൾ ഈർപ്പം കുറയ്ക്കുന്നു. ഇതുപോലെ എല്ലാ സംസ്കരണ രീതികളും ഓരോരോ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള, അത് ഫ്രീസ് ചെയ്തിട്ടാവാം. ഇത് വരുമ്പോൾ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ചൂട് തീരെ താഴ്ത്തുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ തോന്നില്ല, നമ്മൾ ഒരിടത്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ മൈക്രോ ഓർഗാനിസവും ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരിടത്തിരിക്കുന്നു. അല്ലെങ്കിൽ ചൂടാക്കി നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കൊന്നുകളയുന്നു, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസമേ ഇല്ലാത്തൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഒരുപാട് തത്വങ്ങളുണ്ട്. എല്ലാ സംസ്കരണ രീതികളും ഓരോ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്.
1: എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ, മാഡം സൂചിപ്പിച്ച മാതിരി ഒന്ന് ചൂടാക്കുക അല്ലെങ്കിൽ തണുപ്പിക്കുക, ഇതിലും വ്യത്യസ്തമായ രീതികൾ കാണുമല്ലോ അല്ലെ?
0: ഉണ്ട്. നമ്മളിപ്പൊ ചെയ്യുന്ന മിക്ക സംസ്കരണ രീതികളും ഹൈ ടെമ്പറേച്ചർ ബേസ്ഡ് ആണ്. അതായത് നമ്മളതിനെ തെർമൽ പ്രോസസ്സിംഗ് എന്ന് പറയും. അല്ലാത്ത രീതികളും ഉണ്ട്. അതായത് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ അണുജീവികളെ പൂർണ്ണമായിട്ടും നമ്മുടെ ഉൽപ്പന്നത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള രീതികൾ, അതല്ലെങ്കിൽ ചൂടാക്കുന്നതിന് പകരം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നശിപ്പിക്കുന്ന രീതി, പ്രഷർ ഉപയോഗിച്ച്, മർദ്ദം ഉപയോഗിച്ച് ഹൈ പ്രഷർ കൊടുത്ത് മൈക്രോ ഓർഗാനിസത്തിനെ നിർവീര്യമാക്കുന്ന രീതി, ഇതുപോലെയുള്ള വിവിധ രീതികളുണ്ട്. അതൊന്നും പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സംസ്കരണ രീതികളല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നൂതനങ്ങളായിട്ടുള്ള ടെക്നോളജി, തീർച്ചയായിട്ടും ചെലവ് കൂടുതലാണ്, പക്ഷെ ഉണ്ട്.
1: ഇപ്പൊ മേഡം, ഈ നമ്മളൊരു ഭക്ഷ്യ സംസ്കരണം ചെയ്യുമ്പോൾ മേഡം പറഞ്ഞ ഏതെങ്കിലും ഒരു തത്വം നമ്മൾ അത് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അണുജീവികളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ നിഷ്ക്രിയം ആക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ആഹാരം, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ആയിരിക്കട്ടെ, വെജിറ്റബിൾ ആയിരിക്കട്ടെ, അതിൻ്റെ ഒരു ഘടന അതും മാറ്റാതെ നമുക്ക് നോക്കേണ്ട ഒരു ഇത് വരുന്നില്ല?
0: ഉണ്ട്, ആവശ്യമുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഴമോ പച്ചക്കറിയോ അതേപടി കഴിക്കുന്ന ഗുണം തീർച്ചയായിട്ടും ഇതിനില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ, നമ്മൾ ഏതൊരു സംസ്കരണ തത്വം ഉപയോഗിച്ച് ചെയ്യുമ്പോഴും ഉൽപ്പന്നത്തിലെ ഗുണനിലവാരം എന്നുള്ളത് തീർച്ചയായിട്ടും കുറയും. പോഷകഘടനകളും അതൊക്കെ കുറയുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് പരമാവധി നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, അതിൻ്റെ ഒരു നിറം, മണം, രുചി, ഇതെല്ലാം പരമാവധി നിലനിർത്തിക്കൊണ്ട് വേണം നമ്മളൊരു സംസ്കരണ രീതി അവലംബിക്കുന്നത്.

0: രുചിയും മണവും അതിൻ്റെ അതാത് ഘടനകളും പോഷകഗുണങ്ങളും എല്ലാം പരമാവധി നിലനിർത്തിക്കൊണ്ട് ഒരു ഉൽപ്പന്നം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ
1: സാധിക്കും. നമ്മുടെ പച്ചക്കറി കർഷകരാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സ് ഉൽപ്പാദിക്കുന്ന കർഷകരാവട്ടെ, ചിലപ്പം ചില സീസണിൽ അവർക്ക് ഒത്തിരി ഉൽപ്പാദനമാവും, ആ സമയം ചിലപ്പോൾ മാർക്കറ്റ് റേറ്റ് കിട്ടത്തില്ല. അപ്പോൾ അവർ ചെയ്യാവുന്ന സംസ്കരണ രീതികൾ എന്തൊക്കെയാണ് മാഡം പറയാൻ ഉദ്ദേശിക്കുന്നത്?
0: നമുക്ക് ഒന്നാമത്തെ കാര്യം, സീസണിൽ ധാരാളം വരുന്ന സമയത്ത് വില കിട്ടാതെ വരുന്നു, പറഞ്ഞ പോലെ കെട്ടിക്കിടക്കുന്നു, അത് ഇതിന് ഏറ്റവും ആദ്യം ഏതൊരു ചെറുകിട സംരംഭകനും ചെയ്യേണ്ട ഒരു വസ്തുതയാണ് പ്രാഥമിക സംസ്കരണം എന്ന് പറയുന്നത്. അതായത് നമുക്കിതിൽ ഏത് പഴമോ പച്ചക്കറിയോ അവസാനത്തെ ഫൈനൽ പ്രോഡക്റ്റ് എന്നുള്ളതിന് പകരം ഇടയ്ക്കുള്ളൊരു പ്രോഡക്റ്റ്, ഇന്റർമീഡിയറി ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് അതൊരു പൾപ്പായിട്ടോ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ടോ നമുക്ക് ഒരു വർഷത്തോളം സംഭരിച്ചു വെക്കാം. അപ്പൊ ഈ വില കൂടിയ സമയത്ത് ഉണ്ടാക്കാൻ മെനക്കെടണം എന്നില്ല, വളരെ വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്കൊരു ചെറിയ സംസ്കരണ രീതി അവലംബിച്ച് ഇത് ഒരു വർഷത്തോളം കേടുകൂടാതെ സംഭരിച്ച് വെക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രധാന കാരണം. അതുവഴി ഒരു നഷ്ടം ഒഴിവാക്കുകയും ചെയ്യാം, ഇത് കിട്ടാത്ത സമയത്ത് ഇതൊരു ഉൽപ്പന്നമായിട്ട് പുറത്തിറക്കുകയും ചെയ്യാം. അതാണ് പ്രാഥമിക സംസ്കരണം ആദ്യം എല്ലാ യൂണിറ്റും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, സാധാരണ രീതിയില്ല, അതാണ് ഓഫ് സീസണിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നൂതനമായിട്ടോ അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള ഒരു കാര്യം എന്നല്ലാതെ ഏതൊരു സംരംഭകനും ചെയ്യാൻ പറ്റുന്ന സാധാരണ ഇതാണ് നമുക്ക് ഉണക്കി സൂക്ഷിക്കുക അല്ലെങ്കിൽ പൾപ്പായിട്ടെടുത്ത് അത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഏതൊരു സംരംഭകനും വലിയ ചിലവില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ടിത് സീസൺ ഇല്ലാത്ത സമയങ്ങളിലോ ഇത് ലഭ്യമല്ലാത്ത അവസരങ്ങളിലോ നമുക്കിതെടുത്ത് ഫൈനൽ പ്രോഡക്റ്റാക്കി മാറ്റാവുന്നതേ ഉള്ളൂ.
1: പക്ഷെ നമ്മൾ ഈ കർഷകർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മാഡം ഒത്തിരി വർഷം കൊണ്ട് ഈ മേഖലയിൽ മാഡം വർക്ക് ചെയ്യുന്നതാണല്ലോ, അപ്പം എന്തോ അത് ഒരു പ്രവണത അല്ലെങ്കിൽ എന്തോ അവരുടെ ഒരു മിസ്റ്റേക്സ് വരുന്ന ഇങ്ങനത്തെ ഒരു സംസ്കരണ രീതികൾ അവർ അഡോപ്റ്റ് ചെയ്യുമ്പോൾ,
0: എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പലർക്കും ഇതൊരു രുചിയുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുക, അതാണ് മിക്കവരുടെ ഒരു ഉദ്ദേശം. പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് അവർ പ്രശ്നങ്ങൾ അറിയുന്നത്. അതായത് അവർ ഉദ്ദേശിക്കുന്നിടത്തോളം ഈ ഉൽപ്പന്നം അത്രയും കാലം ഇതിന് ഷെൽഫ് ലൈഫ് കിട്ടില്ല, അല്ലെങ്കിൽ അത് അവർ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസ് അത് മാർക്കറ്റിൽ കാഴ്ചവെക്കില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഇവർ ശരിക്കും ഇതിലെവിടെയോ എനിക്ക് പ്രശ്നമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്. ആദ്യം വേണ്ടുന്നത് ഇതിൻ്റെ എന്താണ് പ്രോസസ്സിങ് അല്ലെങ്കിൽ എന്താണ് സംസ്കരണം, ഇത് എന്തിനെ ബേസ് ചെയ്താണ്, ഞാൻ എന്തിനിതൊക്കെ ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് വേണം ഒരാളൊരു ഈ രംഗത്തേക്ക് കടക്കാൻ. ഒരു ഒറ്റ ഇതിൽ പറഞ്ഞ അച്ചാറുണ്ടാക്കാൻ അറിയാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സംരംഭകത്വം എന്ന നിലയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മളൊരു അസംസ്കൃത വസ്തു തിരഞ്ഞെടുക്കുന്നത് മുതൽ അതിൻ്റെ ഓരോ ഘട്ടത്തിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അസംസ്കൃത വസ്തുവിൻ്റെ വിളവെടുക്കുന്ന സമയം, അത് ഏത് രീതിയിലാണ് സംഭരിച്ച് വെക്കേണ്ടത്, ഇപ്പോൾ ഉണക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഏത് രീതിയിൽ മുറിക്കണം, എത്ര ടെമ്പറേച്ചറിൽ ഉണക്കണം, എത്ര സമയം ഉണക്കണം, ഉണക്കി അതിൻ്റെ ഫൈനൽ ഈർപ്പം എങ്ങനെയാക്കി മാറ്റണം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അല്ലാതെ കാണുന്നത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഗുണനിലവാരം അളക്കാൻ പറ്റില്ല. എനിക്ക് തോന്നിയിടത്തോളം നമ്മുടെ അതിൻ്റെ ആ എന്തിന് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഈ രംഗത്ത് വരുന്ന ഒരുപാട് തെറ്റുകൾ തിരുത്താൻ പറ്റും. ആരും ചെയ്യാത്തത് അല്ലെങ്കിൽ തീരെ കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പാക്കേജിങ് ആണ്. ആരും ഒരു ഉൽപ്പന്നം രുചിച്ച് നോക്കിയിട്ടല്ല കഴിക്കുന്നത്. വെറും പാക്കറ്റ് നോക്കിയാണ് നമ്മളിപ്പോഴും നമ്മൾ സാധനം വാങ്ങുന്നത്, അതിലെന്തുണ്ട് അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്തിരിക്കുന്നു എങ്ങനെയാണ്. പക്ഷേ നമ്മളിപ്പോഴും നല്ലൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ പോലും വെറും ഒരു LDPE കവറിൽ നമ്മൾ വെറുതെ സീൽ ചെയ്ത് നിറച്ച് വെക്കുകയാണ്. പ്രോഡക്റ്റിന് രുചി ഉണ്ടാവാം, പക്ഷേ അതിന് മാർക്കറ്റിൽ അതിന് നല്ല പെർഫോമൻസ് ഉണ്ടാവില്ല, വേണ്ട സംഭരണശേഷി കിട്ടില്ല, ഈ ഉള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഏറ്റവും പ്രധാനം പോരായ്മകൾ ഇന്നും പാക്കേജിങ് ആണ് എന്നാണ്
1: എനിക്ക് തോന്നുന്നത്. പ്രോസസ്ഡ് ഫുഡിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും
0: തീർച്ചയായിട്ടും അത് ഓരോ ഉൽപ്പന്നത്തിന്റെയും ആവശ്യത്തിനനുസരിച്ച്. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഉണക്കിയ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ, അത് ബിഹേവ് ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ കായപ്പൊടി ബിഹേവ് ചെയ്യുന്നത്, അതുപോലല്ല നമ്മുടെ അരിപ്പൊടി ബിഹേവ് ചെയ്യുന്നത്, അതുപോലല്ല അച്ചാറ് ബിഹേവ് ചെയ്യുന്നത്. എല്ലാത്തിന്റെയും സ്വഭാവവും രീതിയും എല്ലാം, ഒരു ഉൽപ്പന്നം എങ്ങനെ നാശമാകുന്നു എന്നറിഞ്ഞാൽ മാത്രമേ ആ നാശത്തിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള പാക്കേജ് വരുള്ളൂ. അതായത് ഒരു വസ്തു വായുവായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് കനച്ചു പോകുന്നു, എല്ലാ പ്രോഡക്റ്റും കനച്ചു പോകണം എന്നില്ല. ചിലത് ഈർപ്പം വലിച്ചെടുക്കുമ്പോൾ കട്ടയായിരിക്കും ആകുന്നത്. ഏതിനെയാണോ നമ്മൾക്ക് തടഞ്ഞു നിർത്തേണ്ടത്, അതായത് ഒരു ഉൽപ്പന്നം എങ്ങനെ നശിക്കുന്നു എന്ന് നോക്കി ആ നാശത്തിനെ വേണം തടയാനുള്ള പാക്കേജ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാന പോരായ്മ ചോദിച്ചതിൽ എനിക്ക് തോന്നുന്നത് പാക്കേജിങ്.

0: പിന്നെ ഇപ്പം ഈ നമ്മൾ ഈ ഭക്ഷ്യ സംസ്കരണത്തെ പറ്റി സംസാരിച്ചാൽ ഇപ്പം കൺവീനിയൻസിന് വേണ്ടിയും ഒത്തിരി സംസ്കരണ രീതികളുണ്ടല്ലോ. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയാൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് പ്രോസസ്ഡ് ഫുഡ് കിട്ടാറുണ്ട്.
1: ശരിക്കും നമ്മുടെ നൂതനമായിട്ട് ടെക്നോളജി മാറി എന്ന് പറയുന്നത് ഒരു പരിധിവരെ കൺവീനിയൻസിന് വേണ്ടിയാണ്. കൺവീനിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ ധാരാളം സ്ത്രീകൾ ജോലിക്ക് പോയി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ല എന്നുള്ള പോലെയാണ് സ്ത്രീകൾക്ക്. രണ്ടുപേരും ജോലി ചെയ്യുന്ന കുടുംബം, അണുകുടുംബങ്ങൾ. പണ്ട് കൂട്ടുകുടുംബത്തിലൊക്കെ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ ഇത് നമുക്ക് ശരിക്കും അടുക്കളയിൽ ജോലി ചെയ്യാനുള്ള സമയം കുറവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൺവീനിയൻസ് പ്രിപ്പറേഷൻ ടൈം കുറയ്ക്കത്തക്ക രീതിയിൽ നമ്മൾ ലഘു സംസ്കരണം എന്നൊരു മിനിമൽ പ്രോസസ്സിംഗ് എന്ന് പറയും. അതായത് ഒരു സംരംഭകന് അല്ലെങ്കിൽ ഈ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആള് മുഴുവൻ പണി ചെയ്യുന്നില്ല. അത് ആ ഒരു ഉൽപ്പന്നം ഒരു അസംസ്കൃത വസ്തു വൃത്തിയാക്കി ഉപയോഗിക്കേണ്ട പാകത്തിനാക്കി അയാൾ കസ്റ്റമറിന് കൊടുക്കുകയാണ്. ഒരു ഉദാഹരണം വെച്ച് പറയാം. ഇപ്പൊ എനിക്ക് സാമ്പാർ ഉണ്ടാക്കണം, എനിക്ക് കുറേ കഷ്ണങ്ങൾ വാങ്ങണം, വൃത്തിയാക്കണം, അതെല്ലാം പല പല ഷേപ്പിൽ അല്ലെ ഇതാക്കണം, ബാക്കി ഒരു സെറ്റ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് ഇന്നത്തെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബുദ്ധിമുട്ടറിയാം. സിറ്റിക്കകത്ത് അത് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രശ്നം, ഇതൊന്നും നടക്കുന്നില്ല. ഇതൊന്നിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് മുറിച്ച് റെഡിയാക്കിയ കഷ്ണങ്ങൾ പാക്കേജിൽ കിട്ടുകയാണ്. എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം, ഒരാൾക്ക് ഒരു സമയം ഉണ്ടാക്കാൻ വേണ്ടുന്ന പാകത്തിന് അരിഞ്ഞ് നുറുക്കിയ കഷ്ണങ്ങളാണ്. ഇതൊരു കൺവീനിയൻസ് ഇൻ ടൈം, പ്രിപ്പറേഷൻ ടൈമാണ്. ഇത് ഇന്നത്തെ സമയത്ത് നമ്മളിപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെയ്താലും സാമ്പാറിന്റെ കഷ്ണം, അവിയലിന്റെ കഷ്ണം, തോരന്റെ കഷ്ണം, ഇതെല്ലാം നമ്മൾക്ക് വേണ്ടുന്ന രൂപത്തിൽ, അതൊരു വലിയ ഒരു ചേഞ്ച് ആണ്. ശരിക്കും ഒരു ടെക്നോളജിയിൽ വന്ന ഒരു ചേഞ്ച് ആണ്. ആ ഫുഡുകളെ തന്നെ നമ്മൾ കൺവീനിയൻസ് ഫുഡ് എന്നാണ് പറയുന്നത്. ഇതുപോലെ അല്ലാതെ പലതരത്തിലുള്ള കൺവീനിയൻസും ഉണ്ട്. കൺവീനിയൻസ് എന്ന് പറയുന്നത് നമുക്ക് കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, സ്റ്റോർ ചെയ്ത് വെക്കാൻ, ഇതിനൊക്കെയുള്ള ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു സ്ക്വാഷോ എന്താ പറയുക നെക്ടർ അല്ലെങ്കിൽ ആർടിഎസ് ബിവറേജ് ഇതൊന്നും സൂക്ഷിച്ചു വെക്കാൻ ഒരുപാട് സ്ഥലങ്ങളൊന്നും വേണ്ട. ഒരു രണ്ട് മൂന്ന് കുപ്പി വെക്കുന്ന സമയത്ത് മതി നമുക്ക് ഒരു പിടി ഫ്രൂട്ട് പൗഡേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പൗഡറായിട്ട് ബിവറേജുകൾ ഒരല്പം വെള്ളത്തിൽ ഇളക്കുക കുടിക്കുക, ഇത്രയേ ഉള്ളൂ. അതായത് റെഡി ടു യൂസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ റെഡി ടു കുക്ക് പ്രോഡക്റ്റ്, റെഡി ടു ഈറ്റ് പ്രോഡക്റ്റ്, അങ്ങനെയുള്ള RTE RTC അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ, നമ്മൾ മിനിമൽ പ്രോസസ്ഡ്, അങ്ങനെ അതൊരു തരം കൺവീനിയൻസ് ഫുഡാണ്. ഇത് കൺവീനിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു സംസ്കരണ രംഗം പോലെ തന്നെ വേണ്ടുന്നതാണ്, ഒപ്പം വരുന്നതാണ് പാക്കേജിങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ടെട്രാ പാക്കുകളിലൊക്കെ തള്ളവരലിട്ട് ഒന്ന് അല്പം ഞെക്കിക്കഴിഞ്ഞാൽ തന്നെ തുറക്കുന്ന സാധനങ്ങൾ, അതുപോലെ തിരിച്ചടച്ച് വെക്കാവുന്നത്. അതായത് ഓപ്പൺ ചെയ്യാൻ ഈസി ഓപ്പൺ എൻഡുകൾ എന്നാണ് അതിനെ പറയുക, അങ്ങനെയുള്ള. അതായത് സംസ്കരണ രംഗത്ത് വ്യത്യാസങ്ങൾ വരുമ്പോൾ ഒപ്പം വരേണ്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒപ്പം വരേണ്ട ഒരു മേഖലയാണ് പാക്കേജിങ്ങും. അതിലും ഇത്തരം കൺവീനിയൻസ് ധാരാളം വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ, അതായത് കൺവീനിയൻസ് എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ, ഇപ്പോൾ നേരത്തെ നമ്മൾ പൗഡറിന്റെ കാര്യം പറഞ്ഞ പോലെ മറ്റൊരെണ്ണമാണ് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ നമുക്ക് കപ്പപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക്, ചക്ക വരട്ടിയത് എന്നും നമുക്ക് അതിനോടൊരു താല്പര്യം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അത് സൂക്ഷിച്ചു വെക്കത്തക്ക രീതിയിൽ അതിന്റെ പാക്കേജിങ്, റിട്ടോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. റിട്ടോർട്ട് പാക്കേജിങ് അല്ലെങ്കിൽ റിട്ടോർട്ട് പൗച്ചിങ്, അങ്ങനെയുള്ള ടെക്നോളജികൾ വഴി, അതായത് അത് ഉപയോഗിക്കാൻ അത് മുഴുവനായിട്ട് എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പാക്കേജ് അതേപടി എടുത്ത് തിളച്ച വെള്ളത്തിലൊന്ന് മുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ റെഡിയായിട്ടുള്ള ഈ പുഴുക്കും വരട്ടിയതും ഒക്കെ റെഡിയാകുന്ന തരത്തിലുള്ള, അതും ഒരു തരത്തിലുള്ള കൺവീനിയൻസ് ആണ്. അപ്പൊ അതായത് പല തരത്തിൽ നമ്മൾക്ക് കൺവീനിയൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും വരുന്നുണ്ട്. സംസ്കരണ രംഗത്തും ഒപ്പം പാക്കേജിങ് രംഗത്തും കൺവീനിയൻസ് വരുന്നുണ്ട്, പല പല രീതിയിലുള്ള കൺവീനിയൻസ്. തീർച്ചയായിട്ടും അത് കൂടിയേ തീരൂ.
0: മാഡം, ഈ ഭക്ഷ്യ സംസ്കരണം ചെയ്യുമ്പം അതിന്റെ കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതെത്ര ശരിയാ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ?
1: ചില കാര്യങ്ങളിൽ നമ്മൾ പൊതുവെ പറയുന്ന വെച്ചാൽ സംസ്കരണം ചെയ്യുന്ന വഴി ഒരു ഉൽപ്പന്നത്തിന്റെ കളറ് സ്വാഭാവികമായിട്ട് മാറും. അതായത് നമ്മളൊരു സാധനം ചൂടാക്കുന്നു അല്ലെങ്കിൽ തണുപ്പിക്കുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ നാച്ചുറൽ കളേഴ്സ്, ആ കളേഴ്സ് പോകാം. അപ്പം മാർക്കറ്റിൽ നമുക്ക് ഒരു അപ്പീലിംഗ് ആക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കളർ ചേർത്തേ തീരൂ എന്നുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഈ കെമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഇതിന് പകരം നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് തരുന്ന, ഇപ്പോൾ ബീട്രൂട്ടിന്റെ കളർ, ക്യാരറ്റിന്റെ കളർ, അതുപോലെ ഞാവലിന്റെ കളർ, ഇതുപോലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് തന്നെ, പഴങ്ങളിൽ നിന്നോ പച്ചക്കറികളിൽ നിന്നോ, അത് ഫ്രൂട്ടോ വെജിറ്റബിളോ ഉപയോഗിക്കുന്ന ഭാഗങ്ങളാവണം എന്നില്ല. പോം ഗ്രനേറ്റിന്റെ, അതായത് മാതളത്തിന്റെ തൊലി, ഇതിൽ നിന്നുമൊക്കെ നമുക്ക്
0: നാച്ചുറൽ
1: കളേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാം. ഇത്തരം കളേഴ്സ് ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ അതും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഒരു പരിധി വരെ നമുക്ക് സിന്തറ്റിക് നിറങ്ങളും മാറ്റാൻ പറ്റും.

0: ഡോക്ടർ മിനി, ഇന്ന് നമ്മളിപ്പോൾ ഇത്രയും സമയം ചെലവഴിച്ചതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിനും വളരെ നന്ദി.
1: താങ്ക് യു. ഭക്ഷ്യ സംസ്കരണത്തിലെ രീതികളെക്കുറിച്ച് നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മിനി സി ആണ്. ഷിബു ജോർജ് ആണ് ഡോക്ടർ മിനി സിയുമായി സംസാരിച്ചത്.

നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിൻ്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രിധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിൻ്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ

0: കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രീധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, അകിടവീക്കം, ബ്രൂസല്ലോസിസ് എന്നീ രോഗങ്ങളിൽ ഏത് രോഗം മൂലമാണ് പശുക്കളിൽ ഗർഭം അലസൽ ഉണ്ടാകുന്നത്? ഉത്തരം, ബ്രൂസല്ലോസിസ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിൻ നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്ക് ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതത്തിൽ ഹരിചരൺ പാടിയത് ചിത്രം ഇസ്ര.

0: ഉദാഹരണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ചലച്ചിത്ര ഗാനത്തിൽ ഇനി റഫീഖ് അഹമ്മദിന്റെ രചന, ഇളയരാജയുടെ സംഗീതം. ശ്രേയ ഘോഷാൽ പാടിയത് ചിത്രം സ്നേഹവീട്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, ഗ്രാമഫോണിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആകാശവാണിയിലൂടെ ഒഴുകിയെത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മനോഹരമായ ലളിതഗാനങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാനുള്ള എളിയ പരിശ്രമമാണ് ഈ പരിപാടി. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് മാധു കല്യാണി, ദിവ്യ ദാസ് എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ സജിത് നാഗപുരം.
2: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മാധു കല്യാണി, കൊല്ലം സ്വദേശിനിയാണ്. 10 വർഷമായി സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നു. ആകാശവാണിയുടെ ഗ്രാമഫോൺ എന്ന അൺപ്ലഗ്ഡ് ലളിതഗാന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ആകാശവാണിയോട് എന്നെ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായി പാടുന്ന പാട്ട് ആ സൂര്യബിംബം എന്ന് തുടങ്ങുന്നു. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം AT ഉമ്മർ.

0: ഗ്രാമഫോണിലെടുത്തതായി ഗാനങ്ങൾ ആലപിക്കുന്നത് ദിവ്യദാസ്.
1: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിവ്യദാസ്. കൊല്ലം സ്വദേശിനിയാണ്. തൃപ്പൂണിത്തുറ സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപികയാണ് ഞാൻ. ആകാശവാണിയുടെ ഗ്രാമഫോൺ എന്ന ലളിതഗാന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായി പാടുന്ന ഗാനം ഗീതമേ സംഗീതമേ എന്ന് തുടങ്ങുന്നു. രചന എസ് രമേശൻ നായർ, സംഗീതം ജി ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനങ്ങൾ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമഫോൺ കെയർ ഓഫ് പ്രോഗ്രാം മേധാവി, അനന്തപുരി FM, ആകാശവാണി, തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ അയയ്ക്കുക. ഗ്രാമഫോൺ സമാപിക്കുന്നു. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിച്ചത് മാധു കല്യാണി, ദിവ്യദാസ് എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ സജിത് നാഗപുരം, നിർവഹണ സഹായം കവിതാ സുരലയ, സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, നിർവഹണം മൃദുൽ ജേക്കബ്, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: എൺപതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന്

ഓണക്കാലത്ത് റേഷൻ അരിയുടെ വില 10.9 നിന്നും 26 രൂപയായി വർദ്ധിപ്പിച്ചു എന്ന പ്രചാരണം തെറ്റാണെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ്. ഓരോ കാർഡിനുമുള്ള റേഷൻ അരിവിഹിതം കുറച്ചിട്ടില്ലെന്നും വില കൂട്ടിയിട്ടില്ലെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ടു മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെയും വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെയും വീടുകൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. എല്ലാ പിന്തുണയും കുടുംബാംഗങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി. മൂവാറ്റുപുഴ വാഴക്കുളത്ത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന മെഷീനിൽ കൈ കുടുങ്ങി ചികിത്സയിലായിരുന്ന സ്ഥാപന ഉടമ മരിച്ചു. വാഴക്കുളം പള്ളിക്കുന്നേൽ റെജിമോളാണ് മരിച്ചത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കായലിൽ വീണ് കാണാതായി. അഞ്ചുതങ്ങ് സ്വദേശി പ്രവീണിനെയാണ് കാണാതെയായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 82 കേസുകളിലായി 87 പേർ കൂടി അറസ്റ്റിൽ. FIH പുരുഷ വനിതാ ഹോക്കി ലോകകപ്പിന് ഈ വർഷം മുതൽ പുതുക്കിയ മത്സരഘടന. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഒഴിവാക്കും. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

അനന്തപുരി എഫ് എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബോംബെ ജയശ്രീ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ വിനോദ് മങ്കര, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം കാംബോജി

0: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
1: ഓഫാവണ്ട, മൈജി ഉണ്ടല്ലോ.
0: എന്താ അവിടെ സ്പെഷ്യൽ?
1: മൈജി ഓണം മാസ് ഓണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഇനി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനന്റെ സംഗീതം, ജയചന്ദ്രനും സുജാതയും പാടിയത്, ചിത്രം 'നായിക'.

ചലച്ചിത്രഗാനങ്ങളിൽ ഇനി റഫീഖ് അഹമ്മദിൻ്റെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം. ചിത്രയും സുനിലും പാടിയത്. ചിത്രം സൂഫി പറഞ്ഞ കഥ.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി കുറുപ്പിന്റെ രചന, ജോൺസന്റെ സംഗീതം, വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ചിത്രം ഗുൽമോഹർ.

ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ് വിതരാഖ്. ചിത്രം ഔട്ട് ഓഫ് സിലബസ്.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിലേക്ക് കയറിയത്.
1: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് എം ജയചന്ദ്രൻ, ചിത്രം പാടിയത് ചിത്രം ഗൗരീശങ്കരം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത്. ചിത്രം ഉദയഗീതം. ഈ ഗാനത്തിൻ്റെ സംഗീതം ഇളയരാജ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ONV കുറുപ്പ്, സംഗീതം ശരത്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് സുഷിൻ ശ്യാമിന്റെ സംഗീതം, പ്രദീപ് കുമാർ പാടിയത് ചിത്രം മിന്നൽ മുരളി.

ഇനി ഒരു തമിഴ് ഗാനം കേൾക്കാം. വൈരമുത്തുവിന്റെ രചന, എ ആർ റഹ്മാന്റെ സംഗീതം, ഹരിഹരനും മഹാലക്ഷ്മിയും പാടിയത്. ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ.

0: ടി വി വാങ്ങിച്ചാൽ ബി എം ഡബ്ല്യു പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യു ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സിതാര പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ഹരിനാരായണൻ, സംഗീതം ഫോർ മ്യൂസിക്. ചിത്രം വില്ലൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇനി ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ഗുൽസാറിന്റെ വരികൾക്ക് AR റഹ്മാന്റെ സംഗീതത്തിൽ രാഘവ് മാധുറും ശിൽപാറാവും പാടിയത് ചിത്രം ജബ് തക് ഹേ ജാൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ ചിറ്റൂർ ഗോപി, സംഗീതം ദീപക് ദേവ്, ചിത്രം ഗ്രാൻഡ് മാസ്റ്റർ.

ഇനി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഷാൻ റഹ്മാൻ, ചിത്രം കൊച്ചോവ പൗലോ അയ്യപ്പ കൊയിലോ.

ഇനി മാതംഗിയും ഹരിചരണും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനുരാഗ കരിക്കിൻ വെള്ളം. ഈ ഗാനത്തിന്റെ വരികൾ ഹരിനാരായണൻ, സംഗീതം പ്രശാന്ത് പിള്ള.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ഇപ്പോൾ ആർ വേദവല്ലി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ആർ കെ ശ്രീറാം കുമാർ, മൃദംഗം പി സതീഷ് കുമാർ. അംബുജം കൃഷ്ണ കൃതികൾ കേൾക്കാം. ആദ്യം ആഭോഗി രാഗത്തിൽ തരുണം പാർക്ക എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം.

0: പോലെ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ആർ വേദവല്ലി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ആർ കെ ശ്രീറാംകുമാർ. മൃദംഗം പി സതീഷ് കുമാർ.

നിശാസുരഭി. നിശാസുരഭിയിൽ ഇന്ന് ആദ്യം മാധുരി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ ONV കുറുപ്പ്, സംഗീതം G. ദേവരാജൻ, ചിത്രം നീ എത്ര ധന്യ.

നിശ സുരഭിയിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ചിത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാസുരഭി. നിശാസുരഭിയിൽ ഇനി ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് വിശാൽ ഭരദ്വജിന്റെ സംഗീതം, ചിത്രപാടിയ ഗാനം ചിത്രം ദയ

നിശാസുരഭിയിൽ അവസാനമൊരു ഗാനം കൂടി. ലോറൻസ് ഫെർണാണ്ടസിന്റെ രചന, പ്രശാന്ത് പ്രഭാകരന്റെ സംഗീതം. സിത്താര പാടിയത് ചിത്രം 18-ാം പടി.

0: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി. സുഭാഷിതം കേൾക്കാം. ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിച്ചത്.
1: മനുഷ്യ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾ നേടിയിട്ടുള്ളവരൊക്കെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി അവനവൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. മഹാന്മാരുടെ ജീവിത ചരിത്രമെടുത്തു നോക്കിയാൽ ഇത് സത്യമാണെന്ന് തെളിയുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായിരുന്ന അബ്രഹാം ലിങ്കൻ്റെ ജീവിത രഹസ്യം ഇതുതന്നെ ആയിരുന്നു. ലിങ്കൻ്റെ ചെറുപ്പകാലം വളരെ ദാരിദ്ര്യം നിറഞ്ഞതും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു. അച്ഛൻ ഒരു മരപ്പണിക്കാരനായിരുന്നു. വീട്ടിൽ പട്ടിണി മാത്രം. അമ്മയ്ക്ക് ജോലി ഒന്നുമില്ലായിരുന്നു. അവർക്ക് അടുത്തുള്ള വീടുകളിൽ വീട്ടുജോലി ചെയ്ത് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഈ തുച്ഛമായ വരുമാനം കൊണ്ട് ആ കുടുംബം പുലർത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കീറിയ ഉടുപ്പും ധരിച്ച് സ്കൂളിലെത്തുന്ന ലിങ്കനെ കൂട്ടുകാർ എപ്പോഴും കളിയാക്കുമായിരുന്നു. കൂട്ടുകാരുടെ ആക്ഷേപം കേട്ട് ആ മനസ്സ് വല്ലാതെ പലപ്പോഴും തളരുകയും അസ്വസ്ഥമാവുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ലിങ്കൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്നെ കൂട്ടുകാർ ഒരുപാട് കളിയാക്കുന്നു ഈ കീറിയ ഉടുപ്പിട്ട് ചെല്ലുന്നത് കൊണ്ട്. അമ്മേ, എനിക്കൊരു പുതിയ ഉടുപ്പ് വാങ്ങിത്തരാമോ? മകൻ്റെ ദീനരോദനത്തോടുകൂടിയ വാക്കുകൾ കേട്ടപ്പോൾ ആ മാതാവിൻ്റെ കണ്ണുകൾ നനഞ്ഞു. അവരുടെ മനസ്സ് ആകെ തളർന്നുപോയി. അമ്മ പറഞ്ഞു, മോനെ, നീ കാണുന്നില്ലേ ഈ വീടിൻ്റെ അവസ്ഥ? അവനെ മാറോടു ചേർത്ത് പിടിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി പറഞ്ഞു, മോനെ, അച്ഛനും അമ്മയ്ക്കും അതിനുള്ള കഴിവ് ഇല്ലെന്ന് നിനക്കറിയില്ലേ. നമ്മുടെ പരിതസ്ഥിതി അങ്ങനെയായിപ്പോയി, എന്തു ചെയ്യും? ഈ അവസ്ഥ കണക്കിലെടുത്ത് എൻ്റെ മോൻ ജീവിക്കണം. ഈ ദാരിദ്ര്യ ദുഃഖവും യാതനകളും എല്ലാം മാറും.

0: അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി തീർന്നു. അദ്ദേഹം നല്ല ഒരു അഭിഭാഷകനും വാഗ്മിയും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും പറയുമായിരുന്നു, ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഒരുവനെ വലിയവനാക്കുന്നതെന്ന്. കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അദ്ദേഹം ഉന്നത നിലയിലെത്തിയത്. കഠിനാധ്വാനവും ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രവർത്തനവും ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം തന്നെ തനിയെ വന്നുകൊള്ളുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് എന്തെല്ലാം സുഖസൗകര്യങ്ങളാണ് പഠനകാലത്ത് വീട്ടിൽ നിന്നും ലഭിക്കുന്നത്! പക്ഷേ അമിതമായ സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉപേക്ഷിക്കപ്പെടുന്നു. എത്ര ദുരിതത്തിലും കഠിനമായ അധ്വാനവും ആത്മവിശ്വാസവും ഒരുവനെ ഉന്നത നിലവാരത്തിലെത്തിക്കുമെന്ന് ലിങ്കൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാം.
1: ഹരിപ്പാട് അച്യുത ശാസ്ത്രി അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇനി കേൾക്കാം വിവിധ ഭാരതി റിലേ.

0: Tan Tarán.
1: जैसा जिसके यार का चेहरा

ചാത്ത അതെ ചത്തുരനാ.

0: Sare ma ba,
1: sare ma ba ni.

कुछ बोए भी पता।